എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 8 2026 ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. ഈ ലോകത്ത് നമ്മെ നാം ആക്കുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്. ഒരു മെഴുകുതിരിയിൽ നിന്ന് ആയിരം തിരികൾ തെളിച്ചാലും ഒരിക്കലും കൊളുത്തിയ മെഴുകുതിരിയുടെ തെളിച്ചം കുറയുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സന്തോഷം ചുറ്റുമുള്ളവരുമായി പങ്കുവെക്കുന്തോറും നമ്മുടെ സന്തോഷത്തിന്റെ അളവ് കുറയുന്നില്ല. നമ്മുടെ സന്തോഷം നമ്മുടേത് മാത്രമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം, 8:30 സുന്ദര സഞ്ചാരം, 9:30 സ്നേഹസ്പർശം, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം അറിവ് നേടാം, 1:10 അത്തം പത്തുരുചി, 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 3 മണിക്ക് തിരശീല, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ഇന്നിസൈ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് മേഘമൽഹാർ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ.
1: ചരിത്രത്തിൽ ഇന്ന് August 24. കൊൽക്കത്ത സ്ഥാപിതമായതും നാറ്റോ സ്ഥാപിതമായതും ഇന്ത്യയുടെ 4-ാമത്തെ രാഷ്ട്രപതിയായി ബി.വി. ഗിരി സ്ഥാനമേറ്റതുമൊക്കെ ഒരു August 24-നായിരുന്നു. August 24-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് August 24. August 24 കൊൽക്കത്ത സ്ഥാപിതമായത്. ഉക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് 1991 ഇന്നേ ദിവസമായിരുന്നു. August 24 നാറ്റോ സ്ഥാപിതമായത്. കമ്പനിയുടെ ആദ്യത്തെ കപ്പൽ ഐറ്റർ സൂറത്തിന്റെ തീരത്ത് എത്തിച്ചത് 1900 August 24. ബി.വി. ഗിരി ഇന്ത്യയുടെ 4-ാമത്തെ രാഷ്ട്രപതിയായത് 1969 August 24. ഇന്നേ ദിവസമായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ 5-ാമത്തെ രാഷ്ട്രപതിയായത്. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ പ്ലൂട്ടോയുടെ ഗ്രഹപദവി റദ്ദാക്കിയത് 2006 ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യയിലെ വനിതാ വിപ്ലവകാരിയായിരുന്ന ബീനാദാസിന്റെ ജന്മദിനമാണ് ഇന്ന്. നിരാലംബരായ സ്ത്രീകൾക്ക് അഭയം നൽകുന്ന പുണ്യാശ്രമം സംസ്ഥ സ്ഥാപിച്ചത് ബീനാദാസായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു വിപ്ലവകാരിയായിരുന്ന രാജ്ഗുരു, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. 1908 August 23 അദ്ദേഹം ജനിച്ചത്. ബ്രിട്ടീഷ് രാജ് പോലീസിന്റെ മരണത്തിലെ പങ്കാളിത്തത്തിലാണ് അദ്ദേഹം പ്രധാനമായും അറിയപ്പെട്ടിരുന്നത്. സഖാക്കളായ ഭഗത് സിംഗ്, സുഖ്ദേവ് താപ്പർ എന്നിവരോടൊപ്പം ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ തൂക്കിലേറ്റി.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പുറത്തിറക്കും. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന കെ എസ് ആർ ടി സിയുടെ പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലെ മുസനൂർ ഗ്രാമം സന്ദർശിക്കും. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിലെ പ്രമുഖരെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 4 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ജപ്പാൻ സാമ്പത്തിക മന്ത്രി ആകസാവ റിയോസെ, വ്യവസായ പ്രമുഖർ, ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. 200 അംഗ ബിസിനസ് പ്രതിനിധി സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ റഷ്യയിലെ ദ്വിദിന ഔദ്യോഗിക സന്ദർശനം ഇന്ന് അവസാനിക്കും. സന്ദർശന വേളയിൽ അദ്ദേഹം ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സെഷനിൽ പങ്കെടുക്കുകയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 9-ാമത് ദേശീയ സുരക്ഷാ നയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നേരിട്ടും ഓൺലൈനായും ഹൈബ്രിഡ് രീതിയിലാണ് 2 ദിവസത്തെ സമ്മേളനം. രാജ്യത്തെ സുരക്ഷാ സേനകളിൽ നിന്നും പോലീസ് സേനകളിൽ നിന്നും 850-ലധികം ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ സമകാലിക സംഭവങ്ങളും ദേശീയ സുരക്ഷാ വെല്ലുവിളികളും ചർച്ച ചെയ്യും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്നിൽ വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലകളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പരിപാടികളിൽ അതിഥികളായെത്തും. സംസ്ഥാനതല പരിപാടിയിൽ ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ചലച്ചിത്ര താരം ശോഭനയുടെ നൃത്താവിഷ്കാരത്തോടെ കലാപരിപാടികൾക്ക് തുടക്കം. കനകക്കുന്നിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്നലെ ഓണപ്പതാക ഉയർത്തി. 21-ന് കോവളത്ത് നിന്ന് ആരംഭിച്ച ഓണപ്പതാകയാത്ര ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയാണ് കനകക്കുന്നിൽ എത്തിച്ചേർന്നത്. സമാപന ഘോഷയാത്ര ഈ മാസം 30-ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും.
0: വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ചേർന്ന് ഇന്നു മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെയായിരുന്നു ജാഥ. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാരംഭിച്ച് ബീച്ചിലെ മെയിൻ സ്റ്റേജ് വരെ നടത്തിയ വിളംബര ജാഥ കെ ജയന്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഓണം വിപണന മേളകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും മേളകളിലെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങോട്ടുകാവിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്ത് അനധികൃത പ്രവർത്തനങ്ങൾ തടയുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും കണ്ണൂർ ജില്ലയിലെ വിവിധ വകുപ്പുകൾ പരിശോധന കർശനമാക്കി. അനധികൃതമായി ചെങ്കല് കടത്തിയ 7 വാഹനങ്ങൾ ഇന്നലെ പിടികൂടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇരിക്കൂർ പേരാവൂർ മേഖലയിൽ അനധികൃതമായി ചെങ്കല്ല് കടത്തുകയായിരുന്ന 7 വാഹനങ്ങളിൽ നിന്ന് റോയൽറ്റി ഇനത്തിൽ 1,70,400 രൂപ ഈടാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തലശ്ശേരിയിലെ 11 ഹോട്ടലുകൾക്ക് 61,000 രൂപ പിഴ ചുമത്തി. പലചരക്ക്, പച്ചക്കറി കടകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ കൃത്രിമം കണ്ടെത്തിയ 21 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. അളവുതൂക്ക സംബന്ധമായ നിയമലംഘനങ്ങൾക്ക് 7 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ഒരു തട്ടുകടയും ഒരു ഇറച്ചി വിൽപ്പന സ്റ്റാളും അടച്ചുപൂട്ടി. പരിശോധന വരും ദിവസങ്ങളിലും തുടരും.
0: മികച്ച സാങ്കേതിക നിലവാരം പുലർത്തുന്ന പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന കെ എസ് ആർ ടി സിയുടെ പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി. ഇതിനൊപ്പം സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പുകളിൽ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ഐ ടി ഐ, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ

0: വലിയ അവസരങ്ങളാണ് പ്രൊജക്ട് സൂര്യയിലൂടെ KSRTC ഒരുക്കുന്നത്. ബസ്സുകളുടെ നവീകരണത്തോടൊപ്പം ഡിപ്പോകളും ബസ് ടെർമിനലുകളും ആധുനീകരിക്കുന്ന നടപടികളും സജീവമായി പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 1st innings 5 wickets 300 runs എന്ന നിലയിലായിരുന്നു. ദേവദത്ത് പടിക്കൽ 2nd test century ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അർദ്ധ സെഞ്ചുറിയും നേടി. ആദ്യ ടെസ്റ്റ് 165 runsിന് ജയിച്ച് നിലവിൽ ഇന്ത്യ 2 മത്സര പരമ്പരയിൽ മുന്നിലാണ്. ഹോക്കി ലോകത്തിന് വിലക്കേർപ്പെടുത്തി. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 1st innings 5 wickets 300 runs എന്ന നിലയിലായിരുന്നു. ദേവദത്ത് പടിക്കൽ 2nd test century ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അർദ്ധ സെഞ്ചുറിയും നേടി. ആദ്യ ടെസ്റ്റിനായിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ. ഹംഗറിയിലെ നാഗിക നിസയിൽ ഈ വർഷത്തെ കലിസ ഓപ്പൺ ചെസ് മത്സരത്തിൽ ഇന്ത്യയുടെ 19-കാരനായ ഗ്രാൻഡ് മാസ്റ്റർ പ്രാണേഷ് എം ചാമ്പ്യനായി. ടൂർണമെന്റിന്റെ 9th അവസാനത്തെയും റൌണ്ടിൽ ജർമ്മനിയുടെ വാഡിം പെട്രോസ്കിയെ പരാജയപ്പെടുത്തിയാണ് പ്രാണേഷ് ചാമ്പ്യനായത്. ഏറ്റവും പുതിയ ഫിഡെ റാങ്കിങ്ങിൽ 2673 റേറ്റിംഗോടെ പ്രാണേഷ് 44th സ്ഥാനത്താണ്. ഗോത്രഭാഷ, മ്യൂസിയം എന്നീ വിഷയങ്ങളിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് നാളെ കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യമന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ 3 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇതു സംബന്ധിച്ച പ്രമേയം ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗീകരിച്ചു. സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വഖഫ് ബോർഡ് സംബന്ധിച്ച കേസ് ദുർബലപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മലപ്പുറത്ത് CPIM സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്തതിന് സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നടയടയ്ക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലൂരു മേഖല മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റുന്ന റെയിൽവേ ബോർഡ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഒഴിവാക്കിയ മുഴുവൻ പ്രദേശവും പാലക്കാട് ഡിവിഷനിൽ പുനഃസ്ഥാപിക്കണമെന്നും NK പ്രേമചന്ദ്രൻ MP കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ ഭാരവാഹനങ്ങൾക്ക് പകൽ സമയത്തെ നിയന്ത്രണം തുടരും. ചുരം റോഡിൽ പാർക്കിംഗും അനുവദിക്കില്ല. ചുരത്തിലെ ഗതാഗത കുരുക്കും നിർമ്മാണ പ്രവൃത്തികളും കണക്കിലെടുത്താണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് പുറത്തിറക്കും. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന KSRTCയുടെ പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: PM ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. अथ वार्ताः. प्रधानमंत्री नरेंद्र मोदी निज क्षेत्रम् ओरु हृदय

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ CR ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഇറങ്ങിയെത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നു

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസുനൂർ ഗ്രാമം സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം.
1: मैं समझता हूं कि हमें ऐसा एक ऑरा खड़ा कर देना चाहिए कि इस फील्ड में दुनिया भर के लोगों को एक जिंदगी बनानी है तो हिंदुस्तान जाओ, भारत की स्टार्टअप से जुड़ जाओ, भारत की स्पेस एजेंसी से जुड़ जाओ. मैं पक्का मानता हूं जी, पूरा टैलेंट पूल जो है एक मैग्नेट की तरह आपके कारण हम खींच सकते और वो हमारी एक बहुत बड़ी ताकत बन सकते.
0: ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. 2 ദിവസത്തെ സമ്മേളനത്തിൽ രാജ്യത്തുടനീളമുള്ള വിവിധ സുരക്ഷാ സേനകളിൽ നിന്നും പോലീസ് സേനകളിൽ നിന്നുമുള്ള 850-ലധികം ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. വിവിധ സുരക്ഷാ വെല്ലുവിളികൾ സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. ഗോത്രഭാഷ, മ്യൂസിയം എന്നീ വിഷയങ്ങളിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് ഇന്ന് കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കി ഉദ്ഘാടനം ചെയ്യും. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ സമ്മേളനം ചർച്ച ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലെത്തി. മോസ്കോയിൽ 27th IRIGC ടെക് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30th ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ ദിവ്യാംഗ പുരുഷ ക്രിക്കറ്റ് ടീമുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് മെൻസ് മിക്സഡ് ഡിസബിലിറ്റി T20 സീരീസിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ ടീമിനെയാണ് അദ്ദേഹം കണ്ടത്. താരങ്ങളുടെ പരിശ്രമങ്ങളും നിശ്ചയദാർഢ്യവും ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ജപ്പാനിലെത്തും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിസിനസ് പ്രതിനിധി സംഘവുമായാണ് വാണിജ്യ വ്യവസായ മന്ത്രിയുടെ ജപ്പാൻ സന്ദർശനം. വിശദാംശങ്ങൾ.
3: ഇന്ത്യ ജപ്പാൻ വ്യവസായ വാണിജ്യ ബന്ധത്തിൽ സുപ്രധാന ചുവടുവയ്പ്പാകും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ സന്ദർശനം. ഉൽപ്പാദനം, സെമി കണ്ടക്ടർ, ശുദ്ധ ഊർജ്ജം, ഓട്ടോമോട്ടീവ്, ആരോഗ്യ സംരക്ഷണം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നായി 200-ലധികം വ്യവസായികളാണ് മന്ത്രിക്കൊപ്പമുള്ളത്. ടോക്കിയോയിൽ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളുടെ മേധാവികളുമായും 1500-ലധികം കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ ഭാരവാഹികളുമായും ശ്രീ പീയൂഷ് ഗോയൽ ചർച്ച നടത്തും. ജപ്പാൻ സാമ്പത്തിക വാണിജ്യ മന്ത്രി അകാസാവോ റയോസയുമായും ജാപ്പനീസ് സർക്കാരിലെയും പാർലമെന്റിലെയും മുതിർന്ന അംഗങ്ങളുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിലും പങ്കെടുക്കും. ഓട്ടോമോട്ടീവ്, സ്റ്റീൽ മേഖലകളിലെ നിക്ഷേപകരുമായും ഇലക്ട്രോണിക്സ് കൺസ്യൂമർ മേഖലയിലെ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തുന്ന മന്ത്രി പീയൂഷ് ഗോയൽ നിക്ഷേപക റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓണത്തിന് AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ 2026 ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. തമിഴ്നാട്ടിലെ കാരൈക്കുടി സ്വദേശിയായ പ്രണേഷ് ടൈ ബ്രേക്കറിലൂടെയാണ് ജർമ്മൻ താരത്തെ പരാജയപ്പെടുത്തിയത്. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനമായ ഇന്ന് മികച്ച സ്കോർ ലക്ഷ്യമിട്ട ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. ഇന്നലെ കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. തുടർച്ചയായ രണ്ടാം ടെസ്റ്റിലും സെഞ്ചുറി നേടി ദേവദത്ത് പടിക്കൽ മികച്ച ഫോം തുടർന്നു. ധ്രുവ് ജുറേലും സാരാംശ് ജെയിനുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ആദ്യ ടെസ്റ്റ് 165 റൺസിന് വിജയിച്ച ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് മുന്നേറാൻ ഈ മത്സരത്തിലെ ജയം അനിവാര്യമാണ്. നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം പുറത്തായി. ഓസ്ട്രേലിയയുമായുള്ള കളി ഗോൾരഹിത സമനിലയിൽ കലാശിച്ചതോടെ കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയ സെമിഫൈനലിൽ പ്രവേശിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതിയുള്ള രാജ്യങ്ങളിലെ കപ്പലുകൾ ഇനി മുതൽ സേവന ഫീസ് നൽകേണ്ടി വരുമെന്ന് ഇറാൻ അറിയിച്ചു. സമുദ്രം, പരിസ്ഥിതി, ലോജിസ്റ്റിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്കുള്ള ചെലവുകൾ ഈ ഫീസിൽ ഉൾപ്പെടുമെന്ന് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ വക്താവ് ഇബ്രാഹിം റസായി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ നടപടിക്ക് അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഒമാനും അമേരിക്കയും തമ്മിൽ ഉന്നതതല ചർച്ച നടന്നു. ഒമാനിലെ US സ്ഥാനപതി അന എസ്ക്രോഗിമ, ഒമാൻ വിദേശമന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഖലീഫ ബിൻ അലി അൽ ഹാർത്തിയുമായി മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ചും സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും ഒമാൻ ഇറാനുമായി നയതന്ത്ര ചർച്ച നടത്തുന്ന പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. ഗാസ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും അടിയന്തര യോഗം ചേർന്നു. ഡ്രോൺ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശക്തമായ വ്യോമാക്രമണം നടത്തുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ പ്രതിരോധ സേന ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ, ദേശീയ സുരക്ഷാ കൌൺസിൽ മേധാവി, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശ് സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840.

0: കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
2: അഞ്ചുകല്ലുമൂട്, കൊല്ലം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
8: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. ഓണക്കാലത്താണ് നാം ഇപ്പോൾ. നാടും നഗരവും ഓണത്തിൻ്റെ ആഘോഷത്തിമിർപ്പിലാണ്. പൂക്കളവും ഓണസദ്യയും ഓണക്കോടിയുമൊക്കെയായി ഓണത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ് നമ്മളൊക്കെ. ഈ ഓണക്കാലത്ത് നമ്മുടെ ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറവും ചിരിയും പകരുന്ന ഒന്നാണ് ഓണക്കളികളും വിവിധ തനത് കലാരൂപങ്ങളും. ചിലത് നമുക്ക് സുപരിചിതമാണ്, എന്നാൽ അധികം ആരും അറിയാത്ത നമ്മുടെ നാടിൻ്റെ പല കോണുകളിലും ഇന്നും നിലനിൽക്കുന്ന ചില ഓണക്കളികളും കലാരൂപങ്ങളുമുണ്ട്. ഇന്നത്തെ അറിയാം അറിവ് നേടാമിൻ്റെ എപ്പിസോഡിൽ ഓണക്കാലത്തിൻ്റെ നാട്ടുമണമുള്ള കലാരൂപങ്ങളിലേക്കും കളികളിലേക്കും നമുക്കൊന്ന് സഞ്ചരിക്കാം. തുമ്പിതുള്ളലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്ത്രീകളുടെ ഓണക്കാല വിനോദങ്ങളിൽ മുൻപന്തിയിലായിരുന്നു തുമ്പിതുള്ളൽ. വട്ടത്തിലിരിക്കുന്ന സ്ത്രീകളുടെ നടുക്ക് പൂക്കുലയുമായി ഇരിക്കുന്നയാളാണ് തുമ്പി. മറ്റുള്ളവർ പതിഞ്ഞ താളത്തിൽ തുമ്പിതുള്ളൽ പാടിത്തുടങ്ങും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും പാട്ടിൻ്റെ താളവും വേഗവും കൂടും. ഇതനുസരിച്ച് തുമ്പിയുടെ ചലന വേഗവും കൂടും. അതനുസരിച്ച് പൂക്കുല വിറപ്പിച്ച് തുമ്പി ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും. ഒടുവിൽ ഉറഞ്ഞു തുള്ളി വീഴുന്നതോടെ കളി അവസാനിക്കും. അനുഷ്ഠാന കലയെന്ന രൂപത്തിലും തുമ്പിതുള്ളൽ അവതരിപ്പിക്കുമായിരുന്നു. ഒന്നാം തുമ്പിയും അവൾ പെറ്റ മക്കളും എന്ന് തുടങ്ങുന്ന പാട്ട് 10-ാം തുമ്പിയും അവൾ പെറ്റ മക്കളും എന്ന വരിയിലേക്ക് എത്തുമ്പോഴേക്കും പാട്ടുകാരും തുമ്പിയും കാണികളും ആവേശത്തിലാകും. എന്നിട്ടും തുമ്പി തുള്ളിയില്ലെങ്കിൽ എന്തേ തുമ്പി തുള്ളാത്തെ എന്ന പാട്ട് തുടരും. വളരെ രസകരമായിട്ടുള്ള സ്ത്രീകളുടെ ഓണക്കാല വിനോദങ്ങളിൽ ഒന്നാണ് തുമ്പിതുള്ളൽ. അശകുശലേ പെണ്ണുണ്ടോ, ചെറുകോശാലേം പെണ്ണില്ലേ എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? ഇത് ഒരു ഓണക്കളിയാണ്. രണ്ട് ടീമുകളാണ് കളിക്കുന്നത്. ഓരോ ടീമിലെയും കളിക്കാർ കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് പാട്ടിനൊപ്പം താളത്തിൽ ചുവട് വെച്ച് കളിയിൽ പങ്കെടുക്കും. ഒരു ടീം മുന്നോട്ടു പോകുമ്പോൾ അതേ താളത്തിൽ മറു ടീം പിന്നോട്ടു പോകും. അത് തന്നെ തിരിച്ചും ആവർത്തിക്കും. രണ്ട് ടീമുകളിലും ഓരോ പെണ്ണുണ്ടാകും. കളിക്കിടയിൽ ഈ പെണ്ണിനെ പിടിച്ച് തങ്ങളുടെ കൂട്ടത്തിലാക്കുന്നതാണ് കളിമിടുക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടിയാണ് പെണ്ണിനെ തട്ടിയെടുക്കുന്നത്. അങ്ങനെ ഒരു ടീമിലെ അംഗങ്ങൾ മുഴുവൻ മറു ടീമിൻ്റെ ഭാഗമാകുന്നതുവരെ കളി തുടരും. അശകുശലെ പെണ്ണുണ്ടോ, ചെറുകോശാലും പെണ്ണുണ്ടോ, സ്വാമി രണ്ടുക്കും പെണ്ണുണ്ടോ, തൃക്കാമേനി മാപ്പിളയ്ക്ക്, ഈ പാട്ട് പാടിയാണ് ഈ കളി തുടരുന്നത്. മാണിക്ക് ചെമ്പഴുക്കയാണ് അടുത്ത കളി. ഇതും കളിക്കാർ വട്ടത്തിലിരുന്ന് കളിക്കുന്ന കളിയാണ്. ഒരാളെ കണ്ണുകെട്ടി നടുക്കിരുത്തും. പഴുത്ത അടയ്ക്കയാണ് മാണിക്ക് ചെമ്പഴുക്ക. അടയ്ക്കയില്ലെങ്കിൽ ഒരു വെള്ളയ്ക്ക എടുക്കും. ചുറ്റുമിരിക്കുന്നവർ കൈകൾ പിറകിലേക്ക് വയ്ക്കും. എന്നിട്ട് മാണിക്ക് ചെമ്പഴുക്ക ഒരാളിൽ നിന്നും അടുത്തയാളിലേക്ക് കൈമാറും. കൂട്ടത്തിൽ പാട്ടും പാടും. കണ്ണുകെട്ടിയിരിക്കുന്ന പൊട്ടൻ മാണിക്ക ചെമ്പഴുക്ക ആരുടെ കയ്യിലാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് കളി. യഥാർത്ഥ ആളെ കണ്ടെത്തിയാൽ പിന്നെ അയാളാണ് അടുത്ത പൊട്ടൻ. അങ്ങനെ കളി തുടരും. ഈ വളരെ രസകരമായിട്ട് നമുക്ക് ഓണക്കാലത്ത് കളിക്കാവുന്ന ഒരു കളിയാണ് മാണിക്ക ചെമ്പഴുക്ക. കുട്ടിയും കോലും കളിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ചെറിയൊരു തുണ്ട് കമ്പാണ് കുട്ടി. ഒരടി

നീളത്തിലുള്ള കമ്പ് കോലും. രണ്ട് തരത്തിലാണ് കുട്ടിയും കോലും കളി. ചെറിയൊരു കുഴിയെടുത്ത് അതിൽ കുട്ടി വച്ച് തട്ടിയുണർത്തി ദൂരേക്ക് അടിച്ച് പായിക്കുന്നതാണ് ഒരു കളി. കുട്ടി വീഴുന്നിടത്തേക്ക് കോലുപയോഗിച്ച് അളക്കും, അതാണ് പോയിന്റ്. കുഴിയിൽ നിന്നും തട്ടി ഉയർത്തി രണ്ട് തവണ അടിച്ചാൽ അത് ഇരട്ടിയായി. അപ്പോൾ കുട്ടി വച്ചാണ് ദൂരം അളക്കുന്നത്. മൂന്ന് തവണ അടിച്ചാൽ മുക്കൂട്ടിയായി, മുക്കൂട്ടി അടിച്ചാൽ കളി ജയിച്ചു. സാധാരണയായി ചെറിയ കുട്ടികൾ ഓണക്കാലത്ത് കളിക്കുന്ന ഒരു കളിയാണ് കുട്ടിയും കോലും കളി. ഒരു കാലത്ത് ഓണം വന്നാൽ വലിയ മൈതാനങ്ങളോ വില കൂടിയ കളിപ്പാട്ടങ്ങളോ ഒന്നും വേണ്ടായിരുന്നു. വീടിനടുത്തുള്ള മണ്ണിൽ കുറച്ച് വരകൾ വരച്ചാൽ മതി. ആ വരകൾക്കുള്ളിൽ ഒരു കളിക്കളം ഒരുങ്ങും. ഓടാനും പിടിക്കാനും തന്ത്രം പ്രയോഗിക്കാനും കൂട്ടുകാരോടൊപ്പം മത്സരിക്കാനും പറ്റുന്ന ഒരു കളിക്കളം, അതായിരുന്നു കിളിത്തട്ട് കളി. കളിക്കാനായി ആദ്യം മണ്ണിൽ കുറേ ചതുരക്കളങ്ങൾ അഥവാ തട്ടുകൾ വരയ്ക്കും. ഇതാണ് തട്ട്. കളിക്കാരെ രണ്ട് സംഘങ്ങളായി തിരിക്കും. ഒരു സംഘത്തിലെ കളിക്കാർ തട്ടുകൾക്കുള്ളിൽ നിലയുറപ്പിക്കും, മറുസംഘം അവരെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ഇവിടെയാണ് കളിയുടെ രസം. ഒരു തട്ടിൽ നിന്നും മറ്റൊരു തട്ടിലേക്ക് കടക്കുമ്പോൾ എതിരാളിയുടെ പിടിയിൽപ്പെടാതെ മുന്നേറണം. തടയാൻ നിൽക്കുന്നവർക്ക് എതിരാളിയെ പിടികൂടാൻ ശ്രമിക്കും. അതുകൊണ്ട് ഓട്ടവും തന്ത്രവും വേഗത്തിലുള്ള തീരുമാനവും കൂട്ടായ പ്രവർത്തനവുമെല്ലാം ആവശ്യമായ കളിയായിരുന്നു കിളിത്തട്ട് കളി. കൂട്ടുകാരോടൊപ്പം ഓടിയും ചിരിച്ചും മത്സരിച്ചും കളിച്ചിരുന്ന ഒരു ഓണക്കാലത്തിൻ്റെ ഓർമ്മ കൂടിയാണ് കിളിത്തട്ട് കളി. ഓണത്തല്ലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓണക്കാലത്ത് നാടിൻ്റെ ആവേശവും കൈക്കരുത്തും മാറ്റുരയ്ക്കുന്ന അപൂർവമായ ഒരു പരമ്പരാഗത ആയോധന വിനോദമാണ് ഓണത്തല്ല് അഥവാ കയ്യാങ്കളി. ഓണത്തോടനുബന്ധിച്ച് മലബാറിലും പ്രത്യേകിച്ച് തൃശൂർ, മലപ്പുറം, പാലക്കാട് പ്രദേശങ്ങളിൽ പരമ്പരാഗതമായി നടത്തിവരുന്ന ഒരു കായിക കലയും വിനോദവുമാണ് ഓണത്തല്ല്. പണ്ടുകാലത്ത് പടയാളികൾ തങ്ങളുടെ കായിക ക്ഷമതയും അടവുകളും പ്രകടിപ്പിക്കുന്നതിനായി തുടക്കമിട്ട ഈ വിനോദത്തിൽ ആയുധങ്ങളോ മുഷ്ടി ചുരുട്ടിയ ഇടിയോ ഇല്ല. പകരം കൈപ്പത്തി കൊണ്ടുള്ള അടിയും തന്ത്രങ്ങളും മാത്രമാണ് ഉപയോഗിക്കുന്നത്. വ്യക്തിവൈരാഗ്യമില്ലാതെ പരസ്പര ബഹുമാനത്തോടെയും സൗഹൃദത്തോടെയും കളത്തിലിറങ്ങി നാടിൻ്റെ കൂട്ടായ്മയും ആഘോഷവും വിളിച്ചോതുന്ന ഓണത്തല്ല് നമ്മുടെ സമ്പന്നമായ കായിക പാരമ്പര്യത്തിൻ്റെ ജീവസ്സുള്ള അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഓണപ്പൊട്ടൻ എന്ന തെയ്യത്തെ പറ്റി എല്ലാവരും കേട്ടിരിക്കുമല്ലോ. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാവാം ഇനി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉത്രാടം, തിരുവോണം ദിവസങ്ങളിൽ വീടുകളിലെത്തുന്ന തെയ്യമാണ് ഓണപ്പൊട്ടൻ. ഓണേശ്വരൻ എന്നും വിളിപ്പേരുണ്ട്. ഓണത്തിൻ്റെ വരവറിയിച്ചാണ് ഓണപ്പൊട്ടൻ്റെ വരവ്. മഹാബലിയുടെ പ്രതിരൂപമാണ് ഓണപ്പൊട്ടനെന്നും വിശ്വാസമുണ്ട്. 41 ദിവസത്തെ ചിട്ടയായ വ്രതത്തിനു ശേഷം ഉത്രാടം നാളിൽ പുലർച്ചെ കുളിച്ച് പിതൃക്കൾക്ക് കലശം സമർപ്പിച്ച് പൂജ നടത്തിയാണ് വേഷം കെട്ടുക. നേരം വെളുത്താൽ 6 മണിയോടെ വീട്ടിലുള്ളവർക്ക് അനുഗ്രഹം നൽകി മറ്റു വീടുകളിലേക്ക് ഐശ്വര്യ പ്രാർത്ഥനകളുമായി ഓണപ്പൊട്ടൻ തിരിക്കും. ഒരിടത്തും നിർത്താതെ ഗ്രാമീണ വഴികളിലൂടെ വേഗത്തിലുള്ള നടപ്പാണ് ഓണപ്പൊട്ടൻ്റേത്. പരമാവധി വീടുകളിലെത്താനുള്ള പ്രയത്നമാണത്. ഓണപ്പൊട്ടൻ ഒരിക്കലും കാൽ നിലത്തുറപ്പിക്കില്ല. താളം ചവിട്ടുകയും ഓടുകയും ചെയ്യും. മണി കിലുക്കിയാണ് വരവ്. ഓണപ്പൊട്ടൻ വാതുറന്ന് ഒന്നും ഉരിയാടാറില്ല. അതുകൊണ്ടാണ് ഓണപ്പൊട്ടൻ എന്ന വിളിപ്പേര് ഉണ്ടായതും. ഓണപ്പൊട്ടൻ്റെ വേഷവും മനോഹരമാണ്. പനയോലയും ചായല്യവും ചേർന്ന മുഖത്തെഴുത്ത്, ചൂടകവും ഹസ്തകടവും ചേർന്ന ആടകൾ, തെച്ചിപ്പൂവിനാൽ അലങ്കരിച്ച പൊക്കമുള്ള കിരീടം, ചിത്രത്തുന്നലുള്ള ചുവന്ന പട്ടും ഉടുക്കും, തോളിൽ സഞ്ചിയും കയ്യിൽ ചെറിയ ഓലക്കുടയും ഉണ്ടാകും. എന്നാലും ഒറ്റ നോട്ടത്തിൽ ഓണപ്പൊട്ടനെ വ്യത്യസ്തനാക്കുക ആ താടി തന്നെ. കമുകിൻ പൂക്കുല കൊണ്ടുള്ള നീണ്ട വെള്ള താടി ഓണപ്പൊട്ടൻ ചുണ്ടിന് മുകളിലാണ് കെട്ടുക. അതുകൊണ്ട് മൗനിയായ ഓണപ്പൊട്ടൻ ചുണ്ടനക്കിയും ആരും കാണില്ല. അരിയും ഓണക്കോടിയും ദക്ഷിണയും വീട്ടുകാർ നൽകാറുണ്ട്. ചിലർ ഭക്ഷണവും നൽകും.
അരി നിറച്ച നാഴിയിൽ നിന്ന് അല്പം അരി

എടുത്ത് പൂവും ചേർത്ത് ചൊരിഞ്ഞ് ഓണപ്പൊട്ടൻ നമ്മെ അനുഗ്രഹിക്കും. വേഗത്തിൽ അടുത്ത വീട്ടിലേക്ക് നീങ്ങുകയും ചെയ്യും. ഈ അപൂർവ കലാരൂപത്തെ നാട്ടിലെ ജനങ്ങൾ ആദരിക്കുന്നു. ഓണം ഉത്സവവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണിത്. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. മകരം കുംഭമാസങ്ങളിൽ കാർഷികോത്സവത്തിന്റെ ഭാഗമായും ഓണക്കാലത്തെ നാടൻ വിനോദങ്ങളിലൊന്നായും കുമ്മാട്ടിക്കളി അവതരിപ്പിച്ചു പോരുന്നു. മുഖത്ത് മരം കൊണ്ടുള്ള മുഖംമൂടി ധരിച്ച് ശരീരത്തിൽ പുല്ല് ചുറ്റിക്കെട്ടിയ കുമ്മാട്ടിയിലെ കഥാപാത്രങ്ങൾ വീടുതോറും കയറിയിറങ്ങി രസകരമായ പ്രകടനം നടത്തുന്നു. കുമ്മാട്ടിപ്പുല്ലോ വാഴയിലയോ കൊണ്ട് ദേഹമാകെ മൂടി വലിയ മുഖംമൂടികൾ വെച്ചാണ് നർത്തകർ ഒരുങ്ങുക. കമുകിൻ പാളയിലോ മുരുക്കിലോ ആണ് മുഖംമൂടികൾ ഉണ്ടാക്കുക. ഈ മുഖം കൊണ്ടാണ് വേഷങ്ങളെ തിരിച്ചറിയുന്നത്. ശ്രീകൃഷ്ണൻ, മഹാബലി, നാരദൻ, ഹനുമാൻ എന്നിങ്ങനെ നീളുന്നു വേഷങ്ങൾ. ഓണവില്ലിനൊപ്പമാണ് പാട്ട്. പുരാതന കഥാസന്ദർഭങ്ങളായിരിക്കും പാട്ടിലെ വിഷയങ്ങൾ. ഓരോ ചെറു സംഘങ്ങളായി ആട്ടവും പാട്ടുമായാണ് കുമ്മാട്ടികൾ വീടുതോറും കയറിയിറങ്ങുന്നത്. കുമ്മാട്ടിക്കളിക്ക് പ്രത്യേക നൃത്ത ചുവടുകളൊന്നും ഇല്ലാത്തതിനാൽ കാണികളും ചിലപ്പോൾ സംഘത്തിനൊപ്പം നൃത്തം ചെയ്യാൻ കൂടാറുണ്ട്. ഓണക്കാലത്ത് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന തനത് കലാരൂപങ്ങളിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് പുലികളി. ചിലയിടങ്ങളിൽ ഇത് കടുവാകളി എന്നും അറിയപ്പെടുന്നു. പുലിയുടെയോ കടുവയുടെയോ വേഷം കെട്ടിയ കലാകാരന്മാർ പ്രത്യേക താളത്തോടെ പുലിക്കളി കളിക്കുക. തൃശൂരിന്റെ പുലിക്കളിയാണ് ഇക്കാര്യത്തിൽ ഏറെ പ്രശസ്തവും പഴക്കവും ശാസ്ത്രീയവുമായത്. തൃശൂരിന്റെ പുലികളാണ് 200 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നത്. കടുവയുടേതുപോലെയുള്ള വരകൾ ശരീരത്തിൽ വരച്ച് കടുവയുടെ മുഖംമൂടിയും അണിഞ്ഞ് വാദ്യമേളക്കാർക്കൊപ്പം നൃത്തം ചെയ്യുന്നവരാണ് പുലികളിക്കാർ. പ്രത്യേക പരിശീലനം ഇത് അവതരിപ്പിക്കാൻ ആവശ്യമാണ്. കടും മഞ്ഞ നിറങ്ങളും കറുപ്പും ചായങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുക. മാസങ്ങളുടെ അധ്വാനമാണ് ഓരോ പുലിക്കളി സംഘത്തിനുമുള്ളത്. ശരീരത്തിലെ രോമങ്ങളാകെ കളഞ്ഞാണ് ചായം തേപ്പ് നടത്തുന്നത്. പുലിയുടെ മുഖമുണ്ടാക്കുന്നതും അല്പം അധ്വാനം വേണ്ട പണി തന്നെയാണ്. 4ാം ഓണത്തിനാണ് തൃശൂരിൽ പുലിക്കളി നടക്കുക. ഓണനാളുകളിൽ തൃശൂർക്കാരന്റെ ഹൃദയതാളം പുലിക്കൊട്ടാണ്. 70 വർഷം മുൻപ് തോട്ടുങ്കൽ രാമൻകുട്ടി ആശാൻ ചിട്ടപ്പെടുത്തിയതാണ് പുലിമേളം എന്ന ഈ പ്രത്യേക താളക്കൊട്ട്. അവരുടെ മാത്രമാണ് ഈ കൊട്ട് എന്നവർ അവകാശപ്പെടുന്നു. മറ്റൊരു മേളക്കൊട്ടിനോടും സാമ്യമില്ലാത്ത ഈ അസുര താളത്തിനൊപ്പിച്ചാണ് കിലുങ്ങുന്ന അരമണികളും കെട്ടി പുലികൾ അന്ന് നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. തൃശൂരിൽ പഠാണി മുസ്ലിങ്ങളുടെ പഞ്ചയെടുക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഘോഷയാത്രയിലാണ് പുലിക്കളി ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് ഒരു ഐതിഹ്യം. ഓണക്കാലത്ത് തെക്കൻ ജില്ലകളിൽ ഉണങ്ങിയ വാഴയിലകൾ കെട്ടി പാളയിൽ പുലിമുഖവുമായി കടുവകളിയും നടത്താറുണ്ട്. ഇവർക്കൊപ്പം വേട്ടക്കാരന്റെ വേഷവും സംഘത്തിലുണ്ടാകും. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്തമാണ് തിരുവാതിരക്കളി. ഹൈന്ദവരുടെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കുന്ന ഈ നൃത്തം വനിതകൾ ചെറിയ സംഘങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. കേരള തനിമയുടെ ഒരു അടയാളം കൂടിയാണ് തിരുവാതിരക്കളി. മലയാളിയുടെ ഏത് ആഘോഷത്തിനും ഒരു വർണ്ണപ്പകിട്ടായി തിരുവാതിര കടന്നു വരാറുണ്ട്. ഓണമായാലും വിഷുവായാലും തിരുവാതിരക്കാലമായാലും ഈ കലാരൂപത്തെ എന്നും മലയാളി നെഞ്ചേറ്റി വരുന്നു. മലയാളിയുടെ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന വേഷവിധാനവും താളവും ഈണവും തന്നെയാണ് ഈ കലാരൂപത്തിന്റെ പ്രത്യേകത. പൊതുവെ ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വീടുകളിലും ശിവക്ഷേത്രങ്ങളിലും പാർവതി പ്രാധാന്യമുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും ശിവപാർവതിമാരെ സ്തുതിച്ചു പാടിക്കൊണ്ട് സ്ത്രീകൾ ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട്. ഗണപതി സ്തുതിയോടെയും സരസ്വതി വന്ദനത്തോടെയും ആണ് സാധാരണഗതിയിൽ തിരുവാതിര പാട്ടുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് പ്രധാനമായും ശിവപാർവതി സ്തുതിച്ചും ചില പുരാണ കഥകളൊക്കെ പാടിക്കൊണ്ടാണ് ഈ നൃത്തം ചെയ്യുന്നത്. കൈകൊട്ടിക്കളി, കുമ്മികളി എന്നൊക്കെയും ഈ കലാരൂപത്തെ അറിയപ്പെടാറുണ്ട്. ഓണക്കാലത്താണ് തിരുവാതിരക്കളി സ്ത്രീകളുടെ കൂട്ടായ്മയായി നാടെങ്ങും അവതരിപ്പിക്കുക. ഓണാഘോഷങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത ഇനം കൂടിയായി മാറിയിരിക്കുന്നു തിരുവാതിരക്കളി. സ്ത്രീകൾ

0: പാട്ട് പാടി കൈകൊട്ടിക്കൊണ്ടാണ് തിരുവാതിര കളിക്കുക. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും നിന്നാണ് കളി. നിലവിളക്കിന് സമീപത്തായി അഷ്ടമംഗല്യവും നിറപറയും കിണ്ടിയിൽ വെള്ളവും വയ്ക്കും. സെറ്റ് മുണ്ടോ സെറ്റ് സാരിയോ ആണ് സാധാരണ വേഷം. തലയിൽ മുല്ലപ്പൂവും ദശപുഷ്പവും ചൂടുന്ന പതിവുമുണ്ട്. ശിവനെയും വിഷ്ണുവിനെയും സ്തുതിക്കുന്ന പാട്ടുകളും നാടൻ കളിപ്പാട്ടുകളും കഥകളിപ്പദങ്ങളുമെല്ലാം പിന്നണിയിൽ പാട്ടുകാർ പാടും. അതേറ്റുപാടി സ്ത്രീകൾ വൃത്തത്തിൽ നീങ്ങി കൈകൊട്ടിക്കളിക്കും. പാട്ടിന്റെ താളത്തിനും വേഗത്തിനുമനുസരിച്ച് കളിയുടെ വേഗവും കൂടും. ഇടയ്ക്കിടെ കുമ്മിയടിയും ഉണ്ടാകും. ലാസ്യ പ്രധാനമായ ഭാവമാണ് തിരുവാതിര കളിയുടെ പ്രത്യേകത. ഓണക്കാലത്ത് വ്യാപകമായി സംഘടിപ്പിക്കപ്പെടുമെങ്കിലും ഒരു അനുഷ്ഠാനമെന്ന രീതിയിൽ ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് യഥാർത്ഥ ആഘോഷം. ധനുമാസത്തിൽ ശുക്ലപക്ഷത്തിലെ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിനത്തിലാണ് ഹൈന്ദവാചാര പ്രകാരം പരമശിവന്റെ ജന്മദിനം. സതീദേവി പാർവതിയായി അവതരിച്ച ശേഷം പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ തപസ്സനുഷ്ഠിച്ചെന്നും തുടർന്ന് ശിവൻ പാർവതിയെ വരിക്കാൻ സമ്മതിച്ചതുമാണ് തിരുവാതിരയുടെ ഐതിഹ്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓണാഘോഷങ്ങൾക്ക് ആവേശത്തിന്റെ പൂരപ്പൊലിമ നൽകുന്ന തനത് ജലോത്സവമാണ് വള്ളംകളി. നാടിന്റെ കൂട്ടായ്മയും കായികക്ഷമതയും ഒന്നിക്കുന്ന ഈ ദൃശ്യവിരുന്നിൽ വഞ്ചിപ്പാട്ടിന്റെ ആവേശമായ ഈണത്തിനൊപ്പം നൂറോളം തുഴച്ചിലുകാർ ഒരേ മനസ്സോടെ താളത്തിൽ തുഴയെറിയുമ്പോൾ കായലോളങ്ങളിൽ ആവേശം അലതല്ലുന്നു. ജലത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ചുണ്ടൻ വള്ളങ്ങളും മറ്റ് വൈവിധ്യമാർന്ന വഞ്ചികളും അണിനിരക്കുന്ന ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളിയും പമ്പാനദിയിലെ ആചാര പെരുമ നിറഞ്ഞ ആറന്മുള ഉത്രട്ടാദി വള്ളംകളിയുമൊക്കെ മലയാളിയുടെ മായാത്ത പാരമ്പര്യത്തിന്റെ തെളിവുകളാണ്. ഒരൊറ്റ മനസ്സോടെ ലക്ഷ്യത്തിലേക്ക് തുഴയുന്ന ഈ ഒത്തൊരുമ തന്നെയാണ് ഓണം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. നമ്മുടെ നാടൻ ഓണക്കളികളും കലാരൂപങ്ങളും എല്ലാം പ്രായഭേദമന്യേ ഏവരെയും ആവേശത്തിലാക്കുന്ന ഒന്നാണ്. പാട്ടിന്റെ താളം നിലയ്ക്കുമ്പോൾ കസേര പിടിച്ചെടുക്കാൻ ഓടുന്ന കസേരകളിയും കണ്ണുകെട്ടി കളം വരച്ച് സുന്ദരിക്ക് പൊട്ടുകുത്തലും വടത്തിന്റെ അറ്റത്ത് സർവശക്തിയുമെടുത്ത് മുറുക്കി പിടിച്ച് ഐലസ വിളിച്ച് വടം വലിക്കുന്നതുമൊക്കെ ഓണാഘോഷത്തിന് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല. മത്സരബുദ്ധിയേക്കാൾ ഉപരി ചിരിയും തമാശയും സ്നേഹവും നിറയുന്ന ഈ കൊച്ചു കൊച്ചു കളികളാണ് നമ്മുടെ ഓണാഘോഷത്തെ നിറമുള്ളതാക്കി മാറ്റുന്നത്. പഴമയുടെ തനിമ ചോർന്നു പോകാതെ പുലിക്കളിയും തിരുവാതിരയും വള്ളംകളിയും ഒക്കെ നെഞ്ചിലേറ്റുന്ന ഓരോ മലയാളിയും ഈ ആഘോഷത്തിലൂടെ വീണ്ടെടുക്കുന്നത് സ്വന്തം സംസ്കാരത്തിന്റെ വേരുകളാണ്. ഓണക്കളികളും ഓണകലാരൂപങ്ങളും അതുകൊണ്ട് തന്നെ വെറും വിനോദം മാത്രമല്ല, നമ്മുടെ മണ്ണിന്റെ സംസ്കാരവും പാരമ്പര്യവും തലമുറകളിലേക്ക് കൈമാറിയ ഓർമ്മകളാണ്. കാലം മാറുമ്പോൾ ചിലത് മറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവയെ ഓർക്കുകയും അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ പാരമ്പര്യം ജീവിക്കുന്നത്. ആ ഓർമ്മകൾക്ക് നിറം മങ്ങാതിരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഓൾവേസ് വിത്ത് യു വെറെവർ യു ആർ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി, സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി.

0: ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നാളിതുവരെ ഞങ്ങൾ നടത്തിയ യാത്രകളുടെ സംഗ്രഹമാണ് സുന്ദരസഞ്ചാരത്തിലൂടെ ശ്രോതാക്കളുമായി പങ്കിടുന്നത്. മാനസികോല്ലാസം എന്നതിലുപരി അറിവ് തേടിയുള്ള യാത്രകളാണ് വിനോദസഞ്ചാരം. ഐസ് കട്ടയിൽ ആദ്യമായി തൊടുന്ന കുട്ടിയുടെ അത്ഭുതാവേശമാണ് ഓരോ യാത്രകളും. അറിവിൻ്റെ ആഹ്ലാദത്തിൻ്റെ പുത്തൻ കൂട്ടുകെട്ടിൻ്റെ രുചിക്കൂട്ടിൻ്റെ വാതായനം തുറക്കുന്ന വിനോദസഞ്ചാരം നെഞ്ചിലേറ്റി തൃപ്തിയുടെ സർഗാത്മകതയിലേക്കുള്ള സഞ്ചാരം നടത്തുന്നവരാണ് ഞങ്ങൾ. ഓരോ യാത്രകളും എന്തെങ്കിലും പുത്തൻ അറിവുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നു എന്നതാണ് വാസ്തവം. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകത്തിലെ കുടക് ജില്ലയിൽ നടത്തിയ യാത്രകളുടെ വിശദാംശങ്ങളാണ് പ്രിയ ശ്രോതാക്കളുമായി പങ്കിട്ടുവരുന്നത്. കുടകിൻ്റെ ചരിത്രവും കാലാവസ്ഥയും പറഞ്ഞത് സ്മൃതിപഥത്തിൽ ഉണ്ടാകും എന്ന് കരുതുന്നു. വർഷത്തിൽ ഉടനീളവും സമ ശീതോഷ്ണാവസ്ഥയുള്ള ഇവിടെ കാപ്പിയും ഏലവും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളും കൃഷി ചെയ്തു വരുന്നു. ദക്ഷിണേന്ത്യക്കാകെ തെളിനീര് നൽകുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരി സന്ദർശിച്ച കാര്യം പറഞ്ഞിരുന്നു. കുണ്ടലി എന്ന ചെറുകുളവും തലക്കാവേരി ക്ഷേത്രവും അവിടുത്തെ 3 ആരാധനമൂർത്തികളായ ശിവന്റെയും വിഘ്നേശ്വരൻ്റെയും കാവേരി അമ്മയുടെയും കാര്യം പറഞ്ഞിരുന്നത് ഓർക്കുമല്ലോ. ക്ഷേത്ര പരിസരത്തെ പനിനീർത്തോട്ടത്തിൻ്റെ ലാവണ്യ ദർശനവും പറഞ്ഞവയിൽപ്പെടുന്നു. വൈലക്കൂപ്പയിലെ തിബറ്റൻ ബുദ്ധമത കേന്ദ്രമായ സുവർണ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അവിടുത്തെ അന്തേവാസികളുടെ ജീവിത രീതിയും പഠന പ്രക്രിയയും പറഞ്ഞാണ് കഴിഞ്ഞയാഴ്ച സുന്ദരസഞ്ചാരം അവസാനിപ്പിച്ചത്. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. കൂടുതൽ കുടക് വിശേഷങ്ങളിലേക്ക് കടക്കാം. പുല്ലുകളും പൂച്ചെടികളും കൊണ്ട് സമ്പന്നമായ സുവർണ ക്ഷേത്ര പരിസരം നിശബ്ദവും വർണ്ണ ശബളവുമായി വിളങ്ങി നിൽക്കുന്നു. ഞങ്ങളെത്തുമ്പോൾ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സാവധാനം ഓരോ ഭാഗങ്ങളും പ്രതിഷ്ഠകളും ആരാധനയോടെ നടന്ന് കാണാൻ കഴിഞ്ഞു. ക്ഷേത്രഗോപുരം പോലെ തന്നെ മികച്ചതായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഉൾവശവും. തണുപ്പിൻ്റെ ആവരണവുമായി പ്രാർത്ഥനാ ഹാൾ നമ്മെ ക്ഷണിക്കുകയാണോ എന്ന് തോന്നും. അത്രമേൽ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രാന്തരീക്ഷം നമ്മളുടെ ഉള്ളിൽ ചെലുത്തുന്ന സ്വാധീനം എത്രയെന്ന് പറയാനാകില്ല. ശാന്തം, ഗംഭീരം. ദിവസവും രാവിലെയും വൈകുന്നേരവും സന്യാസിമാർ ഒത്തുചേർന്ന് പരമ്പരാഗത സംഗീത ഉപകരണങ്ങളായ വലിയ ഡ്രമ്മുകളുടെയും കൊമ്പുകളുടെയും അകമ്പടിയോടെ നടത്തുന്ന പ്രാർത്ഥനകളും മന്ത്രോച്ചാരണങ്ങളും സുവർണക്ഷേത്രത്തിൻ്റെ സവിശേഷ ആചാര അനുഷ്ഠാനങ്ങളാണ്. ഞങ്ങളെത്തുമ്പോൾ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തുന്ന സന്ദർശകർക്കും ഈ പ്രാർത്ഥനാ ഹാളിൽ പ്രവേശിച്ച് ശാന്തമായിരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യാം എന്നറിഞ്ഞതിനാൽ ഞങ്ങളും ഹാളിൽ പ്രവേശിച്ച് ധ്യാന നിമഗ്നനായിരുന്നു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരാവരണം ഹൃദയത്തിൽ പതിച്ചതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നത് സത്യം മാത്രം. ഈ സമയം ക്ഷേത്രത്തിൻ്റെ വരാന്തയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വലിയ ചേങ്ങല പോലെയുള്ള വാദ്യോപകരണത്തിൽ കൊട്ടുവടി പോലെയുള്ള ഒരു ഉപകരണം കൊണ്ട് താളം മുഴക്കുന്നുണ്ടായിരുന്നു. അതികഠിനമായ ശബ്ദമാണ് ആ ഉപകരണത്തിൽ നിന്ന് ഉയരുന്നത്. നഗ്നപാദരായി മാത്രമേ നമുക്ക് പ്രാർത്ഥനാ ഹാളിൽ പ്രവേശിക്കുവാൻ അനുവാദമുള്ളൂ. പ്രാർത്ഥനാ ഹാളിനുള്ളിൽ സ്വർണം പൂശിയ മൂന്ന് വലിയ പ്രതിമകൾ കാണാം. ഈ മൊണാസ്ട്രിയിലെ ആരാധനാ വിഗ്രഹങ്ങളാണിവ മൂന്നും. ഏകദേശം 60 അടി ഉയരമുള്ള പ്രതിമയുടെ ദർശനം തന്നെ ആശ്ചര്യജനകം. ഒത്ത നടുവിൽ ശ്രീബുദ്ധ ഭഗവാനും ഇടതുവശത്ത് പത്മസംഭവഗുരുവായ റിംബോച്ചേയും വലതുവശത്ത് ദീർഘായുസിൻ്റെ ദേവനായ അമിതായുസും ആണ് ഉള്ളത്. പ്രഥമ ദർശനം തന്നെ നമ്മുടെ മനസ്സിനെ നിർമ്മലീകരിക്കുമെന്നതിൽ സംശയമില്ല. നിശബ്ദവും ശാന്തവുമായ ആത്മീയ അന്തരീക്ഷം സമ്മാനിക്കുന്ന അസുലഭ നിർവൃതി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം ആനന്ദദായകമാണ്. ഈ പ്രതിഷ്ഠകളെ വലം വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് മനസ്സിലെ അശുഭ ചിന്തകൾ ഇല്ലാതാക്കുമെന്നാണ് ബുദ്ധമത വിശ്വാസികൾ കരുതുന്നത്. പ്രാർത്ഥനാലയം അമ്പരപ്പിക്കും വിധം സമാനതകളില്ലാത്തതാണ്. ഹാളിൻ്റെ ഇരുവശത്തും വളരെ കമനീയമായി അടുക്കി വച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളാണ്. അതിലെ ഭാഷ എന്താണെന്ന് കൃത്യമായി ബോധ്യമില്ലാത്തതിനാൽ ഞങ്ങൾ ഗ്രന്ഥങ്ങളുടെ ഭംഗി നോക്കി നടന്നാണ് വിഗ്രഹത്തിന് സമീപം എത്തിച്ചേർന്നത്. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: music with Radio Sandvanam 90.4 FM.
1: സുന്ദരസഞ്ചാരം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. കുടക് ജില്ലയിലെ ബൈലാകൂപ്പയിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധവിഹാരമായ നംട്രോളിംഗ് മൊണാസ്ട്രി സന്ദർശിക്കുന്ന വിവരങ്ങളാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശാന്തിയുടെ വിളനിലമായ ഈ വിഹാരത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച അസുലഭവും സമാനതകളില്ലാത്തതുമായ ആത്മീയ ആനന്ദ നിർവൃതി പറഞ്ഞിരുന്നു. 60 അടി ഉയരമുള്ള സ്വർണം പൂശിയ 3 വിഗ്രഹങ്ങളാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. ഞങ്ങളെത്തുമ്പോൾ പരമ്പരാഗത വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ പ്രാർത്ഥന ആരംഭിച്ചിരുന്നു. അതീവ ശ്രദ്ധയോടെ ഹാളിന് ഇരുവശവും അടുക്കി വച്ചിരിക്കുന്ന പുണ്യഗ്രന്ഥങ്ങൾ കണ്ടുകണ്ടാണ് ഞങ്ങൾ വിഗ്രഹത്തിന് സമീപം എത്തിയതെന്ന കാര്യം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ സുവർണക്ഷേത്ര വിശേഷങ്ങളിലേക്ക് കടക്കാം. ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി തറയിൽ കമ്പിളി വിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളെ അത്ഭുതപരതന്ത്രരാക്കിയത് അവിടെ സമർപ്പിച്ചിരിക്കുന്ന നേർച്ച വസ്തുക്കളായിരുന്നു. ഫലമൂലാദികൾക്കും ധാന്യങ്ങൾക്കുമൊപ്പം കൊക്കക്കോളയും മദ്യവും നിവേദിച്ചിരിക്കുന്നതിൽ അമ്പരക്കാത്തവർ ചുരുങ്ങും. ആശ്രമാന്തരീക്ഷത്തിന് ഉതകാത്ത നേർച്ച വസ്തുക്കൾ കണ്ടവർ പരസ്പരം കണ്ണുകൊണ്ട് അത്ഭുതവും നീരസവും പ്രകടിപ്പിച്ചു. അവിടുത്തെ ശാന്തമായ തണുത്ത അന്തരീക്ഷത്തിൽ എത്ര സമയം വേണമെങ്കിലും സമയം ചെലവഴിക്കാമെങ്കിലും ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. സുവർണക്ഷേത്രത്തിന് പുറത്തും ധാരാളം കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള മണിച്ചക്രങ്ങൾ വിശേഷ

നടത്തുന്ന പരമ്പരാഗത ലാമ നൃത്തം കാണാനും ഉത്സവാഘോഷത്തിൽ പങ്കെടുക്കുവാനുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ എത്താറുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തികച്ചും സമാധാനപരവും ശാന്തവുമായ അന്തരീക്ഷം കാത്തുസൂക്ഷിക്കുന്ന ഈ വിഹാരത്തിൽ പ്രവേശിക്കുന്നവർ ചെരുപ്പുകൾ പുറത്ത് സൂക്ഷിക്കേണ്ടതും പൂർണ്ണമായും നിശബ്ദത പാലിക്കേണ്ടതുമാണ്. ശാന്തവും ആധ്യാത്മികവുമായ സമാനതകളില്ലാത്ത അന്തരീക്ഷത്തിൻ്റെ സായുജ്യം അനുഭവിച്ചവർ എന്ന നിലയിൽ ഞങ്ങൾ സംതൃപ്തരാണ്. തിബറ്റൻ സംസ്കാരവും ബുദ്ധമത തത്വങ്ങളും ഇന്ത്യയിൽ സജീവമായി നിലനിർത്തുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കുന്ന കുശാൽ നഗറിലെ ഈ ബുദ്ധവികാരം ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടതാണ്. സുവർണക്ഷേത്ര പരിസരത്ത് തന്നെ സഞ്ചാരികൾക്കായി കഫേകളും ഹോട്ടലുകളും തിബറ്റൻ കരകൗശല വസ്തുക്കളും പരമ്പരാഗത വസ്ത്രങ്ങളും വിൽക്കുന്ന കടകളും സജ്ജമാക്കിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് സമാധാനപരമായി വന്ന് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയായതോടെ നംസ്ട്രോളിംഗ് മൊണാസ്ട്രിയോട് വിടചൊല്ലി കാവേരി നിസർഗധാമ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം എന്ന യാത്രാവിവരണ പരിപാടി അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. നാളിതുവരെ പ്രിയ ശ്രോതാക്കൾ നൽകിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8848558785. കുടക് ജില്ലയിലെ ബുദ്ധമത ആത്മീയ കേന്ദ്രമായ സുവർണക്ഷേത്ര സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കിട്ടുവരുന്നത്. 60 അടി ഉയരവും സ്വർണം പൂശിയവുമായ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ശാന്തമായിരുന്ന് കണ്ണടയ്ക്കുമ്പോൾ ലഭിക്കുന്ന ആത്മീയാനന്ദവും നിർവൃതിയും പറഞ്ഞത് ഓർക്കുമല്ലോ. അവിടെ നേർച്ചയായി നൽകുന്ന മദ്യത്തെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. കഫേറ്റീരിയയും പരമ്പരാഗത ടിബറ്റൻ കൗതുക വസ്തുക്കളുടെ വിൽപ്പനശാലയും സന്ദർശിക്കുകയുണ്ടായി. നടത്തയും ശാന്തമായ അന്തരീക്ഷവും ഞങ്ങൾക്ക് വിശപ്പും ദാഹവും സമ്മാനിച്ചിരുന്നു. കഫേറ്റീരിയയിൽ നിന്നും ചെറു പലഹാരവും പഴച്ചാറും കഴിച്ച് ഷുത്തടക്കി നേരെ നിസർഗധാമയിലേക്ക്. കുടക് ജില്ലയിലെ കുശാൽ നഗറിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന കാവേരി നിസർഗധാമ എന്ന വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്കാണ് യാത്ര തിരിച്ചത്. കുടകിലെത്തുന്ന എല്ലാവിധം സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുവാൻ കഴിവുള്ള മനോഹര പ്രദേശമാണ്. വൈലക്കൂപ്പയ്ക്കും മടിക്കേരിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നിസർഗധാമയിൽ എത്തിച്ചേരാൻ മടിക്കേരിയിൽ നിന്ന് 28 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതിയാകും. നിസർഗധാമയിലേക്കുള്ള യാത്രയും അതിഗംഭീരമായിരുന്നു. ഇരുവശത്തും വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന വൻമരങ്ങൾ, അവയിലേക്ക് പടർന്നു കയറി പൂവിട്ട് നിൽക്കുന്ന വള്ളിച്ചെടികൾ, അവയിൽ നിന്ന് തേനുണ്ണാനെത്തുന്ന ചിത്രശലഭങ്ങൾ, നിറശോഭയുടെ ഉദാത്ത മാതൃകയായ ശലഭങ്ങളുടെ നേർക്കാഴ്ച ഉത്സാഹവും ആവേശവും നിറഞ്ഞതായിരുന്നു. മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് പറന്ന് രസിക്കുന്ന പക്ഷികൾ, ഇടയ്ക്ക് പാതയ്ക്കരികിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ അപാരത, യാത്രയിൽ ഉടനീളം വാഹനത്തിലേക്ക് തണുപ്പിൻ്റെ സുഖവുമായി കടന്നു വരുന്ന ഇളങ്കാറ്റിൻ്റെ സ്പർശം, പാതയ്ക്ക് ഇരുവശത്തേക്കും കണ്ണെടുക്കാതെ നോക്കിയിരിക്കാൻ തോന്നും. പച്ചപ്പിൻ്റെ അയ്യരി കളിയെന്നൊക്കെ പറയാം. കാവേരി നദിയിൽ പ്രകൃതിദത്തമായി രൂപപ്പെട്ട

0: 64 ഏക്കർ വിസ്തൃതിയുള്ള ഒരു തുരുത്താണ് നിസർഗധാമ എന്ന ഈ ചെറുദ്വീപ്. കർണാടകയിലെ വനം വകുപ്പ് ഏറ്റെടുത്ത് മേൽനോട്ടം വഹിക്കുന്ന നിസർഗധാമ എന്ന ദ്വീപ് ഇപ്പോഴൊരു വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നിരിക്കുന്നു. സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒട്ടേറെ വിനോദോപാധികൾ ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നു. കാവേരി നദിക്ക് കുറുകെ കെട്ടി ഉയർത്തിയിരിക്കുന്ന മുള കൊണ്ടുള്ള തൂക്കുപാലത്തിലൂടെയാണ് ഈ ദ്വീപിലേക്ക് പ്രവേശിക്കേണ്ടത്. പ്രവേശന കവാടമായ ഈ തൂക്കുപാലം തന്നെ ഏറെ കൗതുകവും സന്തോഷവും സമ്മാനിക്കാൻ കഴിയും വിധം സുന്ദരവും ആകർഷകവുമാണ്. ഈ തുരത്തിലെ തന്നെ പ്രകൃതി വിഭവമായ മുള കൊണ്ടുള്ള പാലം നിർമ്മാണം ചേതുഹരം എന്നല്ലാതെ എന്തു പറയാൻ. പ്രവേശ കവാടത്തിന് അടുത്തു തന്നെയുള്ള ചെറു വിൽപ്പനശാലയിൽ നിന്നും വാങ്ങാവുന്ന മത്സ്യങ്ങൾക്കുള്ള ആഹാരം പാലത്തിൽ നിന്ന് നദിയിലേക്ക് നിക്ഷേപിച്ച് മത്സ്യങ്ങളെ ഊട്ടാവുന്നതാണ്. മത്സ്യ ഊട്ടിനായി ധാരാളം പേർ പാലത്തിന് മുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് കാണാം. വിശിഷ്യ കൊച്ചുകുട്ടികൾ വളരെ കൗതുകത്തോടെയും ഏറെ ആശ്ചര്യത്തോടെയുമാണ് മത്സ്യങ്ങൾക്ക് തീറ്റ നൽകുന്നു. ആഹാരം താഴേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സ്വന്തമാക്കാൻ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വാ തുറന്ന് ചാടുന്ന മീനുകൾ തന്നെയാണ് സഞ്ചാരികളുടെയും കുട്ടികളുടെയും ആവേശത്തിന് ആധാരം. പാലം കടന്നാൽ വിശാലമായ വെളിമ്പ്രദേശമായി ആളുകൾ നടന്ന് നടന്ന് തെളിമയാർന്ന വഴിയിലൂടെ നമുക്ക് ദ്വീപിൻ്റെ ഉൾഭാഗത്തേക്ക് നടക്കാം. നടപ്പാതയുടെ ഇരുവശവും സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന ചില്ലിമുളം കൂട്ടങ്ങളാണ് നമ്മെ വരവേൽക്കുന്നത്. ഇത്രമേൽ മുളകളുടെ സമൃദ്ധി ആദ്യമായി കാണുന്ന നമുക്ക് സന്തോഷത്തേക്കാൾ കൂടുതൽ അത്ഭുതമാണ് ഉണ്ടാകുന്നത്. ആകാശം തൊടാൻ മത്സരിക്കുന്നത് പോലെയാണ് മുളം കൂട്ടങ്ങൾ വളർന്ന് പന്തലിച്ചങ്ങനെ നിൽക്കുന്നത്. മുളകളുടെ സുവർണ ശോഭയും ഇലകളുടെ ഹരിത നിറവും നമ്മെ ആനന്ദത്തിൽ ആറാടി. ഇന്നത്തെ സുന്ദര സഞ്ചാരം ഇവിടെ പൂർണ്ണമാണ്. അടുത്ത ആഴ്ച കുടകിലെ നിസർഗധാമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങളോട് വിട ചൊല്ലുന്നു അവതാരകൻ ടി സദാശിവൻ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടു ഉറപ്പായ സമ്മാനങ്ങൾ, ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ. പർച്ചേസ് ചെയ്യൂ, നേടു ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈ സെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ,
4: ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?

0: സംബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെ
1: സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാദ് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാദ് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാദ് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
2: അമ്മാദ് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really? We can grow together.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അപ്പൊ നമ്മളിങ്ങനെ ഓണത്തിന്റെ ഒരു വൈബൊക്കെ പിടിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ടീച്ചർ?
1: അതെ അതെ.
0: അതോടൊപ്പം ടീച്ചർ ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് പാർവതി, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലേ? നമ്മുടെ ലൈവ് പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഓണത്തിരക്കിലാണെന്ന് നമുക്കറിയാം. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും, എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്നതാണ് ഒരു എന്താ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ്. ഒരുപാട് ദിവസങ്ങളോളമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം ഇപ്പം നാട്ടിലെല്ലാം നടക്കുന്ന പത്രങ്ങളിലായാലും അതുപോലെ മറ്റുള്ള മാധ്യമങ്ങളിലായാലും നമ്മൾ ഓരോ സ്ഥലത്തെയും അല്ലേ എല്ലാ കൂട്ടായ്മകളും പഴയതിനെക്കാട്ടിലും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
0: അപ്പൊ
1: അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അല്ലേ? നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് സദ്യയൊക്കെ കഴിക്കുക, എല്ലാവരും പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക, അങ്ങനെ എല്ലാവരും ആ ഒരു ഓണത്തിന്റെ നമ്മൾ എത്ര അഡ്വാൻസ്ഡ് ആയി അല്ലേ. നമ്മളിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തൊക്കെയാണ് ജീവിക്കുന്നത്. പക്ഷെ അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് അല്ലേ, നമ്മുടെ മഹാബലി എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പം മാത്രമാണ്. പക്ഷെ ആ ഒരു നല്ല നാളുകളിലേക്കൊന്ന് തിരിച്ചു പോകാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നാൾ, അങ്ങനത്തെ ദിവസങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലം നമുക്ക് ആവശ്യമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലൊരു തോന്നൽ വരുന്ന, എല്ലാവരും ഒരുപോലെ അല്ലെ, എല്ലാ മനുഷ്യരും ഒരുപോലെ എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്ന ഒരു കാലത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള മനുഷ്യന്റെ ഒരു ആഗ്രഹം ഒക്കെ ആണോ എന്തോ അല്ലേ, നമ്മൾ വളരെ സിംബോളിക്കായിട്ട് ഇതിലൊക്കെ കാണുന്നത് എന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. പാർവതി, ഇന്ന് നമുക്ക് പൂരാടമാണ് അല്ലേ, നമ്മൾ പൂരാടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ എട്ടാം ഓണമാണ് നമുക്ക്. അപ്പൊ അത്തം മുതൽ അങ്ങോട്ട് നമ്മൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി അല്ലേ? പാർവതി പൂക്കളൊക്കെ ഇട്ടായിരുന്നോ?
0: ഇപ്രാവശ്യം ഇടാൻ പറ്റില്ല,
1: തിരക്കായി പോയല്ലേ, തിരക്കാണ്, കുട്ടി ഭയങ്കര തിരക്കിലായതുകൊണ്ട് പൂക്കളം ഇടാൻ പറ്റിയില്ല. അപ്പൊ ഓരോ ദിവസം കഴിയുന്നതോടെ നമ്മുടെ പൂക്കളിങ്ങനെ വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുപോലെ തന്നെ കൂടുതൽ വർണ്ണാഭമായിട്ട് നമുക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ പൂരാടത്തിന് പൂക്കളത്തിന്റെ രൂപത്തിൽ വലിയ മാറ്റമൊക്കെ വരും. പരമ്പരാഗത രീതിയിൽ പൂക്കളത്തില് കള്ളികൾ, ചെറിയ ചെറിയ കള്ളികൾ അല്ലെങ്കിൽ വിഭാഗങ്ങളൊക്കെ തീർത്ത് ഓരോ കള്ളിയിലും നമ്മൾ വ്യത്യസ്തമായ പൂക്കളൊക്കെ ഇടും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഓണത്തപ്പനെ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പൊ പല പ്രദേശങ്ങളിലും ഈ മണ്ണ് കൊണ്ടൊക്കെയാണ് തൃക്കാക്കരയപ്പൻ, മഹാബലി, വാമനൻ തുടങ്ങിയ സങ്കല്പ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി പൂക്കളത്തിന്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു പതിവുണ്ട്. അതുപോലെ പൂരാട ദിവസം കുട്ടികളെ പൂരാട ഉണ്ണികൾ എന്ന് വിളിക്കുന്ന ഒരു പഴയ നാട്ടു പരമ്പരയെ നമുക്ക് കാണാനായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള പഴയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒന്നും എല്ലാവർക്കും അതൊന്നും അറിഞ്ഞുകൂടാ, ഇപ്പോഴത്തെ നമ്മുടെ ജെൻസി പിള്ളേർക്കൊന്നും ഇതൊന്നും അറിഞ്ഞുകൂടാ.
0: എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ പൂരാട ഉണ്ണികൾ.
1: അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചില സ്ഥലങ്ങളിൽ, നമ്മളുടെ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഈ മൺചിരാതുകൾ തെളിയിക്കുന്ന ഒരു പതിവുമുണ്ട് ഈ പൂക്കളത്തിനോടൊപ്പം തന്നെ. അതോടെ വീടും മുറ്റവും മാവേലിയെ വരവേൽക്കാനുള്ള അവസാന ഘട്ട തയ്യാറെടുപ്പിലാണ്. അപ്പം നാളെ ഇനിയും ഉത്രാടമാണ്, ഒന്നാം ഓണം. അപ്പോൾ അങ്ങനെ പൂരാടം എത്തുമ്പോൾ നമ്മുടെ ഓണം വെറും പൂക്കളത്തിൽ നിന്നും മാറി മാറി ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തിലേക്കും സങ്കല്പത്തിലേക്കും ഇറങ്ങി വരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ പൂക്കളത്തിൻ്റെ നടുവിൽ ഓണത്തപ്പനെ പ്രതിഷ്ഠിച്ച് മാവേലിയെ വരവേൽക്കാനുള്ള മനസ്സൊരുക്കുന്ന ദിവസമാണ് പൂരാടം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നവർ പൂരാടത്തിൻ്റെ ഒരുക്കത്തിലൊക്കെയാണ് വീട്ടിൽ. അപ്പം പല വലിപ്പത്തിലുള്ള പൂക്കളങ്ങളൊക്കെ പല വീടുകളിലും ഉണ്ടായിരിക്കും. അപ്പോൾ ചിലവർ ചെറിയ ഒരു പൂക്കളം ഒരുക്കിയ ഒന്ന് സിംബോളിക്കായിട്ട് അതൊന്ന് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് ഇപ്പം പൂക്കളം ഒരുക്കുന്നതിന്. അപ്പം അങ്ങനെ പൂക്കളം ഒരുക്കിയവരൊക്കെ ഉണ്ടാകും. അപ്പം എന്തായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്തോളൂ. ഞങ്ങൾ നിങ്ങളുടെ മെസ്സേജസിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അല്ലേ? 8848585 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തോളൂ. നമ്മൾ അതൊക്കെ വായിക്കാം, നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ?
0: ഈ
1: ഓണങ്ങളൊക്കെ എവിടം വരെ ആയി എന്നൊക്കെ ഇങ്ങനെ പറയണം.
0: അതെ, അപ്പൊ നമുക്കിങ്ങനെ അറിയാൻ പറ്റൂല എന്തൊക്കെയായിരുന്നു. ഇപ്പൊ ഈ പൂരാട ഉത്രാട സമയങ്ങളിൽ നല്ല തിരക്കായിരിക്കും. അതിപ്പോ നമ്മൾ സിറ്റിയിലോട്ട് ഇറങ്ങിയാലും എവിടെ നല്ല തിരക്കിലായിരിക്കും. ഇപ്പോ ഈ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു മേള തന്നെയാണ്. നമുക്കിപ്പോ കൊല്ലത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നല്ല ബ്ലോക്കും തിരക്കും കാര്യങ്ങളും. അതിനോടൊപ്പം ചെറിയതായ ഒരു മഴയും ഒക്കെ ഇപ്പൊ നമുക്കുണ്ട്. അപ്പൊ അതിൻ്റെതായ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഈ വർഷത്തെ ഓണം അടിച്ചങ്ങ് പൊളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലെ? എല്ലാ അതിപ്പം ടീച്ചർ പറഞ്ഞ പോലെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഓണം ആഘോഷിക്കാറുണ്ട്. ചെറിയ ചെറിയ കുട്ടി ക്ലബ്ബുകളിലൊക്കെ ഓണാഘോഷം നടത്താറുണ്ട്. നല്ല നല്ല രസമായിട്ടുള്ള കളികളൊക്കെ അതിൽ കാണാം. അപ്പോൾ ഒരുപാട് നമ്മളെപ്പോഴും ഇത്ര ക്രിയേറ്റീവായി അല്ലെങ്കിൽ AI ആയി എന്നൊക്കെ പറഞ്ഞാലും തിരിച്ച് നമ്മൾ എന്തായാലും ഈ ഓണസമയമാകുമ്പോൾ നമ്മളൊന്ന് ബാക്കിലോട്ടൊന്ന് പോകും.

0: എന്നിട്ട് നമ്മൾ ഓണത്തെ കുറിച്ചൊക്കെ ചിന്തിക്കും. അതേപോലെ ക്ലബുകളിലൊക്കെ പരിപാടിക്കൊക്കെ പോകും. ഞാനൊക്കെ ഇപ്പോഴും മത്സരിക്കാറുണ്ട്.
1: പരമ്പരാഗതമായിട്ടുള്ള കളികളൊക്കെ കളിച്ച് നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചു പോകണം പറയുന്ന അല്ലെ. അപ്പം നമ്മള് ഇപ്പോഴൊക്കെ എല്ലാവരും പറയാറുണ്ട് ലിവ് ഇൻ ദ പ്രസന്റ്. നമ്മൾ പഴയതും ഇനി വരാൻ പോകുന്ന ഒന്നും ആലോചിച്ച് നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലിവ് ഇൻ ദ പ്രസന്റ്, ഇന്ന് എന്താണോ നമുക്ക് തന്നിരിക്കുന്നത് അത് ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ടോടും പറയാനുള്ളത് അല്ലെ. അല്ലാതെ അതൊന്നും ആലോചിച്ച് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് പർവ്വതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ സദ്യ എന്ന് പറയുന്നത്. അതുപോലെ ഓണക്കോടി അല്ലെ, അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടി ഒത്തുചേരുക എന്നുള്ളത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ക്ലബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമുക്കെല്ലാം ഒരുപാട് കൂട്ടായ്മകളൊക്കെ ഉണ്ട് അല്ലേ, നമ്മളുടെ ഈ അസോസിയേഷൻസ്, അതുപോലെ തന്നെ ക്ലബ്ബുകൾ, അതുപോലെ മറ്റുള്ള ചെറിയ കുടുംബശ്രീ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് ഗ്യാദർ ചെയ്യുക അല്ലേ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും നന്നായിട്ട് ഒരുങ്ങി. പിന്നെ നമ്മൾ പെമ്പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ അല്ലേ.
0: എനിക്ക് ക്രിയേറ്റിവിറ്റി കൂടുതൽ വരുന്നത് ഈ ഓണത്തിന്. അത്തപ്പൂക്കളം ഇടണം, നന്നായിട്ട് ഒരുങ്ങണം. നമ്മൾ ഒരു ഓണപ്പരിപാടി ആഘോഷിക്കാൻ ഒരാഴ്ച മുമ്പേ നമ്മളിങ്ങനെ തയ്യാറെടുത്ത് വരും. എന്തൊക്കെ ഇടണം, കമ്മൽ ഏത് വേണം, പൊട്ട ഏത് വേണം. പെൺകുട്ടികൾ കൂടുതൽ ഭംഗിയാവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ്.
1: അതിപ്പോ നമുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ അങ്ങോട്ട് തുറന്നാൽ കാണാൻ പറ്റുമോ അല്ലേ, വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ, അതുപോലെ ആഭരണങ്ങളൊക്കെ ഇട്ട്. അതുപോലെ ആൺകുട്ടികൾ ഒട്ടും പുറകിലല്ല, അവർക്ക് മുണ്ടുടുക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള മുണ്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിച്ച് അടിപൊളി ഷർട്ടും ഒക്കെ ഇട്ട് അവരും ഒക്കെ സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സ്കൂളിലും കോളേജിലും ഓഫീസുകൾ അങ്ങനെയുള്ള ഗ്യാദറിംഗ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ്. അവർക്കെല്ലാം ഒന്നിച്ച് കൂടാനൊക്കെ ഉള്ള ഒരു സമയമാണ്. പക്ഷേ പാർവതി, നമ്മളിങ്ങനെ ഈ സെലിബ്രേഷന്റെ കാര്യം പറയുമ്പോൾ ഈ സെലിബ്രേഷൻസിലേക്ക് പോകാൻ പറ്റാത്ത കുറേ കൂട്ടം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പലപ്പോഴും നമ്മൾ അവരെ പറ്റി ഓർക്കാറില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് കിടക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തൊക്കെ തന്നെ വളരെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളോ ഒക്കെ ആയിട്ട് മറ്റുള്ളവരെ പോലെ നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തവർ. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ചുറ്റും സെലിബ്രേഷൻ നടക്കുന്നു, പക്ഷെ നമുക്കതുപോലെ സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലൂടെ, മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പക്ഷെ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ദിനവും കടന്നു പോകും അല്ലെ. അപ്പോൾ ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ ഒരു വർഷം ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഒന്നും നമ്മുടെ ജീവിതത്തിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല, എല്ലാം ടെമ്പററിയാണ്, എല്ലാം മാറും. നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് വിഷമമാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും അതിനെയൊക്കെ മറികടക്കും. അല്ലെങ്കിൽ ഈ ഇപ്പം നമ്മൾ ഈ മരിച്ചുപോയവരുടെ കാര്യം പറഞ്ഞു, അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്കിപ്പോൾ തോന്നിയേക്കാം. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻസുമായിട്ടൊക്കെ നമ്മൾ യൂസ്ഡ് ആകും. അതാണ് നമ്മുടെ മനുഷ്യൻ്റെ ഒരു മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെയും കൂടി ഈ ദിവസം നമ്മൾ ഓർക്കുകയാണ്. കാരണം ആഘോഷങ്ങൾ മാത്രമല്ല, അതിന് ഒരു മറുവശം കൂടിയുണ്ട് അല്ലേ. അപ്പം ഈ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം നമുക്ക് എഴുതി വച്ചിരിക്കുന്ന ഒരു മനോഹരമായൊരു കഥയാണ് അല്ലേ. ആ കഥയിലെ ചില അധ്യായങ്ങളൊക്കെ നമുക്ക് കണ്ണീര് തരും, ചില അധ്യായങ്ങളൊക്കെ നമുക്ക് പുഞ്ചിരി തരും, മറ്റ് ചില അധ്യായങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ എന്നേക്കുമായിട്ട് ഇങ്ങനെ മാറ്റും, നമ്മളെ പുതിയ ആളുകളാക്കി മാറ്റും അല്ലേ. അപ്പം നല്ലതായാലും മോശമായാലും ഓരോ അനുഭവവും നമ്മുടെ ജീവിതകഥയിലെ അനിവാര്യമായിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പം കാരണം ഈ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് രൂപപ്പെടുത്തുന്നത് അല്ലേ. പർവ്വതിക്ക് തോന്നിയിട്ടില്ലേ പ്രതിസന്ധികളാണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നത്?
0: തീർച്ചയായും തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം മൂവ് ഓൺ ചെയ്തേ പറ്റൂ എന്നും തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഇരുന്ന് പോയാൽ ഇരുന്ന് പോകേ ഉള്ളൂ, അല്ലാതെ നമ്മൾ അതിന് നമ്മളടുത്തേക്ക് ഒരു കാര്യവും വരാറില്ല. നമ്മൾ മുന്നോട്ട് നടന്നു പോയാലേ അത് ശരിയായി വരുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ടീച്ചർ പറഞ്ഞ പോലെ പല പ്രതിസന്ധികളിലൂടെ വന്ന് ഒരുപാട് തവണ ഓണം ആഘോഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൊക്കെ ഞാനും വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പം നോക്കുമ്പോൾ അതെല്ലാം മാറി, എല്ലാം ഒന്ന് തെളിഞ്ഞു, കറക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇപ്പോൾ പോയി തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഒരു പ്രതിസന്ധികളൊക്കെ വരും, അതിൽ നിന്ന് മൂവ് ആവണം. അപ്പം ഈ വർഷം ചിലപ്പോൾ ആഘോഷിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ എല്ലാ കാലവും അങ്ങനെ ആയിരിക്കില്ല. നമുക്കെന്ന് പറയുന്ന ഒരു വാതിൽ എന്നായാലും തുറന്ന് കാണുമെന്ന് എനിക്കുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട്.
1: അത് സത്യമാണ്. അതുകൊണ്ട് പ്രതിസന്ധികളൊക്കെ വന്നാലും നമ്മുടെ പ്രതീക്ഷ ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ദൈവം അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം യു സ്റ്റാർട്ട് വെയിറ്റിംഗ് ഫോർ ദാറ്റ് എന്നാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വർഷം ചിലപ്പോൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കത്തില്ല ചിലർ, പക്ഷേ

0: ആഘോഷങ്ങൾ ഒരു വഴിക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാവരും ആഘോഷത്തിമിർപ്പിലാണ് ഈ വർഷം. എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ സന്തോഷത്തിൽ, വളരെ എന്താണ്, ഒരുപാട് ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നു. രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു.
1: കോളേജ് കുട്ടികളുടെ ഓണം കണ്ടപ്പോഴാണ് എനിക്ക് കുശുമ്പ് തോന്നി, തിരിച്ചൊന്നുകൂടെ ഒന്ന് പഠിക്കണമെന്നൊക്കെ തോന്നി. അത്ര അടിപൊളിയായിട്ടാണ് എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു, അവരെ കാണുമ്പോഴും ഒരു സന്തോഷമാണ്. സാരിയൊക്കെ ഉടുത്ത്, ഹാഫ് സാരിയൊക്കെ ഉടുത്ത് സുന്ദരി കുട്ടികളായിട്ടൊക്കെ വരുന്നു. അപ്പൊ അവര് ആഘോഷിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഓണം അവരുടെ കൈകളിലായിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്ര അടിപൊളിയായിട്ടാണ് അവരെല്ലാം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.
0: അതെ അതെ. അപ്പൊ കുട്ടികളൊക്കെ പറയാറുണ്ട്, ടീച്ചർമാരോട് പറയാറുണ്ട്, എന്നോട് പലപ്പോഴും പറയാറുണ്ട്, കുട്ടികൾ അവരെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡീസ് കഴിയുമ്പോൾ അവർ കോളേജ് വിട്ടു പോകുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് പക്ഷെ ടീച്ചേഴ്സ് അവിടെ തന്നെ ഉണ്ടല്ലോ. ടീച്ചേഴ്സിന് എല്ലാ വർഷവും അവരവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോകുന്നത് വരെ അവർക്ക് ഓണം സെലിബ്രേഷൻ.
1: ടീച്ചേഴ്സിന് അങ്ങനെ ഒരു ഇതുണ്ട് അല്ലേ? ഇപ്പോഴാണ് അത് ചിന്തിച്ചത്. എല്ലാ വർഷവും ഓരോ പുതിയ ജനറേഷന്റെ കൂടെ ഓണം ആഘോഷിക്കാൻ പറ്റും ടീച്ചേഴ്സിന്.
0: അതെ. അപ്പൊ നമ്മൾ അവരോടൊപ്പം ഇങ്ങനെ ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ല നമ്മള് വയസ്സായിക്കൊണ്ടിരിക്കുകയല്ല. ഓരോ വർഷവും നമ്മളിങ്ങനെ അവരോടൊപ്പം ചേർന്ന് സെലിബ്രേറ്റ് ചെയ്ത് ഓരോ തരത്തിലുള്ള സെലിബ്രേഷൻസും അതിന്റെ മാറ്റങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ടീച്ചർമാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്.
1: ടീച്ചേഴ്സൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ അവർക്ക് ഈ ജെൻസികളാണെങ്കിലും ആരാണെങ്കിലും അവരെന്താ സംസാരിക്കുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. നമുക്കാണ് കുറച്ച് ഈ പഠിത്തമൊക്കെ കഴിയുമ്പോൾ ഒന്ന് വിട്ടു വരേണ്ടി വരും, പക്ഷെ ടീച്ചേഴ്സിന് എപ്പോഴും ഇത് ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കണം.
0: അതെ അതെ അതെ. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ഓണവിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് കുസൃതി ചോദ്യത്തിന് പകരം ഇന്ന് നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം. അപ്പൊ നമുക്ക് അതങ്ങോട്ട് കൊടുത്തിട്ട് നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം അല്ലേ? അപ്പൊ ഇന്നത്തെ ചോദ്യം ഇതാണ്, നമ്മളെ ഓണത്തിന് കാണാൻ വരുന്ന ആരാണ്?
1: മാവേലി.
0: മാവേലി എന്നും ഒറ്റയ്ക്കല്ലേ വരുന്നത്? മാവേലിക്ക് ഭാര്യയും മകനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാരാണ് എന്നാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. മാവേലിയുടെ ഭാര്യയുടെ പേരെന്താണ്? മാവേലിയുടെ മകന്റെ പേരെന്താണ് എന്നുള്ളതാണ്. അപ്പം മാവേലിയുടെ മകൻ എന്ന് പറയുമ്പോൾ പല പുരാണങ്ങളിലും അല്ലെങ്കിൽ പല എഴുത്തുകളിലും ഒക്കെ നമ്മൾ പല പേരുകൾ പല പേരുകളൊക്കെ പറയുന്നുണ്ട്. കൃത്യമായ പേര് എനിക്ക് തോന്നുന്നു അത്ര കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും വളരെ അറിയപ്പെടുന്ന ഒരു മകനുണ്ട്. അപ്പം ഭാര്യയുടെ പേരും ആ അറിയപ്പെടുന്ന മകന്റെ പേരും ആണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇത് കുസൃതി ചോദ്യമൊന്നും അല്ല, അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും മഹാബലിയുടെ ഭാര്യയുടെ പേരും മകന്റെ പേരും കണ്ടുപിടിച്ച് നമുക്ക് മെസ്സേജ് ചെയ്തോളൂ അല്ലെ. ഈ മഹാബലി ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത് ശരിയാണോ? ഭാര്യയും
1: കൊണ്ടുവരുന്നുണ്ട്.
0: അപ്പൊ നമുക്ക് ഈ വർഷം മാവേലി വരുമ്പോ പറയാം, അടുത്ത പ്രാവശ്യം വരുമ്പോ ഭാര്യയും മകനെയും ഒക്കെ കൊണ്ടുവരണം, ഞങ്ങൾ അവരെയും കൂടെ ഒന്ന് കാണക്കാണ്, എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം.
1: അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ടീച്ചറിന്റെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മാവേലിയുടെ ഭാര്യയുടെയും മകന്റെയും പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848555785. അപ്പൊ ടീച്ചർ, ഓണം ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകളൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ടീച്ചർ വല്ല സിനിമ
0: കണ്ടു? ഇപ്പൊ നമ്മളുടെ നിവിൻ പോളിയുടെ സിനിമ കണ്ടു, കുടുംബ യൂണിറ്റ്. നല്ല സിനിമയാണ്. എല്ലാവർക്കും നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു മുൻവിധിയൊന്നും ഇല്ലാതെ പോയി ചാരി ഇരുന്ന് കുറച്ചു നേരം ചിരിച്ച് ആസ്വദിച്ച് അതിനിടയ്ക്കൂടെ നമുക്കൊരു ഇമോഷണലി കണക്ട് ചെയ്യാവുന്ന ചില രംഗങ്ങളും സീനുകളും ഒക്കെ ഉണ്ട്.
1: നല്ലൊരു
0: റിലാക്സേഷൻ ആയിരുന്നു. നമ്മൾ എന്തായാലും ഉറങ്ങത്തൊന്നുമില്ല.
1: നമുക്ക് ഈ രണ്ടര മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയത്തുമില്ല. അത്രയും നല്ല സിനിമയായിരുന്നു. അപ്പൊ ഒരുപാട് അത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് മാത്രമല്ല, ഓണചിത്രങ്ങളൊക്കെ ഒരുപാട്
0: ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ അതെനിക്ക് തോന്നുന്നു കുറച്ചൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാവുന്ന നല്ല നമ്മൾ അറിയാതെ ചിരിച്ചു പോകുന്ന
1: ഒരുപാട് ചിരിക്കാനുണ്ട്.
0: അതെ അതെ, രസകരമായിട്ടുള്ള സീനൊക്കെ ഉണ്ട്. അപ്പോ സിനിമ കാണണം എന്ന് ആഗ്രഹിച്ച് ഏത് സിനിമയ്ക്ക് പോകണം എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പോയി കാണാം അല്ലെ. അപ്പോ എല്ലാവരും പോയി കണ്ട് ആസ്വദിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ നിവിൻ പോളിയുടെ ഒരു നല്ലൊരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആ ഒരു പാർവതി നേരത്തെ എന്നോട് സംസാരിച്ച പോലെ പ്രേമത്തിലൊക്കെ നമ്മൾ നിവിൻ പോളിയെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ആരാധനയായിരുന്നു. അപ്പൊ അതുപോലൊരു ആരാധനയിലേക്കൊക്കെ നമ്മൾ വീണ്ടും തിരിച്ചെത്തി.
1: എനിക്ക് ക്രഷ് അടിച്ചു ടീച്ചറെ, തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്ക് ക്രഷ് അടിച്ചു നിവിൻ പോളിയെ കണ്ടിട്ട്. അത്രയും നന്നായിരുന്നു, നല്ല സിനിമയായിരുന്നു. അതോടൊപ്പം നമുക്ക് ഒരു സിനിമ ആണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഓണ സമയങ്ങളിലൊക്കെ നമുക്ക് നമ്മളൊരു സിനിമയ്ക്ക് വന്ന് നമ്മൾ എന്റർടൈൻ ആയിരിക്കുക അല്ലെങ്കിൽ സന്തോഷമായിട്ട് ഇരിക്കുക എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു അവസരത്തിൽ നല്ലൊരു സിനിമയാണ്. നമുക്ക് ഒരു ടെൻഷനും വേണ്ട, ഒരു ഒഴുക്കിലിരുന്ന് കണ്ട് നമുക്ക് ചിരിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഒരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്.
0: നമ്മുടെ ശ്രോതാക്കളോട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണ്, സിനിമ കാണാൻ പോകാനിരിക്കുന്നവർ തീർച്ചയായിട്ടും പോയി ഈ ഒരു നിവിൻ പോളിയുടെ ഈ ഒരു സിനിമ കണ്ടോളൂ, ആസ്വദിക്കാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു ഗ്യാരണ്ടി അല്ലേ നമ്മൾ
1: കൊടുക്കുന്നുണ്ട്.
0: നമ്മളാരും വഴക്കു പറയത്തില്ല എന്ന്
1: വിശ്വസിക്കാം.
0: എല്ലാവർക്കും അല്ല, ചിലർക്കും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. എന്നാലും പൊതുവേ നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു ചെറിയ ബ്രേക്കിന്റെ സമയമാണ്. നമ്മൾ കുറച്ച് നേരമായിട്ട് വാച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോയിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അപ്പോൾ പ്രീത ടീച്ചർ, നമ്മളിങ്ങനെ ഓണ വിശേഷങ്ങളും ഓണ സിനിമകളെയൊക്കെ കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും മാത്രം സിനിമ കണ്ടുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ടത് പറയാനിപ്പോൾ പറ്റുന്നുണ്ട്.
4: അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ലതായിട്ട് ആസ്വദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളും ഒക്കെ സിനിമ കാണണമെന്നുള്ളവർ പോയി കണ്ടോളൂ അല്ലേ.
3: അതെ.
4: അപ്പോൾ പാർവതി, ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാവുകയാണ് കേട്ടോ. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5:30 കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. കുഞ്ചാക്കോ ബോബനാണ് വിശിഷ്ടാതിഥിയായിട്ട് എത്തുന്നത്. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷനായിരിക്കും. അതുപോലെ തന്നെ ശോഭനയുടെ നൃത്താവിഷ്കാരത്തോടെ കലാപരിപാടികൾക്ക് തുടക്കമാകും. 7:00 നമ്മുടെ ഹരിശങ്കറിന്റെ മ്യൂസിക് ലൈവും ഒക്കെ ഉണ്ട്. അപ്പം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് അടിപൊളി മേളമാണ്.
3: അപ്പം എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് അടിപൊളിയാണ്.
4: അതെ അതെ, നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. നമുക്കും പോയി കാണാവുന്നതേ ഉള്ളൂ. ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകുന്നതൊന്നും ഇപ്പൊ വലിയ കാര്യമൊന്നും അല്ലല്ലോ അല്ലേ. ട്രെയിനിൽ കയറിയിരുന്ന നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താം. നമുക്ക് വൈകുന്നേരം അതൊക്കെ ആസ്വദിച്ചിട്ട് വേണമെങ്കിൽ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാം. ഇപ്പൊ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത്. വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ രാത്രി

0: പലക്കാർക്ക് അങ്ങനെ സ്റ്റേ ചെയ്യേണ്ട
1: ആവശ്യമില്ല. അപ്പൊ രാത്രി നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വരികയും ചെയ്യാം. അപ്പൊ 30 വരെയാണ് നടക്കുന്ന ഓണാഘോഷത്തിന്. തലസ്ഥാനത്ത് മാത്രം ഏകദേശം 35 വേദികളിൽ 340 കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. 3000 കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. വിവിധ ജില്ലകളിലും 100 വേദികളാണ് ഓണാഘോഷത്തിനായിട്ട് സജ്ജമായിട്ടുള്ളത്. സംസ്ഥാനത്താകെ 8000 കലാകാരന്മാർ പങ്കാളികളാകുന്നു. സമാപനം 30 വൈകിട്ട് 5 ഘോഷയാത്ര മാനവീയം വീഥിയിൽ നിന്ന് ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. 62 സർക്കാർ വകുപ്പുകൾ പങ്കെടുക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ ഉൾപ്പെടെ 100 കലാരൂപങ്ങൾ അണിനിരക്കും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരിക്കും. അപ്പൊ അതാണ് ഓണം, നമ്മളുടെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നങ്ങോട്ട് തുടക്കമാവുകയാണ്. തിരുവനന്തപുരം ഒക്കെ അങ്ങ് കളറാവാൻ പോവാണ്. ഇനി രാത്രിയും പകലും ഒന്നും ഇല്ല തിരുവനന്തപുരത്ത്. ഇങ്ങനെ 10 രാത്രിയും ഒക്കെ ഇങ്ങനെ പകലുകളാക്കിക്കൊണ്ട് വിവിധ കലാപരിപാടികളും അത് കാണാനെത്തുന്ന പല സ്ഥലത്ത് നിന്നും അങ്ങ് കാസർഗോട്ട് നിന്ന് വരെ ആൾക്കാർ വരും കാണാനായിട്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേയിലുള്ള ഘോഷയാത്ര എന്ന് പറയുന്നത് അതിമനോഹരമാണ്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഈ വർഷവും ഏറ്റവും പ്രത്യേകിച്ച് പുതിയ സർക്കാരൊക്കെ വന്നിരിക്കുകയാണ്. പുതിയ മന്ത്രിസഭയുടെ അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂം കൂടിയാണ് എല്ലാ വർഷത്തെക്കാട്ടിലും കുറച്ചുകൂടി മികവുറ്റതാക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നാളെ 100 ദിവസം തികയുകയാണ് VD സതീശൻ മന്ത്രിസഭാ അധികാരം ഏറ്റിട്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു സന്തോഷം അവർക്കുണ്ടാവും.
0: അപ്പൊ അതിന്റെ എല്ലാ ആഘോഷം
1: ആയിരിക്കും തീർച്ചയായിട്ടും.
0: അപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് മാത്രമല്ല, നമ്മുടെ കൊല്ലത്തും ആശ്രാമത്തെ
1: ഒക്കെ ഓൾറെഡി ഓൺ ആയി കഴിഞ്ഞു. അപ്പൊ ആശ്രാമത്തെ മൈതാനത്തോടൊന്നും നമുക്കിപ്പോ കേറാൻ പറ്റത്തില്ല. ആ രീതിയിൽ അവിടെ തിരക്കുകളും എല്ലാം ഞാൻ പോയി കണ്ടു. അപ്പൊ ഈ എല്ലാം പോയി കണ്ടു കണ്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ വിചാരിക്കും ടീച്ചർ ഇങ്ങനെ കറങ്ങി നടക്കാണ്, സിനിമ കാണല് കറക്കമൊക്കെ ആയിട്ട്. നമുക്കിനി അതൊക്കെ അല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ പോയി ആ മേള കാണുന്നതിനെക്കാട്ടിലും എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ പാർവതി? ഈ വരുന്ന ആളുകളെയൊക്കെ കാണുക. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് സാധാരണ നമ്മൾ ഷോപ്പുകളിലൊക്കെ കാണാത്ത കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കൊല്ലക്കാർക്കൊക്കെ ആശ്രാമ മൈതാനത്തേക്ക് വരാം, അവിടുത്തെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാം, വൈകിട്ട് കുറച്ച് നല്ല സമയമൊക്കെ സ്പെൻഡ് ചെയ്യാം, ഒന്ന് കറങ്ങി നടക്കാം. അപ്പൊ അങ്ങനെയുള്ള
0: ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഡെയിലി ഇങ്ങനെ അതുവഴി പോകുമ്പോഴാണെങ്കിലും ഒരു ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബഹളം വരുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. ഇങ്ങനെ ആൾക്കാരൊക്കെ ഡെയിലി വരുന്നു പോകുന്നു, ഓരോ ദിവസവും ഓരോ തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ.
1: അതെ അതെ, നമുക്ക് അതാണ് ഈ പറഞ്ഞതുപോലെ സ്കൂളും കോളേജും ഒക്കെ ഇപ്പൊ ക്ലോസ് ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ നാളെ തൊട്ട് ഹോളിഡേയ്സ് ഒക്കെ വരുവാണ്. ഈ ഒരാഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും ഇപ്പൊ ഇനി അവധിയായിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ഓണാവും. അപ്പം അച്ഛനും അമ്മയൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അച്ഛനും അമ്മയൊക്കെ വേണമല്ലോ. അപ്പൊ അവർക്ക് നാളെ തൊട്ടൊക്കെ ഹോളിഡേയ്സ് ഒക്കെ തുടങ്ങത്തുള്ളൂ. അപ്പൊ എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചും കൂടി ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഓണത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഓണം ഇങ്ങനെ നമ്മളെ കളറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാർവതി, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പോ പൊതുവെ നമുക്ക് ഈ ഒരു ഓണം സമയത്ത് നമ്മൾ ഓണത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പൊ നമ്മള് ഈ കല്യാണം കഴിക്കാനായിട്ട് ആൾക്കാർക്ക് മടിയുള്ളൊരു കാലമാണെന്നാണ് പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിലെ കല്യാണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എല്ലാവർക്കും കല്യാണം കഴിക്കാനായിട്ട് ധൃതിയാണ് എന്ന് തോന്നും. അപ്പൊ ഇന്നലെ ഒക്കെ കല്യാണ മേളങ്ങളായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ, കല്യാണ മേളമായിരുന്നു എന്ന് വേണം തന്നെ നമുക്ക് പറയാനായിട്ട്. അപ്പൊ ഗുരുവായൂർ ക്ഷേത്രനടയിൽ 6 കല്യാണ മണ്ഡപങ്ങളിലായിട്ട് ഇന്നലെ നടന്നത് 416 വിവാഹങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ,
0: 416 പേർ കല്യാണം കഴിച്ചു അല്ലേ.
1: അപ്പോ രാവിലെ തൊട്ട്, അതായത് രാവിലെ 4 തൊട്ടേ അവിടെ വധൂവരന്മാർ ഇങ്ങനെ ഒരുങ്ങി അവിടെ വെറുതെ പോയി നിന്നാ മതിയായിരുന്നു അല്ലേ, നല്ലൊരു കാഴ്ചയായിരുന്നു അല്ലേ. ഇത്രയും പേര്, 416 വധൂവരന്മാരെ നമുക്ക് കാണാം. അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കള് എല്ലാവരും, കല്യാണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നന്നായിട്ട് ഒരുങ്ങി പോകുന്നൊരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ കല്യാണത്തിന്റെ ഒരു മേളം തന്നെയായിരുന്നു അവിടെ നടന്നത്. അപ്പം സെപ്റ്റംബർ 8 നടന്ന 334 വിവാഹങ്ങളോടെ റെക്കോർഡ് തന്നെ പിന്നിട്ടിരിക്കുകയാണ്. അപ്പൊ പുലർച്ചെ 4 തന്നെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. പിന്നെ ഒരുപാട് എന്താണ്, രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു എന്നാണ് അവിടുത്തെ കാണികളൊക്കെ പറയുന്നത്. കാരണം ഈ വധുവരന്മാർ ഓരോരുത്തരായിട്ട് മാറിപ്പോകാതെ കല്യാണം
0: ടീച്ചർ പറഞ്ഞത് എനിക്കത് മനസ്സിലായി. അങ്ങനെ ഒരു മൂവി തന്നെ ഉണ്ട്,
1: അങ്ങനെ ഒരു മൂവിയൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ അവിടെ വന്ന ഭക്തജനങ്ങളും ഒക്കെ ഈ കല്യാണം കാണാനായിട്ട് അവിടെ കൂടിയപ്പോൾ അവിടെ എല്ലാം നല്ല തിരക്കും ഒക്കെ ആയിരുന്നു. അപ്പം അതുപോലെ തന്നെ വിവാഹ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നഗരസഭ കൂടുതൽ കൗണ്ടറുകളും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. അപ്പം ഈ ഒരു വേദിയിൽ ഇത്രയും അധികം കല്യാണങ്ങൾ നടക്കുന്നത്

0: ഒരുപക്ഷെ ലോക റെക്കോർഡാകും എന്നാണ് ദേവസ്വം ഭാരവാഹികളൊക്കെ പറയുന്നത്. അപ്പൊ കല്യാണം കഴിക്കുന്ന ആൾക്കാർക്ക് മടിയാണെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു വെറുതെ തോന്നുന്നു.
1: ഈ ഒരു മാസത്തിൽ തന്നെ 400 പേരാ കല്യാണം
0: കഴിക്കുന്നത്. 416 പേരാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്.
1: അത് ഈ ഒരു ദിവസം ഇനിയിപ്പോ തുടർ ദിവസങ്ങളൊക്കെ നമുക്കറിയാം. കാരണം ഇത് ചിങ്ങമാസമാണ്, ഓണം കൂടാതെ തന്നെ മിക്ക കല്യാണങ്ങളും നടക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ചിങ്ങം എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് ഓരോ വർഷവും എനിക്കൊന്ന് ഗുരുവായൂരിൽ ഇങ്ങനെ റെക്കോർഡുകളുണ്ട്. അപ്പൊ തൊട്ടടുത്ത വർഷം ആ റെക്കോർഡും ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും അങ്ങനെ വരുന്നത്. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കല്യാണ മേളകളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും ഓഡിറ്റോറിയത്തിലൊക്കെ ഇങ്ങനെ കല്യാണ മേളകളൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഒരു സിനിമയിൽ പറയുമ്പോൾ അവിടെ ഇത് നടക്കുന്നു, ഇവിടെ കല്യാണം നടക്കുന്നു, ഓണം നടക്കുന്നു, കല്യാണം നടക്കുന്നു എന്ന് പറയും പോലെയാണ് ഇപ്പോ നമ്മുടെ ഈ ഒരു ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയമാണല്ലേ ചിങ്ങോ എന്നൊക്കെ പറയുന്നത്.
0: അതെ അതെ, ഓണം ഓണത്തിന്റെ തിരക്കിനിടയിൽ ഒരു കല്യാണം കൂടെ വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വീട്ടിൽ അടിപൊളിയായിരിക്കും അല്ലേ.
1: അതെ, എല്ലാം എങ്ങോട്ട് തിരിയണം എന്നറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
0: അതെ അതെ
1: അതെ.
0: അപ്പൊ നമുക്ക് ഈ ഓണ പൂക്കളത്തിന്റെ ഒക്കെ രസകരമായിട്ടുള്ള വാർത്തകളൊക്കെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് സാധാരണ വെറുതെ ഒരു പൂക്കളം തറയിൽ ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് കറങ്ങുന്ന പൂക്കളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ വർഷം.
1: അതെ, ഞാൻ കണ്ടിരുന്നു.
0: അപ്പൊ നിശ്ചലമായി കിടക്കുന്ന പൂക്കളത്തെ ഒന്ന് ചലിപ്പിച്ചാലോ. അപ്പൊ അത്തരത്തിലൊരു വെറൈറ്റി പൂക്കളം ഒരുക്കി കയ്യടി നേടിയിരിക്കുകയാണ് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ. അപ്പൊ അവര് കോളേജിലെ മെക്കാനിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ചേർന്നാണ് കറങ്ങും പൂക്കളമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ചെയിൻ ഡ്രൈവിന്റെ സഹായത്തോടെ വൈദ്യുതി ഉപയോഗിച്ചാണ് പൂക്കളം കറങ്ങുന്നത്. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫാബ് ലാബ് കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ട് സമാന രീതിയിലുള്ള പൂക്കളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷണം. അപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിന് കറങ്ങുന്ന ക്രിസ്മസ് നക്ഷത്രമൊക്കെ അവർ നിർമ്മിച്ചിരുന്നു. കോളേജിലെ പിള്ളേർ അങ്ങനെ അടിപൊളി കുട്ടികളാണ് അല്ലേ. അപ്പോൾ അവരിങ്ങനത്തെ കറങ്ങുന്ന പൂക്കളം, കറങ്ങുന്ന ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി എന്തായാലും നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്.
1: അതെ, ഞാൻ ഇന്നലെ കണ്ടിരുന്നു. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. എന്തൊക്കെ ക്രിയേറ്റിവിറ്റിയാണല്ലേ ഒരു അത്തപ്പൂക്കളത്തിൽ. പണ്ടൊക്കെ നമ്മളൊരു ചാണകമൊക്കെ മെഴുകി ഒരു പൂവൊക്കെ അങ്ങോട്ട് വെക്കും. പക്ഷെ ഇന്ന് എന്തൊക്കെ ക്രിയേറ്റിവിറ്റിയാണ്, പൂക്കളം കറങ്ങുന്നു, അത് അതനുസരിച്ച് ഓരോ ഡിസൈൻ ഇങ്ങനെ മാറുന്നുണ്ട് ഈ കറങ്ങുന്നതിനനുസരിച്ച്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ നല്ല രസമായിട്ട് കൗതുകമായിട്ട് തോന്നി. അപ്പോൾ ഇനി നമുക്കിങ്ങനെ നോക്കി നോക്കിയിരിക്കും. എനിക്കൊന്ന് തിരുവോണമൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഇനി അത്തപ്പൂക്കളൊക്കെ, പലതരത്തിലുള്ള അത്തപ്പൂക്കളൊക്കെ നമ്മൾ ഇനി കണ്ടുകൊണ്ടിരിക്കും.
0: അത് ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തിരുവോണം വരെയാണ് നമ്മൾ പൂക്കളം ഇടേണ്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഘോഷങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും ആഘോഷങ്ങൾ. അതായത് ഇപ്പൊ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്ലബ്ബുകാരും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൂട്ടായ്മകളും ഒക്കെ ഓണം ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് തന്നെ എന്റെ ഒന്ന് രണ്ട് കൂട്ടായ്മകളിൽ September 12, September 19 ഒക്കെ ഓണ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോഴൊക്കെ നമ്മൾ അവിടെ ഒരു പൂക്കളം ഇടും. അല്ല, നമ്മള് ഓണ ആഘോഷമല്ലേ, അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു ചെറിയ പൂക്കളമെങ്കിലും ഇടും. നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് ഒരു ചെറിയ ഇനാഗുറേഷൻ പോലൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ മറ്റുള്ള പരിപാടികളിലേക്കൊക്കെ കടക്കുന്നത്. അപ്പം നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൂക്കളമില്ലാത്തൊരു ഓണം എന്ന് പറയുന്നത് ഇല്ല. പൂക്കളം എന്ന് പറയുന്നത് അവിടെ നമുക്ക് വേണം, ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പൊ അന്ന് നമ്മൾ മാവേലിയൊക്കെ കൊണ്ടുവരും, ഒരു മാവേലിയൊക്കെ ഒരുക്കി കൊണ്ടുവരും. അപ്പം ഈ വർഷം മാവേലിയുടെ കാര്യം തന്നെ ചർച്ചയായിരുന്നു. നമുക്ക് വലിയ കൊടവയറുള്ള മാവേലി വേണ്ട, നമ്മുടെ സിക്സ് പാക്ക് മാവേലി വേണം എന്നൊക്കെ. അപ്പൊ ചില ആൾക്കാരൊക്കെ ഈ വർഷം അങ്ങനത്തെ മാവേലികളെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ആഘോഷങ്ങളിൽ കണ്ടത് കുറച്ച് അതിര് കടന്നു പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി. എന്ന് വെച്ചാൽ മാവേലിയെ ബൈക്കിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു, മാവേലിയെ കുതിരപ്പുറത്ത് കൊണ്ടുവരുന്നു, മാവേലി കാളവണ്ടിയിൽ വരുന്നു. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വഴക്കുകളും അങ്ങനെയൊക്കെ ഉള്ള ചില പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെയൊന്നും ആവാതെ നമ്മുടെ ഒരു ആഘോഷം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒത്തിരി സന്തോഷവും നല്ല ഓർമ്മകളും തരുന്നതായിരിക്കണം അല്ലേ. അപ്പോൾ ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിച്ചഴക്കാതെ, പ്രത്യേകിച്ചും കുട്ടികൾ പെട്ടെന്ന് അവർ ഈ ഒരു എന്താണ് ചെറിയ പ്രായമല്ലേ അവർക്ക്, പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഒരു +2 അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു ഇച്ചിരി എന്താണ് ചട്ടമ്പിത്തരം കൂടുതലാണ്, ദേഷ്യം കൂടുതലാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ ഓണം നമ്മൾ കളറാക്കാനായിട്ട് തന്നെ എല്ലാവരും ശ്രമിക്കുക.
1: ലോറിയുടെ മണ്ടയിലൊക്കെ കയറിയിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശിശുക്ഷേമ വകുപ്പ് അതൊക്കെ അലേർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കണക്ക് ചെയ്യരുത്, കുട്ടികളാണ് നിങ്ങൾ. അപ്പോൾ ഈ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾ ഈ ലോറിക്ക് മുകളിലൊക്കെ കയറിയിരുന്നതൊക്കെ വലിയ അപകടം സൃഷ്ടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഘോഷങ്ങളൊക്കെ നമുക്ക് വേണം.
0: അതെ അതെ, നമ്മൾ പക്ഷെ അത് എപ്പോഴും നമുക്ക് സന്തോഷവും അതുപോലെ തന്നെ നല്ല ഓർമ്മകളും. നമ്മളിങ്ങനെ തിരിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നടന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ കോളേജിലോ കോളേജിലോ നടന്നൊരു ഓണാഘോഷം, അല്ലെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഓണാഘോഷമൊക്കെ നമുക്ക് എപ്പോഴും ചെറിഷ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മളുടെ ഓണാഘോഷം എന്ന് പറയുന്നത് വളരെ സമാധാനപരവും സന്തോഷം നിറഞ്ഞതും അല്ലേ ഒക്കെ ആയിരിക്കണം. അപ്പം ഈ ഒരു ഓണത്തിന് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോട് പറയാൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നവരും ഇടക്കിടയ്ക്ക് പോയി വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നവരും ഒക്കെയാണ്. പക്ഷെ ഇതിനൊക്കെ പറ്റാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളിനെങ്കിലും നമ്മൾ ഈ ഓണത്തിന് സഹായിച്ചു, അല്ലെങ്കിൽ അയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണവും അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രവും കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഓണാഘോഷത്തിന് ശേഷം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അല്ലേ.
1: അതെ,
0: ഒരു ചെറിയ സഹായമായാലും മതി. ഇപ്പം നമ്മളൊരു 1 kg അരി വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യമായാലും മതി. പക്ഷെ അത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് മറ്റൊരാളിൻ്റെ മനസ്സിലെ ഉണ്ടാക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ.
1: അതെ
0: അതെ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഒരു എന്താണ് പിറന്നാൾ ആഘോഷത്തിനെ പറ്റി ഇന്ന് നമുക്ക് ഒരു മെസ്സേജ്
1: വന്നിട്ടുണ്ട്. യെസ്,
0: വായിച്ചോളൂ.
1: അതെ, ഒരു നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കിപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് വന്ന മെസ്സേജാണ്, ഞങ്ങളുടെ പ്രിയ സുഹൃത്തും നമ്മൾ ഗ്രൂപ്പ് അഭിമാനവുമായ ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അവൾക്ക് വേണ്ടി രാക്കിളിപ്പാട്ട് ഫിലിം സോങ് ശാരികയെ നിന്നെ കാണാൻ എന്ന സോങ് പ്ലേ ചെയ്യണേ. പ്രിയ ശ്രീക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM വക ഹാപ്പി ബർത്ത്ഡേ അല്ലേ. മിനി മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ ഈ വർഷമൊക്കെ അടിപൊളിയായിരിക്കട്ടെ, ഈ വർഷം നല്ല എല്ലാ വർഷവും അടിപൊളിയായിരിക്കട്ടെ.
0: ശ്രീലക്ഷ്മി എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, ശ്രീലക്ഷ്മി നമ്മുടെ ഇവിടുത്തെ ശ്രീലക്ഷ്മി ആണോ അതോ വേറെ ഏതെങ്കിലും ശ്രീലക്ഷ്മി?
1: അല്ല, നമ്മുടെ ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേ ഒക്കെ എല്ലാവർക്കും അറിയാം ടീച്ചർ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേക്ക് സെപ്റ്റംബറിലുള്ള ബർത്ത്ഡേക്ക് ഈ ആഴ്ച തൊട്ടേ നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് നമ്മുടെ ശ്രീലക്ഷ്മിയുടെ.
0: അപ്പൊ നമ്മുടെ ഇവിടുത്തെ ശ്രീലക്ഷ്മി അല്ല, വേറൊരു ശ്രീലക്ഷ്മിയുടെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ ആ ശ്രീലക്ഷ്മിക്ക് നമ്മൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രീലക്ഷ്മി കുട്ടിക്ക് ഈ വർഷം ഒരു നല്ല വർഷമായിരിക്കട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാനും ഒക്കെ ദൈവം അതിനുള്ള അവസരം ശ്രീലക്ഷ്മിക്ക് കൊടുക്കട്ടെ. അപ്പൊ ശ്രീലക്ഷ്മി കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ആൻഡ് എൻജോയ് യുവർ ഡേ അല്ലേ.
1: നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM വക ഒരു അടിപൊളി ബർത്ത്ഡേ വിഷയം ഞാനും പ്രീത ടീച്ചറും ഞങ്ങളുടെ ടീം എല്ലാവരും കൂടെ തരുവാണ് അല്ലേ. അപ്പോൾ രാക്ലിപ്പാട്ട് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പൊ നമുക്ക് ആ പാട്ടൊക്കെ കേട്ടിട്ട് വരാം.
0: അതെ അതെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ചെറിയ ഇടവേള എടുക്കാനുള്ള സമയമാണ്. അപ്പൊ നല്ലൊരു പാട്ടൊക്കെ ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ നമുക്ക് തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം പാർവതി, അതുപോലെ തന്നെ ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഹരിയുമാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമ്മളെ വിശേഷങ്ങളൊക്കെ ഓണത്തിൻ്റെ അടിപൊളി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസാണ് ഇങ്ങനെ ശ്രോതാക്കൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശ്രോതാക്കളുടെ മെസ്സേജസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ലൈവ് ആക്കി വെക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ ബിനീഷ് അടിമാലി രാവിലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ അടിമാലിക്കാരുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയും ഗാനമേളയും ഇന്നാണ്. സാന്ത്വനത്തിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ബിനീഷ് ഫോർ ദ മെസ്സേജ്. അപ്പോൾ നിങ്ങളുടെ
7: ഗാനമേള
6: കാണാനായിട്ട് കേൾക്കാനായിട്ട് അല്ലേ, കാണുമല്ലോ, കാണുകയും വേണം, ഇടയ്ക്ക് ഡാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണാനും കേൾക്കാനും ഒക്കെ ഞങ്ങൾ അങ്ങ് വരെ എത്തിയില്ല എങ്കിൽ പോലും ഞങ്ങളുടെ പ്രസൻസ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പൊ ഗാനമേളയും ഓണാഘോഷം ഒക്കെ അടിപൊളിയാവട്ടെ അല്ലേ. അപ്പൊ ഞങ്ങള് ഒരു ദിവസം വരുന്നുണ്ട് അല്ലേ, വണ്ടി പിടിച്ച് ഞങ്ങൾ അടിമാലിക്ക് വരുന്നുണ്ട് സർപ്രൈസ് ആയിട്ട്.
7: ടീച്ചറിനെ ഒത്തിരി നാളുണ്ടേ വിളിക്കുക.
6: അതാ എനിക്ക് പോകാനായിട്ട് ഇത് അടുത്തല്ലോ. അപ്പൊ അടുത്തായിരുന്നു നമ്മൾ എപ്പോഴേ പോയേനെയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ ഒരു ദിവസം അടിമാലിക്കാരെ കണ്ടിരിക്കും, ആ കാര്യം ഉറപ്പാണ് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വനജ തിരുമുല്ല വാരത്തിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സാന്ത്വനം കുടുംബത്തിനും ശ്രോതാക്കൾക്കും പുരാട ദിനാശംസകൾ. അടിമാലിക്കാരോട് ചോദിച്ചിരിക്കുകയാണ് മഴയൊക്കെ ഉണ്ടോ. ഞങ്ങൾക്ക് ഓണമില്ല, 2 മരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആരോഗ്യ

0: പിന്നെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പിന്നീട് പറയാം അല്ലേ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ആരാണ് മഞ്ജരി, മഞ്ജരി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ, പാറുക്കുട്ടി, എല്ലാവർക്കും എൻ്റെ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതുപോലെ തന്നെ നമ്മൾ ചോദിച്ച ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു എനിക്കൊന്നൊരു സമ്മാനമൊക്കെ അടിച്ചെന്ന്
1: തോന്നുന്നു, വേൾഡ് കപ്പിന്റെ സമ്മാനമൊക്കെ മഞ്ജരിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളെല്ലാരും അറിയാം, കാരണം ഇവിടെ വന്നിരുന്നു. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി, ഭയങ്കര ആഘോഷമായിട്ടൊക്കെ ആഘോഷിച്ചിട്ടൊക്കെയാണ് അപ്പൊ പോയത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ അറിയാം, അതോടൊപ്പം ഞങ്ങളുടെയും ഓണാശംസകൾ ഞങ്ങൾ പറയുകയാണ്.
0: അതെ അതെ. അപ്പൊ ഷീജ ആണ് ഇത് അയച്ചത്, ഈ മെസ്സേജ് അയച്ചത് ഷീജ ആണ് എന്ന് പറഞ്ഞ് പിന്നെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കേട്ടിട്ട് അതിന്റെ ഒരു അഭിപ്രായവും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേൾപ്പിക്കാം അല്ലേ.
2: ശ്രീലക്ഷ്മി അവതരിപ്പിച്ച പ്രകൃതിയെയും പൂക്കളെയും കുറിച്ചുള്ള ഗ്രാമഭംഗി വളരെ മനോഹരവും ഹൃദ്യവുമായ രീതിയിലാണ് അവതരിപ്പിച്ചത്. എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് അത്. എത്ര കേട്ടാലും എനിക്ക് മതി വരത്തില്ല, അത്ര മനോഹരമായിട്ടാണ് ശ്രീകുട്ടി അത് അവതരിപ്പിച്ചത്. അതുപോലെ പ്രീത ടീച്ചർ അവതരിപ്പിച്ച ഓണക്കളികളെ കുറിച്ചുള്ള അറിയാൻ അറിവ് നേടാം. എൻ്റെ കുട്ടിക്കാലം ഓണത്തിലേക്ക് ടീച്ചർ കൊണ്ടുപോയി. സത്യത്തിൽ അത് കേട്ടപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അത് ഒരു ഓണ സദ്യ തന്നെയായിരുന്നു. അതുപോലെ സുന്ദര സഞ്ചാര എത്ര മനോഹരമായിട്ടാണ് സദാശിവ സാർ അവതരിപ്പിക്കുന്നത്. തൂക്കുപാലത്തിലൂടെയുള്ള യാത്ര രസകരമായിരിക്കുമെന്ന് എനിക്കും തോന്നുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പോവാനായിട്ട് തോന്നാറുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രോതാക്കളൊക്കെ നമ്മുടെ പ്രോഗ്രാംസൊക്കെ കേട്ടിട്ട് നമുക്ക് ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ, നമ്മളെങ്ങനെ കേൾക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ കവിത കടപ്പാക്കട നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ്, രണ്ടുപേർക്കും ഓണാശംസകൾ. പ്രീത ടീച്ചർ ഇന്ന് രാവിലെ അവതരിപ്പിച്ച പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ ഓണക്കളികൾ, നമ്മളെ പഴയ ഓണക്കളികളൊക്കെ ഇല്ലേ പാർവതി, നമ്മളെ ഈ കിളിത്തട്ട് കളി, കുട്ടിയും കോലും കളി, അങ്ങനെയൊക്കെയുള്ള കുറേ കളികളുണ്ട്. നമ്മളെ ഈ കുമ്മാട്ടിക്കളി, അതുപോലെ തന്നെ ഈ നമുക്കങ്ങ് വടക്ക് തോട്ടുള്ള സ്ഥലങ്ങളിൽ വരുന്ന ഈ ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞ ഓണത്തിൻ്റെ ഒരു വരവറിയിച്ചു കൊണ്ട് വരുന്നൊരു ഒരു തെയ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ മറന്നിരിക്കുന്നതാണ്. അപ്പൊ അവരെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ അതുകൊണ്ട് കുട്ടിക്കാലത്തേക്കൊക്കെ ഒന്ന് പോകാൻ പറ്റി. കിളിത്തട്ട് കളി പാർവതി കേട്ടിട്ടുണ്ടോ, കിളിത്തട്ട് കളിയെ പറ്റി?
1: ഇല്ല.
0: അപ്പൊ അങ്ങനെ അതൊക്കെ നമുക്ക്
1: കിളിത്തട്ട് കളിയും ഈ ഓണപ്പൊട്ടനും എനിക്ക് ആദ്യമായിട്ടാണ്
0: കേൾക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ നൃത്ത രൂപങ്ങൾ, ഇപ്പം തിരുവാതിര ആയാലും കുമ്മാട്ടിക്കളി, കൈകൊട്ടിക്കളി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ഈ പിന്നെ എന്താണ് അല്ലാതെ രസകരമായിട്ടുള്ള കളികളുണ്ടല്ലോ, ഇപ്പൊ ഈ വടംവലി, അതുപോലെ തന്നെ സുന്ദരിക്ക് പൊട്ടുതൊടിയില്, അതുപോലെ കസേര കളി, അതുപോലെ തന്നെ നമ്മുടെ ഉറിയടി അല്ലേ, രസകരമായ ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പൊ ഉറിയടിയൊക്കെ കണ്ടിട്ടില്ലേ?
1: ഉറിയടിയും വടംവലിയും കസേര കളിയൊക്കെ നമുക്ക്
0: അറിയാം.
1: ഓണപ്പൊട്ടൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എനിക്കൊന്നും നമ്മുടെ തെക്കൻ കേരളത്തിൽ ഇല്ലല്ലോ, എല്ലാം അങ്ങോട്ടാണല്ലോ.
0: അതെ അതെ അതെ. അപ്പൊ അത് അതൊക്കെ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ. അപ്പൊ ഈ കിളിത്തട്ട് കളിയൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലുള്ളതാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികളാണ്. അതൊരു പിന്നെ ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു കളിയാണ്. അപ്പോൾ അതൊക്കെ രസകരമായിട്ട് പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്കൊന്ന് നാട്ടുമ്പുറത്തൊക്കെ അതിൻ്റെ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. ഇപ്പം നമ്മുടെ ഈ ടൗണിലോട്ടൊന്നും പോകുന്നത്, നമുക്ക് അതിനുള്ളൊരു സ്ഥല സൗകര്യം വേണം ഇത് കളിക്കണമെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രാജമുഖത്തില നമുക്ക് ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് നമ്മുടെ ചോദ്യം എന്തായിരുന്നു? മാവേലിയുടെ ഭാര്യയുടെയും മകൻ്റെയും പേരാണ് നമ്മൾ ചോദിച്ചത്.
1: ഈ അയച്ച ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ?
0: എല്ലാവരും കറക്റ്റ് ആൻസർ. എന്തൊരു ബുദ്ധിയാണല്ലേ, നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇപ്പൊ അടിപൊളിയായി മാറിയിരിക്കുകയാണ്.
1: അതെ
0: അതെ, നമ്മളെല്ലാരും പഠിപ്പിച്ചെടുത്തു എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, എൻ്റെ മകൾക്കൊരു നല്ല സോങ് വെച്ച് തരണേ, ഒരു അനന്തൻ തമ്പി മൂവിയിലെ അണ്ണനാണേ തമ്പിയാണേ രണ്ടാളും, അങ്ങനെ സിനിമ
1: അണ്ണൻ തമ്പി.
0: അതെ അതെ, എനിക്ക് എന്തോ അത്ര ഫെമിലിയർ ആയിട്ട് തോന്നി പാട്ട് കേട്ടപ്പോ. അപ്പൊ അത് വെച്ച് തരണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആരാണ് നമ്മുടെ ജോബി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ജർമ്മനിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജോബിയും കുടുംബവും വിദേശത്തും മായാത്ത മലയാളി തനിമയോടെ സ്നേഹത്തിന്റെ ഓണസദ്യ പങ്കുവെക്കാം. തുമ്പപ്പൂവും തിരുവാതിരയും ഇല്ലെങ്കിലും മനസ്സിൽ വിരിയുന്ന മാവേലി മന്നന്റെ ഓർമ്മകളുമായി അതിരുകൾ കടന്ന മലയാളികളുടെ ഒത്തുചേരൽ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകളൊക്കെ അയച്ചിട്ടുണ്ട്.

0: ശ്രീലക്ഷ്മിക്ക് ഹാപ്പി ബർത്ത്ഡേയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോബിയും ആശയും ഒക്കെ ചേർന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഫോട്ടോസും ഒക്കെ നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അല്ലേ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ജർമ്മനിയിലൊക്കെ അവർ ഓണം സെലിബ്രേറ്റ്,
1: നമ്മള് പ്രവാസ ഓണവും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം.
0: തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവരെല്ലാം അവിടെ കിടക്കുകയാണ്. അപ്പൊ പക്ഷെ അവരാരും മോശക്കാരൊന്നും അല്ല, അവരെല്ലാവരും അടിപൊളിയായിട്ട് അവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അറിഞ്ഞതിലും അതുപോലെ ആ ഫോട്ടോസ് ഒക്കെ നമുക്ക് അയച്ചു തന്നതിലും ഒക്കെ ഒത്തിരി സന്തോഷം. ആശ എവിടെ? ആശ ജോബിയുടെ വൈഫാണ്. അപ്പൊ ആശ നമുക്ക് എന്ന് മെസ്സേജൊക്കെ അയക്കുന്നതാണ്. അപ്പൊ ആശ ഫോട്ടോയിലുണ്ട്. അപ്പം നമ്മള് ആശയ്ക്കും ഓണാശംസകൾ, അതുപോലെ തന്നെ ജോബിയുടെ സുഹൃത്തുക്കൾക്കും എല്ലാം റേഡിയോ സാന്ത്വനത്തിന്റെ ആശംസകൾ അറിയിക്കുക.
1: ആഘോഷമൊക്കെ എവിടം വരെ കാര്യങ്ങളും കൂടെ അറിയിക്കുക അല്ലേ. നമുക്കും അറിയാനൊരു ഭയങ്കര കൗതുകമായിരിക്കും എങ്ങനെയാണ് ജർമ്മനിയിലൊക്കെ ഓണാഘോഷമൊക്കെ എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഓണാഘോഷം എന്നൊക്കെ ഞങ്ങളോട് അറിയിക്കുക.
0: വിശദമായിട്ടൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ സമയം നമുക്ക് എന്തെങ്കിലും അവിടെ നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും ഓണത്തിന് അവിടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഒരു പുതുമയായിരിക്കും. ഇപ്പൊ കേരളത്തിലാണല്ലോ സാധാരണ ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ അവരുടെ കൂട്ടുകാരും അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയിലും മറ്റുള്ളവരും ഉണ്ടാവുമല്ലോ. അപ്പൊ അവരൊക്കെ ഇതെങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നൊക്കെ നമ്മളോട് പറയൂ അല്ലേ. അതുപോലെ തന്നെ മൻസൂർ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ മൻസൂർ കുട്ടുകാട്. നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ ശ്രോതാക്കൾക്കും അവതാരകർ ഓണാശംസകൾ നേരുന്നു. സമയത്തിന്റെ കുറവ് കൊണ്ടാണ് നേരത്തെ എത്താൻ കഴിഞ്ഞില്ല. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൻസൂർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രമേശ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. റേഡിയോ സാന്ത്വനം കുടുംബത്തിന് ഓണാശംസകൾ. ഗംഗാ ദർശനത്തിന് പോയിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ഒരു ഫോട്ടോയും ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും യാത്രയൊക്കെ സുഖമായിട്ടിരിക്കട്ടെ. അതുപോലെ തന്നെ ഷീബ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. അത്തപ്പൂവിന്റെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത്തപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫോട്ടോയും ഒക്കെ അയച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ വരട്ടെ അല്ലേ.
1: അതെ, ഇനിയിപ്പോ ഓണം ആഘോഷിക്കുന്ന ഫോട്ടോസ് ഒക്കെ നമുക്ക് വരട്ടെ. നമുക്കും കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. അതോടൊപ്പം നമുക്ക് ഒരുപാട് ഓണാശംസകൾ വരുന്നുണ്ടല്ലേ. എല്ലാവർക്കും നമ്മളുടെയും റേഡിയോ സാന്ത്വന 90.4 FM വക ഒരു അടിപൊളി ഓണാശംസകൾ നമ്മൾ നേരുകയാണ്.
0: അതെ അതെ. അപ്പൊ ആശ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ജോബിയുടെ അടുത്ത് ആശയുടെ ആരെയും ചോദിച്ചുകൊണ്ട് ആശയാണ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ആശ, ഹായ് ആശ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഓണാശംസകൾ നേരുകയാണ്. അപ്പൊ ഓണമൊക്കെ ആഘോഷിക്കും. നമ്മളിങ്ങനെ കേരളത്തില് ഓണത്തിരക്കുകളിലും ഓണാഘോഷങ്ങളിലും ഇങ്ങനെ പെട്ടുകിടക്കുന്നത്. അപ്പൊ ഇനി രണ്ട് ദിവസവും കൂടി ഒന്നും കഴിഞ്ഞാൽ പിന്നെ നാളെ ഒരു ദിവസവും കൂടെ ഉള്ളു. നാളെ നമ്മുടെ ഉത്രാടപ്പാച്ചിലാണ്.
1: അതെ,
0: ഉത്രാടപ്പാച്ചിൽ. അത് കഴിഞ്ഞാൽ നമ്മൾ തിരുവോണം. തിരുവോണത്തിന് പായസം ഒക്കെ കുടിച്ച് നമ്മൾ കിടന്ന്
1: ഉറങ്ങും.
0: അല്ല, ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. പായസം കുടിച്ചാൽ നമ്മൾ ഇച്ചിരി നേരം മത്തടിച്ചു.
1: ഇനി ഒരാഴ്ചത്തേക്ക് വയറിലൊരു ഒരു സ്ഥലമില്ല.
0: അതെ അതെ. സദ്യയും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട്. അതുപോലെ പായസം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മൾ ഇച്ചിരി നേരം ഒന്ന്
1: മയങ്ങിപ്പോവും. സദ്യ കഴിക്കുന്നതിന് മുമ്പ് ഒരു റൗണ്ട് പായസം കുടിക്കണമെന്നൊരു നിർബന്ധമുണ്ട്.
0: അത് ശരി. സദ്യക്ക് മുമ്പേ പായസം കുടിക്കുന്നതാണ് അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷീബ ആയത്തിൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന പറനിറയെ പൊന്നളക്കും എന്നുള്ള ഓണപ്പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇന്ന് ഷീബയ്ക്ക് വേണ്ടി നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ നിറയെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മൾ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. ഈ വർഷം എല്ലാവർക്കും നല്ലൊരു ഓണമായിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾക്ക് മെസ്സേജസ് അല്ല, അവരുടെ ആൻസേഴ്സും അവർ അയച്ചിട്ടുണ്ട്. അപ്പം ആൻസറൊക്കെ എല്ലാവരും കറക്റ്റാണ് അയച്ചിരിക്കുന്നത്. അയച്ചവരെല്ലാം കറക്റ്റാണ് അയച്ചിരിക്കുന്നത്. അപ്പം നമുക്ക്
1: അയക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ചോദ്യം പറയാം.
0: അതെ അതെ.
1: നമ്മുടെ മാവേലി തമ്പുരാന്റെ വൈഫ് ഭാര്യയുടെയും മോന്റെയും പേരെന്താണെന്നാണ് ടീച്ചർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുവരെ അയച്ച എല്ലാ മെസ്സേജസിലും കറക്റ്റ് ആൻസർ ആണെന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജൊക്കെ അയക്കാം. ഇപ്പൊ സമയം 10:57 ഇങ്ങനെ പോകുന്നു. അപ്പൊ നമുക്കും പോകാനുള്ള സമയമായിട്ടുണ്ട്. യെസ്. അപ്പൊ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓണ സിനിമകളും അല്ല ഓണ സിനിമകളുടെ കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഇങ്ങനെ ഓണാഘോഷത്തിന്റെ ഒരു മോഡലൊക്കെ ആയിട്ട് നമ്മളെ പ്രീതി ടീച്ചർ സുന്ദരിയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. യെസ്. അപ്പോൾ നമ്മളിങ്ങനെ ഓണമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കുക. അപ്പോൾ നമുക്ക് ബ്രേക്കിലേക്ക് പോയാലോ ടീച്ചർ.
0: അതെ അതെ. നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അപ്പം നമ്മളിങ്ങനെ ഓണത്തിൻ്റെ ഒരു വൈബിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ടീച്ചർ?
2: അതെ അതെ അതെ. അപ്പം നമുക്ക് ഈ ഓണം സെലിബ്രേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഓരോ പ്രായക്കാർക്കും ഓരോ തരത്തിലുള്ള സെലിബ്രേഷനാണ്. ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞു, അവർ കുറച്ചൊന്ന് ഫ്രീ ആയി, ഇനി സ്കൂള് തുറന്ന് ചെല്ലുമ്പോൾ അവിടെ അടിനാശം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ സത്യത്തിൽ ഇപ്പൊ ഒന്ന് മറന്നിട്ട് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുക. പരീക്ഷയുടെ പേപ്പറൊക്കെ വരട്ടെ, അതൊക്കെ നമുക്ക് അന്നേരം അവിടെ വെച്ച് ഹാൻഡിൽ ചെയ്യുക. ഇപ്പൊ നമ്മൾ അതൊന്നും ആലോചിക്കണ്ട, പിള്ളേരെല്ലാം അടിച്ചു കുടിച്ചോളൂ അല്ലേ.
0: ഇപ്പൊ അവര് ചിന്തിക്കുകയായിരിക്കും, പ്രീത ടീച്ചർ എന്താ പരീക്ഷയുടെ കാര്യം പറഞ്ഞത്. നമുക്ക് കുറച്ച് കുട്ടി ശ്രോതാക്കളൊക്കെ ഉണ്ട്.
2: അതെ അതെ.
0: അപ്പൊ അവര് നമുക്ക് ഇടയ്ക്കൊക്കെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. അപ്പൊ അവര് വിചാരിക്കുമായിരിക്കും ഞങ്ങളൊന്നും മറന്നിരുന്നതാ.
2: ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. ടീച്ചർമാർക്കുള്ള വേറൊരു ടാസ്ക് ഉണ്ട്. അതായത് ഈ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ അങ്ങോട്ട് തീർന്ന ഒരു 10 ദിവസത്തെ ഹോളിഡേ ഉണ്ടല്ലോ. അപ്പോൾ തിരുവോണം ഔട്ടം ചതയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ച് വീട്ടിലിരിക്കും. അപ്പോൾ ടീച്ചർമാരുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ പേപ്പർ വാല്യുവേഷനാണ്. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ പിന്നെ റീ ഓപ്പണിങ്ങിൻ്റെ അന്ന് പേപ്പർ ക്ലാസ്സുകളിൽ കൊടുക്കണം എന്ന് നിർബന്ധമുള്ള ചില സ്കൂൾ കോളേജുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കോളേജ് ഇപ്പം എനിക്ക് തോന്നുന്നു കോളേജുകളിലൊന്നും ഇങ്ങനത്തെ ഇപ്പോൾ സെമസ്റ്ററൊക്കെ ആക്കിയതുകൊണ്ട് ഈ പരീക്ഷയുടെ വളങ്ങളൊക്കെ ഉണ്ടോയെന്ന് നമുക്കത്ര ഒരു
0: സംശയമില്ല.
2: അതുകൊണ്ട് സ്കൂളുകളിൽ ഈ പ്രത്യേകിച്ചും സ്റ്റേറ്റ് സ്കൂളുകളിലൊക്കെ ഓണം എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് റീ ഓപ്പണിങ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പേപ്പറൊക്കെ കിട്ടും.
0: അതെ ടീച്ചർ. അപ്പൊ പായസമൊക്കെ കുടിച്ച് ഓണസദ്യ ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പേപ്പർ നോട്ടമാണ്.
2: അതെ അതെ, പേപ്പർ നോട്ടമാണ്. അപ്പൊ ഇങ്ങനെ ബണ്ടിൽ കണക്കിന് പേപ്പർ ഇങ്ങനെ മേശപ്പുറത്ത് അടുക്കി വെച്ചേക്കും. ഇടക്കിടക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട്, എന്നുവെച്ചാൽ അല്ലെങ്കിൽ മറന്നുപോകും.
0: അപ്പൊ
2: നമ്മൾ ഇതിന്റെ ആഘോഷത്തിലൊക്കെ നടന്ന അവസാനം തലേ ദിവസമായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇത് ഓർക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ അന്നേരം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സിനും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് പേപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനിടയ്ക്ക് വെച്ച് ഓരോരുത്തരെയൊക്കെ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് മാർക്ക് ചെയ്തൊക്കെ വെക്കും. ആ ഇവനെ കയ്യിലെടുക്കണം, അല്ലെങ്കിൽ ഈ കുട്ടിക്കൊന്ന് പണി കൊടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലര്
0: സിനിമാ കാര്യങ്ങളൊക്കെ എഴുതി.
2: അതെ, ചിലര് ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതും, മലയാളം ഇംഗ്ലീഷിൽ എഴുതും, ഇങ്ങനെയൊക്കെ പല പരിപാടികളും ചെയ്യാറുണ്ട്.
0: വായിക്കുമ്പോൾ രസകരമായിരിക്കും,
2: വളരെ രസകരമാണ്. നമ്മൾ തനിയെ ഇരുന്ന് പലപ്പോഴും ചിരിച്ചു
0: ചിരിച്ചു.
2: ഞാൻ ചിലരെയൊക്കെ അപ്പൊ തന്നെ ഫോൺ വിളിച്ച് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകൾ വരുന്നുണ്ട്. വെച്ചോണ്ടിരിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ തന്നെ. അപ്പൊ അങ്ങനത്തെ രസകരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ
0: പേപ്പർ നോക്കുന്നതിനിടയ്ക്ക് കിട്ടും.
2: അതെ അതെ. അപ്പൊ ഇങ്ങനെ കിട്ടും. അപ്പൊ നമ്മള് ആ കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഓർത്തു പോവുകയാണ് അല്ലേ.
0: നമുക്ക്
2: അതുപോലെ തന്നെ ഈ ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ കോളേജിലൊക്കെ ഇപ്പം പിന്നെ അധ്യാപക വിദ്യാർത്ഥി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പെരുമാറ്റച്ചട്ടം നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ചർച്ചകൾക്കും പെരുമാറ്റച്ചട്ടം പുറത്തിറക്കിയിരിക്കുകയാണ്. പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ രാഷ്ട്രീയവും മതപരവുമായ ചർച്ചകൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിൻ്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. കോളേജുകളിലെ ഇത്തരം ഗ്രൂപ്പുകൾ വിദ്യാർത്ഥികൾക്കുള്ള അറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ എന്നിവ നൽകാനായി മാത്രം ഉപയോഗിക്കണമെന്നും കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ എ ഷിബു പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ഈ ഗ്രൂപ്പുകളിലെ ചർച്ച അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പരിമിതപ്പെടുത്തണമെന്നും ദുരുപയോഗം തടയുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്മിൻമാരായി പ്രവർത്തിക്കുന്ന അധ്യാപകർ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. അപ്പം അതേസമയം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരെ നിൽക്കുന്ന സമീപനമാണിതെന്നും അധ്യാപകർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഇത്തരം സർക്കുലറുകൾ അപഹാസ്യമാണെന്നും കോളേജ് അധ്യാപക സംഘടന ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ചും ഇതുപോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് ഒരു പെരുമാറ്റച്ചട്ടത്തിൻ്റെയൊക്കെ ഒരു ചെറിയ ആവശ്യമൊക്കെ ഉണ്ട്. പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും പലരുടെയും അഭിപ്രായങ്ങളൊക്കെ വരികയും അതിന് മറുപടി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അമിതമായിട്ടുള്ളൊരു കടന്നുകയറ്റം നടത്താതെ പൊതുവായിട്ടുള്ള ചില പെരുമാറ്റച്ചട്ടങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചിലരിങ്ങനെ എല്ലാ ദിവസവും, ഇപ്പോൾ ഒത്തിരി പേരുള്ള ഒരു ഗ്രൂപ്പായിരിക്കും, ഇപ്പോൾ ഒരു 50 പേര് അല്ലെങ്കിൽ 100 പേരുള്ള ഒരു ഗ്രൂപ്പായിരിക്കാം. അതിലിങ്ങനെ എല്ലാവരും രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചാൽ ആ ഗ്രൂപ്പിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പൊ അതിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ ആവശ്യമുള്ള അറിയിപ്പുകൾ, അതുപോലെ തന്നെ അത്യാവശ്യം അറിയിക്കേണ്ടുള്ള കാര്യങ്ങൾ, പൊതുവായിട്ട് നമ്മൾ മെമ്പേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുള്ള എന്തെങ്കിലും വിശേഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാത്രം പോസ്റ്റ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കൊരു തലവേദനയായിട്ട് മാറും. പിന്നെ നമ്മൾ പലപ്പോഴും പലതും മിസ് ചെയ്ത് പോവുകയും ചെയ്യും, മെസ്സേജസ് ഒക്കെ മിസ് ചെയ്ത് പോകും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു പെരുമാറ്റച്ചട്ടം കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പം അതിന് എതിരായിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ശ്രോതാക്കൾക്ക് എന്താണ് അഭിപ്രായം? നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിന് പൊതുവായിട്ടൊരു പെരുമാറ്റച്ചട്ടമൊക്കെ വേണ്ടേ എന്ന് തോന്നുന്നുണ്ടോ, അതോ ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാനുള്ള ഒരു ഗ്രൂപ്പായിട്ട് തന്നെ പോകട്ടെ എന്നാണോ? അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കും അല്ലെ, നമുക്ക് അതൊക്കെ ഒന്ന് ചർച്ച
3: ചെയ്യാം. എല്ലാവർക്കും നമ്മളെ വീട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കംഫർട്ട് സോണാണ്. അപ്പം നമ്മുടെ കംഫർട്ട് സോണിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ഫോണൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നതും വാട്സപ്പൊക്കെ യൂസ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ ഗ്രൂപ്പാണോ അല്ല, അവർക്ക് അവരുടെ തമാശകളൊക്കെ പറയാം എന്നുള്ളൊരിതായി. ഓരോ ആൾക്കാരും ഓരോ പല സിറ്റുവേഷനിലായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റുപാട് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ രാത്രികളിലൊക്കെ ഇങ്ങനെ മെസ്സേജസ് വരിക, അപ്പോൾ ചിലവർക്കത് ഉറങ്ങാൻ പറ്റില്ല, ചിലപ്പോൾ വീഡിയോ കോൾ വരിക. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പെരുമാറ്റച്ചട്ടം ഇത് വേണം.
2: പ്രത്യേകിച്ച് ഒരുപാട് പലതരത്തിലുള്ള ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ്, നമ്മുടെ വീട്ടിലെ ഒരു ഗ്രൂപ്പ്, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ തമ്മിലുള്ള ഒരു ഗ്രൂപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കും, അത്യാവശ്യം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാൻ. അപ്പൊ അങ്ങനെയുള്ളതല്ല, പല കാറ്റഗറിയിലുള്ള ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിന് എന്തായാലും ഒരു പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്ന ആവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ.

0: അപ്പൊ അത് നമുക്ക് ആവശ്യമാണ്.
1: അതോടൊപ്പം ഈ എനിക്ക് തോന്നുന്നു ഈ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ നമ്മൾ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ. അപ്പൊ നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളും കൂടെ അതിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ പോയി പോകും.
0: അപ്പൊ
1: അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ വരും, അങ്ങനെയൊക്കെ വന്നിട്ടും ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണല്ലേ. ഇനി അങ്ങനെ കളിക്കാനും ചിരിക്കാനും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങി കളിക്കാൻ ചിരിക്കുകയൊക്കെ ചെയ്യുക. അതെ, കോളേജ് ഗ്രൂപ്പും സ്കൂൾ ഗ്രൂപ്പും ഒക്കെ ആ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂളിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാനാണ് എപ്പോഴും നല്ലത്. അതിലെപ്പോഴും ഒരു പെരുമാറ്റ ചട്ടം വേണം.
0: അല്ല, അത് നമ്മളിപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ ഈ കോവിഡിൻ്റെ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ വെച്ചപ്പോൾ ഓരോ ക്ലാസ്സിനും നമ്മൾ ഓരോ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തല്ലുകൂടുന്നതും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുന്നതും ഒക്കെ പലപ്പോഴും ഈ ഗ്രൂപ്പുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്നിരുന്നു, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അപ്പം നമ്മൾ പിന്നീട് ഗ്രൂപ്പ് അഡ്മിൻ ആയിട്ടുള്ള ടീച്ചറും ക്ലാസ്സിലെ റെപ്രസെൻറ്റേറ്റീവും ഒക്കെ ആയിരിക്കും അഡ്മിൻ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ കുട്ടികളോട് പറഞ്ഞു, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങൾ ഇടാൻ പാടില്ല. ഇത് നമ്മൾ നമ്മുടെ ക്ലാസ് ടൈമിങ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആ ഗ്രൂപ്പിൽ അയക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലിട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. അപ്പോൾ എന്തായാലും ഏത് കാര്യത്തിനായാലും നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ദുരുപയോഗം ചെയ്യുക തന്നെ ചെയ്യും അല്ലേ. പ്രത്യേകിച്ച് ഇപ്പം കോളേജൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഒരുപാട് പാർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ വാദപ്രതിവാദങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത.
1: ഒരേപോലെയുള്ള ആൾക്കാരല്ലല്ലോ, പല വ്യത്യസ്തമായ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പൊ ഒരാള് പറയുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഇല്ല. അപ്പൊ അത് ഗ്രൂപ്പുകളിലൊക്കെ വലിയ ചർച്ചയൊക്കെ ആവും, വഴക്കാവും, അവസാനം ടീച്ചേഴ്സ് ഒക്കെ ഇപ്പൊ ഇടപെടേണ്ടി
0: വരും. പിന്നെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും അത് ആവശ്യമാണ്.
1: എനിക്കൊന്ന് കോവിഡ് ടൈമുകളിലൊക്കെ കുറെ ബുദ്ധിമുട്ടായിരുന്നില്ല, അതിലൊക്കെ ഒന്നൊരു ബാലൻസ് ചെയ്ത്
0: ബാലൻസ്. നമുക്ക് ഓൺലൈൻ ക്ലാസ് എടുത്ത് നമുക്ക് ടീച്ചേഴ്സിന് ശീലമില്ല, അപ്പൊ ഇതെങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയായിരുന്നു അല്ലെ. നമ്മള് വീട്ടിലിരുന്ന് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ള ഒരു കാര്യം നമ്മള് നമ്മുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അത് നമ്മൾ സാധിച്ചെടുത്തു എന്നുള്ളതാണ്. പിന്നെ പിള്ളേരൊക്കെ കുറച്ച് തരികിടയൊക്കെ അതിന്റെ ഇടയ്ക്ക് കാണിക്കും അല്ലെ. ജസ്റ്റ് വന്നൊന്ന് അവരൊന്ന് ഒരു വീഡിയോയിലൊന്ന് വന്ന് നമ്മളെ ഒന്ന് തല കാണിച്ച് പ്രസന്റ് ചെയ്തിട്ട് പിന്നെ അവർ പോയിരുന്ന് അവരുടെ വാട്സപ്പിലൊക്കെ നോക്കിയിരിക്കുന്നതും നമ്മളെ പറ്റിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവരുടെ കാര്യം, നമുക്കിപ്പോൾ ഓൺലൈനിലൂടെ അത്രയും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഓൺലൈനിൽ തന്നെ ചില കുട്ടികളുടെ പേരൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വീഡിയോയിൽ പേരൻറ്റിനെങ്കിൽ വിളിക്കൂ, നമ്മൾ ഇപ്പൊ തന്നെ അവരെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിളിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. അപ്പൊ ഇവര് ക്ലാസ്സിൽ കയറുന്നില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന നോട്ട്സ് കൃത്യമായിട്ട് കോപ്പി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ പല ദിവസങ്ങളിലും ക്ലാസ്സിൽ ആബ്സെന്റ് ആണ്. എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ ഇതിനകത്ത് ഓൺലൈൻ ക്ലാസ്സിൽ കയറാത്തത് എന്ന് പേരൻസിനോട് നേരിട്ട് ചോദിച്ച് സന്ദർഭങ്ങളൊക്കെ
1: ഉണ്ടായിട്ടുണ്ട്.
0: അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. മറ്റേത് സ്കൂളിലോ കോളേജിലോ ആണെങ്കിൽ നമ്മൾ അവരെ ഒരു നോട്ടീസ് ഒക്കെ കൊടുത്ത് വിളിച്ച് വരുത്തണം,
1: പിടിഎ
0: മീറ്റിംഗിനെ അവർ വരത്തുള്ളൂ. അപ്പൊ ഇത് അങ്ങനെയല്ല, ആ ഓൺ ദ സ്പോട്ടിൽ അവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് രസകരമായ ഒരുപാട് ഓർമ്മകളാണ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് വീണ്ടും മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് റഷീദ ചോദിച്ചിരിക്കുന്നു, എല്ലാവർക്കും ഓണാശംസകൾ, ഓണാഘോഷ പരിപാടിയുടെ ഞങ്ങളുടെ ഫോട്ടോ അയച്ചു തരണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചോദിച്ച ക്വസ്റ്റിൻ്റെ ആൻസറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓണാഘോഷത്തിൻ്റെ ഫോട്ടോ ഒക്കെ തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും. ഓണാഘോഷത്തിൻ്റെ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല.
1: ആ
0: അപ്പം അന്ന് എനിക്ക് ഒരു ചെറിയ അസൗകര്യമായി പോയി വരാം. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരുപാട് ശ്രോതാക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരെയൊക്കെ കാണാമായിരുന്നു, പക്ഷേ എന്തോ അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഒരു അവസരത്തിൽ നമുക്ക് കാണാം, കുഴപ്പമില്ല. ഇനി നമുക്ക് ഓരോരോ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ
1: വരും,
0: അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണാം അല്ലേ. അപ്പോൾ പാർവതിക്ക് എന്തോ ഒന്ന് പറയണം ഉണ്ടായിരുന്നു അല്ലേ.
1: അതെ അതെ. അല്ല, നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഓരോരോ അപ്ഡേറ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് നേരമായിട്ട് നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ നീതി തേടി 6000 മാതാപിതാക്കൾ എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ ആണെന്ന് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നി. എന്താണെന്ന്, അപ്പോൾ വാർദ്ധക്യത്തിൽ സംരക്ഷണമില്ല എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയുമായി നിയമത്തിൻ്റെ സഹായം എത്തുന്നത് കാത്ത് കേരളത്തിൽ കഴിയുന്നത് 6000 മാതാപിതാക്കൾ. അപ്പോൾ വേറെ എവിടെയുമല്ല നമ്മുടെ കേരളത്തിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. 6000 മാതാപിതാക്കളാണ് മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയുമായിട്ട് നിയമത്തിന്റെ സഹായം എത്തി വന്നിരിക്കുന്നത്. ജീവിതവും സമ്പാദ്യവും കൊടുത്ത് വളർത്തിയ മക്കൾ ഇറക്കി വിട്ടെന്ന പരാതികളാണ് വയോജന മെയിൻ്റനൻസ് ട്രൈബ്യൂണലുകളിലേക്ക് എത്തിയ കേസുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. മക്കൾ സംരക്ഷിക്കുമെന്ന ഉറപ്പിൽ നടത്തുന്ന സ്വത്ത് കൈമാറ്റം പിന്നീട് സംരക്ഷണം ലഭിക്കാത്തതിനെ തുടർന്ന് 3 വർഷത്തിനിടെ റദ്ദാക്കിയത് 135 കേസുകളാണ്. അപ്പോൾ ട്രൈബ്യൂണലുകൾ ഇടപെട്ട് ഈ സ്വത്തുകൾ മാതാപിതാക്കളുടെ പേരിൽ തിരിച്ചെഴുതി നൽകി. ഇതുകൂടാതെ 1050 കേസുകൾ മാതാപിതാക്കൾക്ക് അനുകൂലമായി ട്രൈബ്യൂണലുകൾ തീർപ്പാക്കി. അപ്പോൾ കുറച്ച് നാൾ കൊണ്ട് 2007 നിലവിൽ വന്ന സീനിയർ സിറ്റിസൺസ് ആക്ടിലെ സെക്ഷൻ 23 പ്രകാരമാണ് ഈ നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ അച്ഛനെ അമ്മയും ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ പേരിലേക്ക് എഴുതി തരാം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വത്തൊക്കെ എഴുതി വാങ്ങുക. അത് കഴിയുമ്പോൾ വീടൊക്കെ വെച്ചതിന് ശേഷം അവരുടെ കാര്യങ്ങളെല്ലാം നേടിയെടുത്തതിന് ശേഷം പിന്നെ അച്ഛനും അമ്മയും അവർക്കൊരു ബാധ്യതയായിട്ട് തന്നെ മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ച് പോവുക, നാട് വിടുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒരു ആക്ട് 2007 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളിങ്ങനെ സ്വത്തൊക്കെ എഴുതി മേടിച്ചാൽ തിരിച്ചതെടുക്കാനുള്ള ഒരു റൈറ്റൊക്കെ ഇനി മുതൽ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക.
0: അല്ല, അതിനെക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നുന്നത് മാതാപിതാക്കൾക്ക് തന്നെയാണ് അതിൻ്റെ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് അതിന് വേണ്ടിയിട്ട് അവർക്ക് നമുക്ക് കൊടുക്കാനുള്ളത്. കാരണം ഒരു കാരണവശാലും എല്ലാ സ്വത്തുക്കളും ആർക്കും എഴുതി കൊടുക്കാൻ പാടില്ല, മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. അതിപ്പോ നമ്മൾക്ക് അവരോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല, നമുക്ക് ജീവിക്കാൻ, നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ കരുതി വെച്ചിട്ട് ബാക്കി മാത്രം മക്കൾക്ക് കൊടുത്താൽ മതി. കാരണം മക്കൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ. അവരെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തു, അവരൊക്കെ സമ്പാദിക്കണം, അവര് കാര്യങ്ങൾ ചെയ്യണം, അവര് വീട് വെക്കട്ടെ, അവര് വസ്തു വാങ്ങിക്കട്ടെ, ഇവിടെ ഉള്ളത് അവർക്ക് എന്തായാലും കിട്ടും. അപ്പൊ പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള, അപ്പൊ പലർക്കും പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മകൻ ഒരു വീട് വെക്കുന്നു, അപ്പൊ ലോൺ എടുക്കണം, അപ്പൊ മകന്റെ പേരിലുള്ള വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ കിട്ടൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഴുതി മേടിക്കും. മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഈ അച്ഛനും അമ്മയും ബാധ്യതയായിട്ട് മാറും. അല്ലെങ്കിൽ ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് മൊത്തം സ്വത്തുക്കളും കൊണ്ടുപോയി പണയം വെക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരൻസ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കാനുള്ളത്, നമ്മൾക്കൊരു ജീവിതമുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വയസ്സായി കഴിയുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു ബേർഡൻ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ബേർഡൻ ആയി മാറാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വക ഉണ്ടെങ്കിൽ നമുക്കൊരു ജോലിക്കാരെങ്കിലും വെച്ച് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പേരൻസ് ആ കാര്യം എല്ലാവരും,
1: എനിക്ക് പറയാനുള്ള വെച്ചാൽ എല്ലാവരും എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെക്കുക, അല്ലെ? അത് മെഡിക്കൽ ആണെങ്കിൽ അപ്പൊ നമ്മൾ ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ ആർക്കും ബുദ്ധിമുട്ടാവത്തുമില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമ്മൾ സമ്പാദിക്കുന്നതിന്റെ ഒരു പങ്ക് നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും കൂടെ മാറ്റി വെക്കുക. പിന്നെ ചില പേരൻസ് ഉണ്ട്, മക്കൾക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അവരാ താമസിക്കുന്ന വീട് ഉൾപ്പെടെ അവർ വിറ്റ് ആ പൈസ എടുത്ത് കുട്ടികളെ കയറ്റിവിട്ട് പഠിപ്പിക്കുക. പക്ഷെ തിരിച്ച് അവർ ഇങ്ങോട്ടേക്ക് ആ ലോൺ അടയ്ക്കാനോ അല്ലെങ്കിൽ അതിനുള്ള പ്രോസസ്സ് ചെയ്യാനോ ഒന്നും അവർ തയ്യാറല്ല. അവർ പോയ വഴി ആ ഒരു പോക്കൊക്കെ അങ്ങ് പോകും. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഈ പേരൻസ് ആണ്. അപ്പോൾ അവരൊരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ട ഒരു സമ്പാദ്യമായിരിക്കും നമുക്ക് വേണ്ടി അവർ ചെലവാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പിന്നീട് അവർക്ക് ഇതേപോലെ സമ്പാദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം പ്രായമേറി വരികയാണ് അവർക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ പിന്നീട് അവർക്ക് വീണ്ടും ഒരു സമ്പാദ്യം ഉണ്ടാക്കി ഒരു വീട് വെക്കുക അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുക അല്ലെങ്കിൽ കുറച്ച് സമ്പാദ്യം കാത്തു സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര പോസിബിളായ ഒരു കാര്യമല്ല. അതേപോലെ തന്നെയാണ് എനിക്ക് പെൺകുട്ടികളോടും അത് പറയാനുള്ളതെന്ന് വെച്ചാൽ, സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ തന്നെ നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ചിട്ടായിരിക്കും ഒരച്ഛൻ തന്നെ മകളെ കെട്ടിച്ചയക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. അപ്പം അതും ഒരു ചിലവ് കൂടുതലായ ഒരു കാര്യമാണ്. നമ്മൾ പറയും വീട് വെക്കുന്നു, വീട് വെക്കൽ മാത്രമല്ല ഈ ഒരു സ്ത്രീധനം എന്ന് പറയുന്ന കാര്യവും അത് തന്നെയാണ്. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സമ്പാദ്യമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യമാണ്. അതിൽ ഈ ട്രൈബ്യൂണലുകൾ പരിഗണിക്കുന്ന കുറച്ച് പരാതികളുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് സ്വയം സംരക്ഷിക്കാൻ ആവശ്യമായ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ മക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പ്രതിമാസ ജീവനാംശ തുക ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരാതികൾ. 2, സംരക്ഷിക്കാമെന്ന വ്യവസ്ഥയിൽ സ്വത്ത് കൈമാറിയിട്ടും അവർ സംരക്ഷണ ചുമതല നിറവേറ്റുന്നില്ലെങ്കിൽ കൈമാറ്റം അസാധുവാക്കാനുള്ള അപേക്ഷയുണ്ട്. അതോടൊപ്പം മുതിർന്ന പൗരന്മാരെ ഭീഷണിപ്പെടുത്തൽ, ഉപദ്രവിക്കൽ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം, ക്ഷേമം, സംരക്ഷണം, ഭക്ഷണം, വസ്ത്രം, ചികിത്സ, വസതി എന്നിവ നൽകാതിരുന്നാലും ട്രൈബ്യൂണലിനെ സമീപിക്കാം. അപ്പോൾ കൂടുതൽ പരാതികൾക്കുള്ള ട്രൈബ്യൂണലിന്റെ നമ്പേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ വെച്ച് അങ്ങനെ സ്ഥലങ്ങളൊക്കെ തന്നിട്ടുണ്ട്, എൻ്റെ നമ്പേഴ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി ഓൺലൈനായിട്ടൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ ചോര നീരാക്കി ഇതെല്ലാം ഊറ്റിയെടുത്തിട്ട് അവരെ ഉപേക്ഷിക്കാതെ നമ്മൾ ചേർത്ത് നിർത്തുക അല്ലേ, നമുക്ക് വേണ്ടിയാണ്
0: അത്. അതിന് അപ്പോൾ ഈ പാർവതി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യം ഒന്ന് എടുത്തു പറയേണ്ടുള്ള കാര്യമാണ്. പലർക്കും ജോലി ഇല്ലാത്ത സ്ത്രീകളുണ്ട്. അപ്പൊ അവർക്കെന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിൽ നിന്നും അവർ വിവാഹം കഴിച്ച് വന്നപ്പോൾ അവർക്ക് കിട്ടിയ എന്തെങ്കിലും സ്വത്തുക്കളോ അല്ലെങ്കിൽ സ്വർണമോ ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കും. അത് എല്ലാ അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എപ്പോഴും കൊടുക്കുമ്പോൾ കുറച്ച് നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ കരുതി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് ഒരു കുട്ടിക്ക് വിവാഹം കഴിച്ച് വിടുമ്പോൾ നമ്മൾ സ്വർണം കൊടുക്കുന്നു. വീട്ടിലുള്ള എല്ലാ സ്വർണവും എടുത്ത് ഈ കുട്ടിക്ക് കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ അധികാരമായി അവരുടെ ഒരു വസ്തുവായിട്ട് മാറും. അപ്പം അങ്ങനെയല്ലാതെ ഇപ്പം സ്വർണത്തിൻ്റെ വില നമുക്കറിയാം, ഒരു പവൻ കയ്യിലുണ്ടെങ്കിലും ലക്ഷങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം അങ്ങനെയുള്ളപ്പം 101 പവനൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. നമുക്ക് പറ്റുന്നത് മാത്രം കൊടുക്കുക. എപ്പോഴും അമ്മയുടെ കയ്യിൽ ഒരു 5 പവനെങ്കിലും അമ്മയുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള കാര്യം അമ്മ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അതുപോലെ പാർവതി, വേറൊരു കാര്യം എനിക്ക് എപ്പോഴും പെൺകുട്ടികളോട് ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ വിവാഹം കഴിച്ച് ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു. ഒരു പെൺകുട്ടിക്ക് നമുക്കറിയാം വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് ആ കുട്ടി ചെന്ന് കയറുന്നത്. അത് മാത്രമല്ല കഴുത്തിലും കയ്യിലും നിറയെ ആഭരണങ്ങളുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പം ഈ ആഭരണങ്ങളുടെ ഒരു സംരക്ഷണം എന്ന് പറയുന്നത് പലപ്പോഴും ആൺകുട്ടികളുടെ വീട്ടുകാർ അങ്ങ് ഏറ്റെടുക്കാറുണ്ട്. അപ്പം അമ്മയുടെ ലോക്കറിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഒരു ലോക്കർ ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി വയ്ക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അവരുടെ കസ്റ്റഡിയിൽ അത് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പം പെൺകുട്ടികൾ ഒരിക്കലും അതിന് തയ്യാറാകരുത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ അവരുണ്ടാക്കി നമുക്ക് തന്നിരിക്കുന്നത്. അത് ആ കുട്ടിക്ക് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പം ഹസ്ബൻഡിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം എന്നുള്ളത് അത് നമ്മുടെ പെർമിഷനോട് കൂടി ആയിരിക്കണം. അല്ലാതെ അത് മറ്റൊരാളിന് കൈകാര്യം ചെയ്യാൻ ഒരു കാരണവശാലും കൊടുക്കരുത്. അപ്പം എനിക്ക് പെൺകുട്ടികളോടൊക്കെ പറയാനുള്ളൊരു കാര്യം അതാണ്, വിവാഹം കഴിച്ച് നമ്മൾ ആ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിൻ്റെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു ലോക്കർ നിങ്ങൾ എടുത്തിട്ടോണം. കല്യാണം കഴിച്ച് ചെന്ന് പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ പേരിലുള്ള ലോക്കറിൽ നിങ്ങളുടെ സ്വർണ്ണമൊക്കെ സൂക്ഷിച്ച് വെക്കുക. കാരണം അത് കൈകാര്യം ചെയ്യാനുള്ള, അതിപ്പം വേറൊരാളുടെ ലോക്കറിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചു, എടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മിസ്സായാലും നമ്മൾ ആരോട് ചോദിക്കും? പിന്നെ അത് വലിയ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് പെൺകുട്ടികൾക്ക് അതിനുള്ളൊരു ആർജവം ഉണ്ടാകണം. പലർക്കും പേടിയാണ്, അങ്ങനെ പറഞ്ഞാൽ എന്താകും, അയ്യോ ഞാനിനി ഇങ്ങനെ പറഞ്ഞ അവർക്ക് സംശയമാകും. ഒരു സംശയവും, നമ്മളുടെ കാര്യങ്ങൾ ആദ്യം മുതലേ വളരെ ബോൾഡായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം പാർവതിയൊക്കെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരാണ് ഉടൻ തന്നെ. നമ്മള് ഇപ്പോഴ് ആ ഒരു കാര്യം ഞാൻ പാർവതിക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്, അത് നമ്മളുടെ അച്ഛനും അമ്മയും നമുക്ക് തന്നതാണ്, അത് നമ്മളുടെ കയ്യിൽ ഇരിക്കുക. അതിൻ്റെ കൈകാര്യം ചെയ്യാനും അത് യൂസ് ചെയ്യാനും ഉള്ളൊരു ഫ്രീഡം എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മാത്രമാണ്. അപ്പം അതിനിപ്പോൾ പ്രത്യേക നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് അതിനുള്ള ധൈര്യം പെൺകുട്ടികൾ കാണിക്കുക. അല്ല, നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം അങ്ങനെ ഒരു ധൈര്യത്തോടുകൂടി ആ കാര്യങ്ങളൊക്കെ പെൺകുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന സ്ത്രീകളും നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്.
1: അപ്പൊ പേരൻസിനെയൊക്കെ എല്ലാവരും നോക്കുക അല്ലേ, അവരുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അന്വേഷിക്കുക. ഓണ സമയമാണ്, അപ്പൊ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പോ ടീച്ചർ, നമ്മളിപ്പോ കുറച്ച് നേരെ സംസാരിക്കുകയാണ്, 11:21 നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: നിന്നും
5: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, ഞങ്ങൾ എന്നോടൊപ്പം പാർവതിയുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഹരിപ്രസാദ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചാൽ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇനി ഒരു പാട്ടും കൂടിയേ ഉള്ളെന്ന് തോന്നുന്നു നമുക്ക് പ്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രോഗ്രാമിന് ശേഷം തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ പാർവതി, നമ്മൾ പറഞ്ഞ ഈ വാട്സപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഷീജ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, വാട്സപ്പിൽ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ നല്ലതാണ് എന്നും, പിക്ചർ ഗുഡ് മോർണിംഗ് അയക്കുമ്പോഴും ഫോണിൻ്റെ സ്റ്റോറേജ് തീരും, ഹാങ് ആകും, അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ്, അപ്പോൾ അതുകൊണ്ട് നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നവാസ് കടയ്ക്കൽ നിന്ന് നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.

0: നവാസ് പിന്നെ നമ്മുടെ കടയ്ക്കൽക്കാരുടെ ഓണാശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലെ, കടയ്ക്കൽ ഒക്കെ ഇരിക്കുന്നവര് നമ്മളെ കേൾക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നവാസിനും അതുപോലെ തന്നെ നവാസിന്റെ കുടുംബത്തിനും നമ്മളുടെയും ഓണാശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ നവാസ് നമ്മൾ പറഞ്ഞ കാര്യത്തിന് എനിക്ക് തോന്നുന്നു അതിനെ റിലേറ്റ് ചെയ്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ സ്വത്തുക്കൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായും നമുക്കത് വേണം, നമുക്ക് വേണ്ടി എന്തെങ്കിലും കരുതുക. പിന്നെ നമ്മൾ കിടക്കുന്ന വീട് ഒരിക്കലും മകനോ മകൾക്കോ എഴുതി വെക്കരുത്. ചിലർ മരണശേഷം അത് എഴുതി വെക്കും, അതും മണ്ടത്തരമാണ്. അങ്ങനെ ചെയ്യരുതേ എൻ്റെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പം അതെൻ്റെ അഭിപ്രായമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം ജീവിതത്തിൽ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ പരിചയക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുള്ള കാര്യങ്ങളാണ്. ഇനിയുള്ള ഒരു കാലത്ത് നമ്മളെപ്പോഴും നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പം നമ്മൾ പ്രായമായവരോട് പറയാറുണ്ട് നിങ്ങൾ പ്രായമായി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കയറി മാറിയിരിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, നിങ്ങൾക്കിഷ്ടമുള്ള യാത്രകൾ, നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം, അതിനിപ്പോൾ കൂടെ ആരും വരുന്നില്ല എനിക്ക് കൂട്ടില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നവരുണ്ട്. അങ്ങനെ കൂട്ടൊന്നും വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോവാം. ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്ന ആളാണ്. അപ്പം നമുക്കൊരു സിനിമ കാണാൻ പോകുന്നപ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും അസൗകര്യം ആയിരിക്കാം, നോ പ്രോബ്ലം, നമ്മൾ പോകുന്നു. അതെ അതെ, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് അവിടെ പോയിരുന്ന് സ്വന്തമായിട്ട് നമ്മള് പിന്നെന്താണ് പോപ്കോൺ ഒക്കെ മേടിച്ച് കഴിച്ച്
1: നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. അവരുടെ സമയം കൂടെ നമ്മൾ നോക്കേണ്ടി വരും. നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്കത് പോകാൻ,
0: നമ്മുടെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ വൈബിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു രസം തന്നെയാണ്, നമ്മൾ എല്ലാവരോടും ഒന്നിച്ച് പോയിരിക്കുന്നത്. പക്ഷെ ഇൻ കേസ് അവർക്ക് വരാൻ പറ്റിയില്ല എങ്കിൽ നോ പ്രോബ്ലം, നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നു, സിനിമ കാണും, ഒറ്റയ്ക്ക് യാത്രയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ വെറുതെ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് നേരം പോയി സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് കൊല്ലത്തൊക്കെ തന്നെ പോയിരിക്കാവുന്ന സ്ഥലമുണ്ട്. അപ്പം നമ്മുടെ കൂടെ വരാൻ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ അവൻ കാര്യങ്ങൾ കൂട്ടുകാരെയൊക്കെ കിട്ടും.
1: ഇപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കെ എസ് ആർ ടി സിയിൽ ഓണത്തിനായാലും ട്രിപ്പ് ഒക്കെ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കള് നമ്മളെ കേൾക്കുന്നവരെല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക.
1: ഓണസദ്യയാണ് ഉൾപ്പെടെയാണ്
0: തിരുവോണത്തിന്റെ അന്ന് നമുക്ക് മൂന്നാറല്ല പൊന്മുടിയിലേക്കുള്ള
1: പൊന്മുടിയുണ്ട്, മൂന്നാറുണ്ട്, നമുക്ക് ഗോവ, എല്ലാം ഗവൺമെന്റിന്റെ ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഹൈദരാബാദ്, അപ്പൊ ഇതിനൊക്കെ ഉള്ള എങ്ങനെയാണ് ട്രിപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഉള്ള ലൈവുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: നമ്മുടെ കെ എസ് ആർ ടി സി
1: ഡിപ്പോയിലൊക്കെ ചെന്നാൽ മതി,
0: എന്നാ നമുക്ക് വിശദവിവരങ്ങൾ
1: അറിയാൻ പറ്റും.
0: അപ്പൊ കഴിഞ്ഞ വർഷം എന്റെ ഒരു സുഹൃത്ത് ഇതുപോലെ പോയിരുന്നു തിരുവോണത്തിന്റെ അന്ന് കെ എസ് ആർ ടി സിയിൽ, അവര് പൊന്മുടിയിലേക്കാണ് പോയത്. അപ്പൊ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, തിരിച്ചു വന്നപ്പോഴ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പം വീട്ടിൽ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു. അപ്പോൾ ആ ഒരു ഓണം ഒരിക്കലും മറക്കാത്തൊരു ഓണമാണ്. എന്ന് വെച്ചാൽ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു, പക്ഷെ എന്നാലും ആ നല്ലൊരു ഓണസദ്യയും കെ എസ് ആർ ടി സി ഒരുക്കിയിരുന്നു. അപ്പം വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിരുന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആദ്യമായിട്ട് കാണുന്നവരാണ് ചുറ്റും ഇരിക്കുന്നത്. പക്ഷെ എന്നാലും നന്നായിട്ട് ഓണം ആഘോഷിച്ചു, വളരെ സന്തോഷത്തോടെ പോയി തിരിച്ചു വന്നു.
1: നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഒരു ഗവൺമെന്റ് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ് അല്ലേ, നമ്മൾക്ക് നമ്മുടെ ചുറ്റും നമ്മുടെ മലയാളികളാണ്. അപ്പൊ നമുക്ക് തമിഴ്നാട്ടിലേക്ക് ട്രിപ്പ് ഉണ്ട്, ഗോവയുണ്ട്, ഹൈദരാബാദ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് എത്രമാത്രം സുരക്ഷയിലാണ് നമുക്ക് യാത്ര അല്ലേ. എത്ര അതേപോലെ തന്നെ ഇപ്പൊ എനിക്ക് ഒന്ന് കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ ചേർന്നിട്ട് ഇപ്പോ അമ്മമാരൊക്കെ ആരും കൂടെ വേണ്ട, ഞങ്ങൾ മാത്രം ഒരു ട്രിപ്പൊക്കെ പോവാന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പ്ലാനൊക്കെ ചെയ്ത് ഇപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ എല്ലാവരും ഒറ്റയ്ക്കാണെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട.
0: അതെ അതെ, അത് അങ്ങനൊന്നും വേണ്ട. നമുക്കിപ്പോ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എന്താണോ നമ്മുടെ അറ്റ് പ്രസന്റ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലെ, നമ്മുടെ കയ്യിലുള്ളത്, അത് വെച്ചിട്ട് നമ്മള് ആ ഒരു ദിവസം അല്ലെ ലിവ് ഇൻ ദ പ്രസന്റ്, അത് തന്നെയാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പൊ നമ്മുടെ സനോജ് വന്നിട്ടുണ്ട്. സനോജ് എനിക്ക് ഒന്നും ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് റേഡിയോ ഒക്കെ കേൾക്കാൻ തുടങ്ങിയത്. റേഡിയോയിൽ പ്രോഗ്രാം ഇപ്പൊ കേട്ടോണ്ടിരിക്കുകയാണ്. ടീച്ചർ ഇന്ന് അതിസുന്ദരി ആയിട്ടുണ്ടെന്നൊക്കെ പാർവതി പറയുന്നുണ്ട്. അപ്പൊ സന്തോഷമായി, കേട്ടിട്ട് മെസ്സേജ് ഇടാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഓടി വന്ന് അയച്ചതാണ്. അവതാരകർക്കും ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഇവിടെ മഴയാണെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ തിരുവനന്തപുരംകാരനായിട്ടുള്ള സനോജ് മഴയൊക്കെ നനഞ്ഞ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ സനോജ് ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം ഒക്കെ അറിയിക്കുന്നു.
1: ഓണാഘോഷം കാര്യങ്ങളും,
0: അതെ അതെ, ഓണം വാരാഘോഷം ആരംഭിക്കുകയാണ്. അപ്പം സനോജ് അവിടെ കറങ്ങാൻ പോകുന്ന ഞങ്ങൾക്ക് അറിയാം, വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പറയണം. ഞങ്ങൾ ഇടയ്ക്ക് ഒരു ദിവസം ഒന്ന് വരും, പക്ഷെ എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് പിന്നെ
1: 30-ന് മുന്നേ പോകുന്നതായിരിക്കും,
0: 30-ാം തീയതിയാണ്
1: ലാസ്റ്റ്. സ്ട്രീറ്റ്.
0: അപ്പൊ അന്ന് അതിന് മുമ്പായിട്ട് ഞങ്ങള് എന്തായാലും ഒന്ന് അവിടം വരെ വരാം. അപ്പോ സനോജ് നന്നായിട്ട് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യൂ, എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കട്ടെ, വീട്ടിലുള്ളവരും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ

0: നമ്മുടെ ഒരുപാട് ശ്രോതാക്കളാണ് ഇന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റഷീദ പുലിപ്പുഴ പിന്നെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് പ്രീത ടീച്ചറിനെ അന്വേഷിച്ചിരുന്നു, ഇന്നലെ വന്നിരുന്നു എന്ന് തോന്നുന്നു അല്ലെ, ഓണം സെലിബ്രേഷന് വന്നിരുന്നു, കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അയ്യോ റഷീദ, വെരി സോറി, എനിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതിരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു ദിവസം തീർച്ചയായിട്ടും
1: ഒരുപാട് ശ്രമിച്ചായിരുന്നു വരാൻ.
0: അതെ അതെ, കുരീപ്പുഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരെയുള്ള സ്ഥലമൊന്നും അല്ലല്ലോ, ഇവിടെ അടുത്തല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം കാണാം. അപ്പോൾ ആ ഒരു സ്നേഹം അറിയിച്ചതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ പർവതി, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഷീദയൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ റഷീദ, റസീന, രാജൻ മുഖത്തല, റീജ, അങ്ങനെ എല്ലാവരും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആൻസർ. അപ്പോൾ നമുക്ക് ആൻസർ പറഞ്ഞു കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് മഹാബലി, ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഹാബലിയോട് നമുക്ക് ചെറിയൊരു പിണക്കമുള്ളത് ഇത് മാത്രമാണ്. അടുത്ത പ്രാവശ്യമെങ്കിലും വരുമ്പോൾ കുടുംബസമേതം വരണം എന്നുള്ള റിക്വസ്റ്റ് നമ്മൾ റേഡിയോ സാന്ത്വനത്തിലൂടെ അറിയിക്കുകയാണ് അല്ലേ മാവേലിയോട്.
1: മാവേലി കേൾക്കുന്നതാണ്,
0: ഒന്ന് ആലോചിച്ച്
1: നോക്കിക്കെ. കാണും ടീച്ചർ, ഫോണായില്ലേ, ഇവിടൊക്കെ
0: കേൾക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും മാവേലിയുടെ വൈഫിനെയും അതുപോലെ തന്നെ, വൈഫ് എന്ന് പറയുന്നത് ശരിയല്ലെന്ന് തോന്നുന്നല്ലേ, അപ്പൊ നമ്മൾ കുറച്ച് മോഡേൺ ആയി പോകുന്നു. മാവേലിയുടെ ഭാര്യയെയും അതുപോലെ മകനെയും ഒക്കെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം എല്ലാവരുമായിട്ട് വരണം, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ മഹാബലിയുടെ ഭാര്യയുടെ പേര് വിന്ധ്യാവലി എന്നാണ്, മകൻ ബാണാസുരൻ. അപ്പോ ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോ ഒരു നമുക്ക് മെസ്സേജ് അയച്ചു, ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് അയച്ചു എല്ലാവർക്കും. എന്താണ്, എന്തോ കൊടുക്കണം,
1: ഒരു
0: പായസം കൊടുക്കണോ?
1: പായസം കൊടുത്തേക്ക് പോണല്ലേ.
0: അതെ, എല്ലാവർക്കും ഓരോ കപ്പ് പായസം തന്നിരിക്കുന്നു.
1: ഞങ്ങളങ്ങ്
0: തന്നിരിക്കുന്നു, കിട്ടി കാണുന്നു,
1: വിശ്വസിക്കുന്നു, നല്ല രുചിയുള്ള പായസം.
0: അതെ അതെ. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കാം അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും, അഥവാ ഞാൻ വന്നില്ലെങ്കിൽ പോലും ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഇവിടെ ഇരിക്കുന്ന ആർ ജി എസിന് ഞാൻ അയച്ചു തരാം. അപ്പൊ അവര് തന്നെ ചോദിച്ചോളും. അപ്പോ എന്തായാലും നമുക്ക് ഓണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെ ചോദ്യ രൂപത്തിൽ അങ്ങോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക അല്ലെ. ഓണത്തിന്റെ പറ്റിയുള്ള ഒരു എഡ്യൂക്കേഷനും കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അല്ലെ. നമ്മള് വി ആർ ഗെറ്റിംഗ് എഡ്യൂക്കേറ്റഡ് അബൌട്ട് ഓണം. പ്രത്യേകിച്ച് നമ്മുടെ പുതിയൊരു ജനറേഷനിലെ കുട്ടികൾക്ക് ഈ ഓണം എന്താണെന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല. ഓണമോ അതെന്താണ്, അവർക്കാകെ അറിയാവുന്നത് ഈ ഒരു കറക്കവും പിന്നെ വീട്ടിൽ കിടന്നുള്ള ഉറക്കവും ഈ സദ്യയൊക്കെ മാത്രമാണ്. അപ്പൊ ഇതിന്റെ പുറകിലുള്ള കഥയും കാര്യങ്ങളും ഒന്നും അറിഞ്ഞിടാത്തവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവരിലേക്ക് നമുക്ക് എത്തിക്കാം അല്ലെ. അപ്പൊ എന്താണ് പാർവതി, നമുക്ക് ഇനി ഇപ്പൊ എനിക്ക് തോന്നുന്നു
1: നമുക്ക് ടാറ്റ വൈബിൾ പോവാം. നമ്മള് തിരുവോണമൊക്കെ ആയിട്ട് ഇനി ഉണ്ട്,
0: അതെ.
1: എന്നാലും നമ്മൾ ഇങ്ങനെ ഓണാശംസ നമ്മളിങ്ങനെ പറയും.
0: അതെ അതെ. അപ്പൊ ഇന്ന് നമുക്ക് മെസ്സേജ് അയച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പൊ എല്ലാവരും ഓണത്തിന്റെ തിരക്കുകളിലാണ്. അപ്പൊ നാളെ നമ്മൾ ഇങ്ങനെ ഉത്രാട പാച്ചിലേക്ക് ഇങ്ങനെ കടക്കും. അത് കഴിഞ്ഞ് നമ്മൾ തിരുവോണമൊക്കെ അടിച്ചു പൊളിക്കും. അപ്പൊ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ,
1: അതേപോലെ ആഘോഷങ്ങൾക്കിടയിൽ നമ്മളെയും കൂടെ കേൾക്കുക.
0: അതെ അതെ,
1: ഓണത്തിന്റെ പരിപാടികളൊക്കെ
0: ആണ്. അത് നമുക്ക് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാനുണ്ട്. നമുക്ക് ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അറിയിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ റേഡിയോയിലൂടെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഓണ പരിപാടികളൊക്കെ കേൾക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ അതും തീർച്ചയായിട്ടും നമുക്കൊരു വലിയ എനർജി തന്നെയാണ് അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ റേഡിയോ ഓണാക്കി വെച്ചേക്കുക. പ്രത്യേകിച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു വീട്ടമ്മമാർക്ക് ഒരു റേഡിയോ ഓണാക്കി അടുക്കളയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പാചകമൊക്കെ തുടങ്ങാൻ.
1: എന്റെ അമ്മ
0: അങ്ങനെയാണ്. അതല്ല പാർവതി, ഈ പാചകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ എവിടെയോ ഒരു റീല് കണ്ടു. അപ്പൊ അതിലകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഈ സ്ത്രീകളെ എല്ലാവരെയും പാചകം ചെയ്ത് കൊല്ലുന്ന ഒരു ആഘോഷം, പാചകം ചെയ്ത് ചെയ്ത് കൊല്ലുന്ന ഒരു ആഘോഷമാണ് ഈ ഓണം എന്നല്ലേ. ചിലരെ കറി വെച്ചാൽ മതിയോ അല്ലേ.
1: പണ്ടാണെങ്കിലും നമുക്കതിൽ ചിന്തിക്കേണ്ടതായിരിക്കുന്നു.
0: അത് നമ്മുടെ വീട്ടിലൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും നമുക്ക് കുറച്ച് ജോലിയാണല്ലേ, പാത്രം കഴുകലും അടുക്കള വൃത്തിയാക്കലും ഒക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കി ഓണം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്ത്രീകൾക്ക് വലിയ ആയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പുരുഷന്മാരെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ത്രീകളെ എല്ലാവരെയും സഹായിക്കുക.
1: അല്ല
0: എന്നാലും അത് വീട്ടിലുണ്ടാക്കുന്നവരായിരിക്കുമല്ലോ കൂടുതലും, ഹോട്ടലിൽ പോയി കഴിക്കുന്നവർ കുറച്ചുപേരെ കാണത്തുള്ളൂ. അപ്പൊ വീട്ടിൽ എന്തായാലും ഭക്ഷണം ഉണ്ടാക്കുന്നവർ കാണും. അപ്പൊ അതുകൊണ്ട് പുരുഷ കേസരികളോട് ഉള്ളൊരു അപേക്ഷയാണ്, നമ്മുടെ പ്രിയപ്പെട്ട സ്ത്രീകളെ എല്ലാവരും തേങ്ങ തിരിങ്ങി കൊടുക്കുക, പച്ചക്കറി നുറുക്കി കൊടുക്കുക, പിന്നെ പായസത്തിന് വേണ്ടിയിട്ട് ഇളക്കല്, അതുപോലെ തന്നെ തേങ്ങാപ്പാല് പിഴിയല്, ഇതൊക്കെ ഇച്ചിരി ആയാസമുള്ള ജോലിയാണ്, തേങ്ങ തിരിങ്ങല്. അപ്പൊ ഇതൊക്കെ ചെയ്ത് കൊടുത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ത്രീകളെയൊക്കെ സഹായിക്കുക. ഓണം ആഘോഷമാക്കി കളറാക്കി മാറ്റാൻ വേണ്ടി ഇതൊക്കെ നിങ്ങളിൽ നിന്ന്
1: ജോലി കഴിയുമ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് സിനിമയൊക്കെ ഒരുമിച്ചിരുന്നൊക്കെ കാണാം.
0: അതെ അതെ അതെ. അപ്പൊ ഒരു 10 മണിയാകുമ്പോൾ 10 അല്ലെങ്കിൽ 11 മണിയാകുമ്പോൾ ജോലിയൊക്കെ തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾക്ക് ഇച്ചിരി ആശ്വാസമൊക്കെ കിട്ടും. TVയിലെ പ്രോഗ്രാമൊക്കെ കാണാം, നമ്മുടെ റേഡിയോ കേൾക്കാം അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് എനിക്കൊന്ന് പാർവതി നമുക്ക് ഇന്ന് പോകാനുള്ള സമയം

0: ആയിരിക്കും.
1: ഇപ്പോൾ 11:38 ആയിരിക്കും
0: ആണോ, കുറച്ച് സമയം അധികമായിട്ട് തോന്നുന്നു അല്ലേ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങള് ഗുഡ് ബൈ പറഞ്ഞു പോവാണ്. ഞാൻ പ്രീത, എന്നോടൊപ്പം
1: പാർവതിയാണ്. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്.

0: ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: This is Radio Santanam 90.4 FM. Stay tuned.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8 8 113 8.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി പ്രാദേശിക വാർത്തകൾ, വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ, നാളെ ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വാർത്തകൾ വിശദമായി. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ മുസ്നൂർ ഗ്രാമത്തിൽ പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. തിരുവോണ സമൃദ്ധിയൊരുക്കാൻ കേരളം നാളെ ഉത്രാടപ്പാച്ചിലേക്ക്. മലയാളികളുടെ ദേശീയോത്സവത്തിനായി അവസാനവട്ട ഒരുക്കത്തിന്റെ തിരക്കിലാണ് നാടും നഗരവും. കാലവർഷം ആഘോഷത്തിന്റെ പകിട്ട് കുറയ്ക്കുമോ എന്ന ആശങ്കകൾക്കിടയിലും അല്ലലില്ലാതെ മാവേലിയെ വരവേൽക്കാൻ കുടുംബങ്ങൾ തയ്യാറെടുക്കുകയാണ്. വീടുകളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. വസ്ത്രശാലകളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണക്കോടി വാങ്ങാനും സദ്യവട്ടങ്ങൾ ഒരുക്കാനുമുള്ള ഓട്ടത്തിന് ഉത്രാടനാളിൽ വേഗത ഇരട്ടിയാകും. പൂവിളിയും ഓണപ്പാട്ടുമായി നാടും നഗരവും ആഘോഷലഹരിയിലാണ്. നഗരങ്ങൾ ദീപാലങ്കാര പ്രഭയിൽ തിളങ്ങുന്നു. ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും പൂക്കള മത്സരവും സദ്യയുമടക്കം ഓണാഘോഷം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മിക്കയിടത്തും ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾക്ക് നാളെ തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഒരു റിപ്പോർട്ട്.
3: കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും വൈദഗ്ധ്യവും വിനോദസഞ്ചാര സാധ്യതകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നടി ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടി അരങ്ങേറും. വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000-ത്തോളം കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. ഇത്തവണ കോവളത്തെയും ഓണാഘോഷത്തിന്റെ പുതിയ വേദിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലും 100 വേദികളാണ് സജ്ജമാകുന്നത്. വാരാഘോഷത്തിന്റെ സമാപന ദിവസമായ 30 വിശിഷ്ടാതിഥിയായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും മുഖ്യാതിഥിയായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സംഘടിപ്പിക്കുക. ഓണാഘോഷത്തിനെത്തുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും വിപുലമായ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഇന്നു മുതൽ ഈ മാസം 30 വരെ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 12 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനം നിർത്തുന്നവർ മടങ്ങിപ്പോകുന്ന സമയത്ത് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ വാഹനത്തിൽ പ്രദർശിപ്പിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഫുട്പാത്തിൽ പാർക്കിംഗ് പാടില്ല. മൻമോഹൻ ബംഗ്ലാവ്, വെള്ളയമ്പലം, കനകക്കുന്ന്, മ്യൂസിയം, കോർപ്പറേഷൻ തുടങ്ങിയ റോഡുകളുടെ ഇരുവശവും പാർക്കിംഗ് അനുവദിക്കില്ല. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കോഴിക്കോട് ബീച്ച്, ടൌൺഹാൾ, മാനാഞ്ചിറ തുടങ്ങിയ കേന്ദ്രങ്ങളാണ് പ്രധാന വേദികൾ. മലപ്പുറം പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി

0: ചീയം കായലിൽ നടക്കുന്ന ജലോത്സവം ഈ മാസം 27 മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 21 പൊന്നാനി തൃശൂർ വടക്കുംനാഥൻ സംഘത്തിന്റെ പുലികളിയോടെ തുടങ്ങിയ വാരാഘോഷം ബി എം കായൽ ജലോത്സവത്തോടെയാണ് സമാപിക്കുക. ഓണത്തിന് AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30 പമ്പാനദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജലഘോഷയാത്രയ്ക്ക് ശേഷം വള്ളംകളി മത്സരം നടക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര കൃഷി മന്ത്രാലയം തുടക്കമിട്ട കാർഷിക വിപണി വില വിവര ശൃംഖല പദ്ധതിയായ അഗ്മാർക്ക് സംസ്ഥാനത്ത് വിപുലീകരിക്കും. വിവിധ ജില്ലകളിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വില കർഷകർക്ക് തത്സമയം ലഭ്യമാക്കുന്നതാണ് അഗ്മാർക്ക് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: 300 ഉൽപ്പന്നങ്ങളുടെ വില വിവരമാണ് അഗ്മാർക്ക് നെറ്റ് സംവിധാനത്തിൽ ലഭ്യമാവുക. സംസ്ഥാനത്തെ 100 വിപണികളിൽ നിന്ന് കൃഷി വകുപ്പും 219 കേന്ദ്രങ്ങളിൽ നിന്ന് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ വഴിയുമാണ് വില വിവര ശേഖരണം നടത്തുക. ഈ വില വിവരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ മൊബൈൽ ഫോണിൽ ലഭ്യമാകും. 300 കാർഷിക ഉൽപ്പന്നങ്ങളെ 2000 ഇനങ്ങളായി തിരിച്ചുള്ള ദൈനംദിന വിവരങ്ങളാണ് നെറ്റ്വർക്ക് വിപുലീകരണത്തിലൂടെ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നത്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 19 ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിലും ജലാശയങ്ങളുടെ തീരത്തുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കഴിഞ്ഞ രാത്രി ആരംഭിച്ച മഴ ഇടുക്കിയിലാകമാനം ഇന്ന് രാവിലെ വരെ തുടർന്നെങ്കിലും തൊടുപുഴയടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിലവിൽ വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് വർദ്ധിച്ചു. ഇടവിട്ട് ശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര പാതകളിൽ രാത്രിയാത്ര പരമാവധി ഒഴിവാക്കണം. അതേസമയം വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഘട്ടംഘട്ടമായി ഉയരുകയാണ്.
0: കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. 2 ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 6 419 റൺസ് എന്ന നിലയിലാണ്. 2 ദിവസമായി ഇന്ന് സാരാംശ് ജെയിനിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. അർദ്ധശതകം പിന്നിട്ട ജൂറലും ഋഷഭ് പന്തുമാണ് ക്രീസിലുള്ളത്. തകർപ്പൻ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കലാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ടത്. അസിത ഫെർണാണ്ടോ ശ്രീലങ്കയ്ക്കായി 4 വീഴ്ത്തി. ആദ്യ ടെസ്റ്റ് 165 റൺസിന് വിജയിച്ച ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് മുന്നേറാൻ ഈ കളിയിൽ ജയം അനിവാര്യനെ നേരിടും. ഇന്ന് വൈകിട്ട് നെതർലാൻഡ്സിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 190 പോയിന്റ് താഴ്ന്ന് 77354, നിഫ്റ്റി 58 പോയിന്റ് നഷ്ടത്തിൽ 24194 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 640 രൂപ ഉയർന്ന് 120240 രൂപയും ഗ്രാമിന് 15030 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ 12 മുതൽ 17 വരെ നടത്തുമെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്താൻ ഗവൺമെന്റ് ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചത്. നേരത്തെ പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തിയിരുന്നത്. കണ്ണൂർ മുണ്ടൂരിൽ തകരാറിലായതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറിയിടിച്ച് 2 മരിച്ചു. ഇന്ന് പുലർച്ചെ 3:30 അപകടം. ലോറിയുടെ അറ്റകുറ്റപ്പണി ചെയ്യുകയായിരുന്നവരാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും.

0: ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കര ഇനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ്

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യും. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
5: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ലോകശ്രദ്ധ ആകർഷിക്കും വിധം ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ, നാടും നഗരവും ഓണത്തിരക്കിൽ. 18th ബ്രിക്സ് അക്കാദമിക് ഫോറത്തിന് ലഖ്നൌവിൽ തുടക്കമായി. ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കാൻ ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസ്നൂരിൽ എത്തി. ഗവർണർ എസ് അബ്ദുൾ നസീർ, മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. രാജ്യത്തെ ആദ്യ ജനിതകമാറ്റം വരുത്താത്ത ഹൈ എക്സ്പാൻഷൻ പോപ്കോൺ ചോളസങ്കരയിനം വിത്ത് പുറത്തിറക്കുകയാണ് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക പരിപാടി. കാർഷിക ഉൽപ്പന്നങ്ങളിൽ സംസ്കരണത്തിലൂടെയും വിപണനത്തിലൂടെയും മൂല്യവർദ്ധനവ് വരുത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ സർക്കാരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിലെ സിഇഒമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകശ്രദ്ധ ആകർഷിക്കുന്ന വിധം ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കുറഞ്ഞ ചെലവും മികച്ച പ്രതിഭകളുമാണ് ഇന്ത്യയുടെ പ്രധാന കരുത്തെന്നും ആഗോളതലത്തിൽ മുൻനിര ശക്തിയായി മാറാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: രണ്ടായിരത്തി 2036
0: ഇന്ത്യയിൽ ഉയർന്ന വരുമാനമുള്ള ഉപഭോക്താക്കളുടെ എണ്ണം 10.8 crore ഉയരുമെന്നും ഇത് ചൈനയേക്കാൾ കൂടുതലായിരിക്കുമെന്നും നീൽസൺ ഐക്യു, വേൾഡ് ഡേറ്റാ ലാബ് എന്നിവയുടെ പുതിയ റിപ്പോർട്ട്. പ്രതിദിനം $90, അതായത് ഏതാണ്ട് ₹7,500 ചെലവഴിക്കുന്നവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന 18th ബ്രിക്സ് അക്കാദമിക് ഫോറം ലഖ്നൌവിൽ ആരംഭിച്ചു. ചർച്ചകൾ ചൊവ്വാഴ്ച വരെ തുടരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്ന വിഷയത്തിൽ നടക്കുന്ന ഫോറത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ വിദഗ്ധർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്നു. പ്രധാന ആഗോള വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രായോഗികവും നയപരവുമായ മാർഗ്ഗങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും സുസുക്കി മാതൃകയിൽ ബിസിനസ് വിപുലീകരിക്കാനും ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജപ്പാൻ സന്ദർശനത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്ര ബന്ധത്തിന്റെ 75th വാർഷികം സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ യുവജനശേഷിയും 2047 ലക്ഷ്യമിടുന്ന $30 trillion സാമ്പത്തിക വളർച്ചയും വൻ അവസരങ്ങളാണ് തുറന്നു നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലുണ്ടായ വെടിവയ്പിൽ ഇന്ത്യൻ പൌരൻ മരിച്ച സംഭവത്തിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചയാളുടെ വേർപാടിൽ അനുശോചനം അറിയിച്ച കോൺസുലേറ്റ് ദുരന്തത്തിനിരയായ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ മുസഫർനഗർ, ഗാസിയാബാദ്, ഹരിയാനയിലെ ഫരീദാബാദ് എന്നിവിടങ്ങളിലെ 9 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ജംബുദ്വീപ് എക്സ്പോർട്സ് ആന്റ് ഇംപോർട്സ് എന്ന കമ്പനി ചരക്കുകൾ നീക്കം ചെയ്യാതെ വ്യാജ ഇൻവോയ്സുകളും ഇ വേ ബില്ലുകളും നിർമ്മിച്ച് കോടികളുടെ നികുതി തട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊൽക്കത്തയിൽ നടന്ന ഡ്യൂറന്റ് കപ്പ് ഫൈനലിൽ മോഹൻ ബഗാനെ 1-4 പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാൾ കിരീടം നേടി. 17 കപ്പ് നേടുന്ന ചരിത്ര നേട്ടവും ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കി. 22 ഇടവേളയ്ക്ക് ശേഷമാണ് ഈസ്റ്റ് ബംഗാൾ ഡ്യൂറന്റ് കപ്പ് ഉയർത്തിയത്. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനമായ ഇന്ന് ഇന്ത്യ 1st innings

0: പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 419 റൺസ് നേടിയിട്ടുണ്ട്. ഇന്നലെ കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:15 നെതർലൻഡ്സിലാണ് മത്സരം. തിരുവോണത്തിന് ഇനി ഒരു ദിവസം മാത്രം. സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയുടെ പ്രതീകമായ തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനൊരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഒരു റിപ്പോർട്ട്.
1: ഓണത്തിരക്കിലാണ് നാടും നഗരവും. കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൻ ജനത്തിരക്കാണ്. പ്രധാന നഗരങ്ങളിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയ ഓണം വിപണികളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും തിരക്കേറുകയാണ്. കേരളത്തിന്റെ ദേശീയോത്സവത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കമായ ഉത്രാടപ്പാച്ചിലാണ് നാളെ. പ്രവാസികളും മറുനാടൻ മലയാളികളും തൊഴിലിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഗൃഹാതുര സ്മരണകളോടെ ഓണം ആഘോഷിക്കും. നന്മയുടെയും സമൃദ്ധി തുടിക്കുന്ന കാർഷിക സംസ്കാരത്തിന്റെയും ഓർമ്മകളിലേക്കുള്ള മനസ്സിന്റെ തീർത്ഥയാത്ര കൂടിയാണ് മലയാളിക്ക് ഓണനാളുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. വൈകുന്നേരം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര 30 മാർച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. ഓണത്തിന് AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ 31 ആഗസ്റ്റ് വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഉത്രാടദിനത്തിൽ രാവിലെ 5 ദർശനത്തിന് നട തുറക്കും. പൂജകൾ പൂർത്തിയായി ഈ മാസം 28 നട അടയ്ക്കും. മഹാരാഷ്ട്രയിൽ അമരാവതി ജില്ലാ വനിതാ ആശുപത്രിയിലെ ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾ മരിച്ചു. 4 കുഞ്ഞുങ്ങൾക്ക് പൊള്ളലേറ്റു. ദുരന്തത്തിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തീവ്ര ദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട അദ്ദേഹം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കി. ബീഹാറിലെ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ 5 സമിതിയെ സർക്കാർ നിയോഗിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയും തട്ടിപ്പുകളും തടയുക, ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകളും CCTV നിരീക്ഷണവും ഉപയോഗിച്ച് പരീക്ഷകൾ സുതാര്യമാക്കുക എന്നിവയാണ് ലക്ഷ്യം. ഗ്രാമീണ സാമ്പത്തിക പിന്നാക്ക വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് സമിതി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ ആസിം മുനീറിനെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന പാക് നേതാവ് മൌലാന ഫസ്ലുർ റഹ്മാൻ. 1971 ഇന്ത്യക്കെതിരായ യുദ്ധത്തിലെ പാകിസ്ഥാന്റെ തോൽവി ഓർമ്മിപ്പിച്ച അദ്ദേഹം സൈന്യത്തിന്റെ അടിച്ചമർത്തലും അക്രമവും തുടർന്നാൽ രാജ്യത്ത് വീണ്ടും വിഭജനത്തിന് വഴിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് ചുരം വഴിയുള്ള കൈലാസ് മാനസ സരോവർ യാത്ര വിജയകരമായി സമാപിച്ചു. July 4 മുതൽ 10 ബാച്ചുകളിലായി ആകെ 477 തീർത്ഥാടകരാണ് കൈലാസനാഥന്റെയും മാനസ സരോവറിന്റെയും ദർശനം നടത്തിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിൽ എത്തി. ജനിതകമാറ്റം വരുത്താത്ത ആദ്യത്തെ ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. ലോകശ്രദ്ധ ആകർഷിക്കും വിധം ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ. നാടും നഗരവും ഓണത്തിരക്കിൽ. 18th ബ്രിക്സ് അക്കാദമിക് ഫോറത്തിന് ലഖ്നൌവിൽ തുടക്കമായി. ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കാൻ ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി സമയം 1 മണി.
1: ആവണിപ്പൊന്നു ഞാൻ
2: മനസ്സിനെ പ്രണയാർദ്രമാക്കുന്ന വരികളും ഈണങ്ങളും കൊണ്ട് വേദികളിലും ഗസൽ സന്ധ്യകളിലും സമൂഹ മാധ്യമങ്ങളിലും തരംഗം തീർക്കുന്ന ഗായികയാണ് ഇംതിയാസ് ബീഗം. ഓമലാളെ നിന്നെയോർത്ത്, നീ എറിഞ്ഞ കല്ല് തുടങ്ങി ആസ്വാദകരുടെ മനം കവർന്ന എത്രയോ ഗാനങ്ങളിലൂടെ മലയാള
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really? We can grow together.
9: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
10: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
11: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
12: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. ഓണക്കാലത്താണ് നാം ഇപ്പോൾ. നാടും നഗരവും ഓണത്തിൻ്റെ ആഘോഷ തിമിർപ്പിലാണ്. പൂക്കളവും ഓണസദ്യയും ഓണക്കോടിയും ഒക്കെയായി ഓണത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ് നമ്മളൊക്കെ. ഈ ഓണക്കാലത്ത് നമ്മുടെ ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറവും ചിരിയും പകരുന്ന ഒന്നാണ് ഓണക്കളികളും വിവിധ തനത് കലാരൂപങ്ങളും. ചിലത് നമുക്ക് സുപരിചിതമാണ്, എന്നാൽ അധികം ആരും അറിയാത്ത നമ്മുടെ നാടിൻ്റെ പല കോണുകളിലും ഇന്നും നിലനിൽക്കുന്ന ചില ഓണക്കളികളും കലാരൂപങ്ങളുമുണ്ട്. ഇന്നത്തെ അറിയാം അറിവ് നേടാമിൻ്റെ എപ്പിസോഡിൽ ഓണക്കാലത്തിൻ്റെ നാട്ടുമണമുള്ള കലാരൂപങ്ങളിലേക്കും കളികളിലേക്കും നമുക്കൊന്ന് സഞ്ചരിക്കാം. തുമ്പിതുള്ളലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്ത്രീകളുടെ ഓണക്കാല വിനോദങ്ങളിൽ മുൻപന്തിയിലായിരുന്നു തുമ്പിതുള്ളൽ. വട്ടത്തിലിരിക്കുന്ന സ്ത്രീകളുടെ നടുക്ക് പൂക്കുലയുമായി ഇരിക്കുന്നയാളാണ് തുമ്പി. മറ്റുള്ളവർ പതിഞ്ഞ താളത്തിൽ തുമ്പിതുള്ളൽ പാടിത്തുടങ്ങും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും പാട്ടിൻ്റെ താളവും വേഗവും കൂടും. ഇതനുസരിച്ച് തുമ്പിയുടെ ചലന വേഗവും കൂടും. അതനുസരിച്ച് പൂക്കുല വിറപ്പിച്ച് തുമ്പി ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും. ഒടുവിൽ ഉറഞ്ഞു തുള്ളി വീഴുന്നതോടെ കളി അവസാനിക്കും.

അനുഷ്ഠാന കല എന്ന രൂപത്തിലും തുമ്പിത്തുള്ളൽ അവതരിപ്പിക്കുമായിരുന്നു. ഒന്നാം തുമ്പിയും അവൾ പെറ്റ മക്കളും എന്ന് തുടങ്ങുന്ന പാട്ട് പത്താം തുമ്പിയും അവൾ പെറ്റ മക്കളും എന്ന വരിയിലേക്ക് എത്തുമ്പോഴേക്കും പാട്ടുകാരും തുമ്പിയും കാണികളും ആവേശത്തിലാകും. എന്നിട്ടും തുമ്പി തുള്ളിയില്ലെങ്കിൽ എന്തേ തുമ്പി തുള്ളാത്തേ എന്ന പാട്ട് തുടരും. വളരെ രസകരമായിട്ടുള്ള സ്ത്രീകളുടെ ഓണക്കാല വിനോദങ്ങളിൽ ഒന്നാണ് തുമ്പിത്തുള്ളൽ. അശകുശലെ പെണ്ണുണ്ടോ, ചെറുകോശാലയും പെണ്ണില്ലേ എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? ഇത് ഒരു ഓണക്കളിയാണ്. രണ്ട് ടീമുകളാണ് കളിക്കുന്നത്. ഓരോ ടീമിലെയും കളിക്കാർ കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് പാട്ടിനൊപ്പം താളത്തിൽ ചുവട് വെച്ച് കളിയിൽ പങ്കെടുക്കും. ഒരു ടീം മുന്നോട്ടു പോകുമ്പോൾ അതേ താളത്തിൽ മറു ടീം പിന്നോട്ടു പോകും. അത് തന്നെ തിരിച്ചും ആവർത്തിക്കും. രണ്ട് ടീമുകളിലും ഓരോ പെണ്ണുണ്ടാകും. കളിക്കിടയിൽ ഈ പെണ്ണിനെ പിടിച്ച് തങ്ങളുടെ കൂട്ടത്തിലാക്കുന്നതാണ് കളിമിടുക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടിയാണ് പെണ്ണിനെ തട്ടിയെടുക്കുന്നത്. അങ്ങനെ ഒരു ടീമിലെ അംഗങ്ങൾ മുഴുവൻ മറു ടീമിൻ്റെ ഭാഗമാകുന്നതുവരെ കളി തുടരും. അശകുശലെ പെണ്ണുണ്ടോ, ചെറുകോശാലും പെണ്ണുണ്ടോ, സ്വാമി രണ്ടുക്കും പെണ്ണുണ്ടോ, തൃക്കാമേനി മാപ്പിളയ്ക്ക്, ഈ പാട്ട് പാടിയാണ് ഈ കളി തുടരുന്നത്. മാണിക്ക് ചെമ്പഴുക്കയാണ് അടുത്ത കളി. ഇതും കളിക്കാർ വട്ടത്തിലിരുന്ന് കളിക്കുന്ന കളിയാണ്. ഒരാളെ കണ്ണുകെട്ടി നടുക്കിരുത്തും. പഴുത്ത അടയ്ക്കയാണ് മാണിക്ക് ചെമ്പഴുക്ക. അടയ്ക്കയില്ലെങ്കിൽ ഒരു വെള്ളയ്ക്ക എടുക്കും. ചുറ്റുമിരിക്കുന്നവർ കൈകൾ പിറകിലേക്ക് വെക്കും. എന്നിട്ട് മാണിക്ക് ചെമ്പഴുക്ക ഒരാളിൽ നിന്നും അടുത്തയാളിലേക്ക് കൈമാറും. കൂട്ടത്തിൽ പാട്ടും പാടും. കണ്ണുകെട്ടിയിരിക്കുന്ന പൊട്ടൻ മാണിക്ക ചെമ്പഴുക്ക ആരുടെ കയ്യിലാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് കളി. യഥാർത്ഥ ആളെ കണ്ടെത്തിയാൽ പിന്നെ അയാളാണ് അടുത്ത പൊട്ടൻ. അങ്ങനെ കളി തുടരും. ഈ വളരെ രസകരമായിട്ട് നമുക്ക് ഓണക്കാലത്ത് കളിക്കാവുന്ന ഒരു കളിയാണ് മാണിക്ക ചെമ്പഴുക്ക. കുട്ടിയും കോലും കളിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ചെറിയൊരു തുണ്ട് കമ്പാണ് കുട്ടി. ഒരടി നീളത്തിലുള്ള കമ്പ് കോലും. രണ്ട് തരത്തിലാണ് കുട്ടിയും കോലും കളി. ചെറിയൊരു കുഴിയെടുത്ത് അതിൽ കുട്ടി വച്ച് തട്ടി ഉണർത്തി ദൂരേക്ക് അടിച്ച് പായിക്കുന്നതാണ് ഒരു കളി. കുട്ടി വീഴുന്നിടത്തേക്ക് കോലുപയോഗിച്ച് അളക്കും. അതാണ് പോയിന്റ്. കുഴിയിൽ നിന്നും തട്ടി ഉയർത്തി രണ്ട് തവണ അടിച്ചാൽ അത് ഇരട്ടിയായി. അപ്പോൾ കുട്ടി വച്ചാണ് ദൂരം അളക്കുന്നത്. മൂന്ന് തവണ അടിച്ചാൽ മുക്കൂട്ടിയായി. മുക്കൂട്ടി അടിച്ചാൽ കളി ജയിച്ചു. സാധാരണയായി ചെറിയ കുട്ടികൾ ഓണക്കാലത്ത് കളിക്കുന്ന ഒരു കളിയാണ് കുട്ടിയും കോലും കളി. ഒരു കാലത്ത് ഓണം വന്നാൽ വലിയ മൈതാനങ്ങളോ വില കൂടിയ കളിപ്പാട്ടങ്ങളോ ഒന്നും വേണ്ടായിരുന്നു. വീടിനടുത്തുള്ള മണ്ണിൽ കുറച്ച് വരകൾ വരച്ചാൽ മതി. ആ വരകൾക്കുള്ളിൽ ഒരു കളിക്കളമൊരുങ്ങും. ഓടാനും പിടിക്കാനും തന്ത്രം പ്രയോഗിക്കാനും കൂട്ടുകാരോടൊപ്പം മത്സരിക്കാനും പറ്റുന്ന ഒരു കളിക്കളം. അതായിരുന്നു കിളിത്തട്ട് കളി. കളിക്കാനായി ആദ്യം മണ്ണിൽ കുറെ ചതുരക്കളങ്ങൾ അഥവാ തട്ടുകൾ വരയ്ക്കും. ഇതാണ് തട്ട്. കളിക്കാരെ രണ്ട് സംഘങ്ങളായി തിരിക്കും. ഒരു സംഘത്തിലെ കളിക്കാർ തട്ടുകൾക്കുള്ളിൽ നിലയുറപ്പിക്കും. മറുസംഘം അവരെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ഇവിടെയാണ് കളിയുടെ രസം. ഒരു തട്ടിൽ നിന്നും മറ്റൊരു തട്ടിലേക്ക് കടക്കുമ്പോൾ എതിരാളിയുടെ പിടിയിൽപ്പെടാതെ മുന്നേറണം. തടയാൻ നിൽക്കുന്നവർക്ക് എതിരാളിയെ പിടികൂടാൻ ശ്രമിക്കും. അതുകൊണ്ട് ഓട്ടവും തന്ത്രവും വേഗത്തിലുള്ള തീരുമാനവും കൂട്ടായ പ്രവർത്തനവുമെല്ലാം ആവശ്യമായ കളിയായിരുന്നു കിളിത്തട്ട് കളി. കൂട്ടുകാരോടൊപ്പം ഓടിയും ചിരിച്ചും മത്സരിച്ചും കളിച്ചിരുന്ന ഒരു ഓണക്കാലത്തിൻ്റെ ഓർമ്മ കൂടിയാണ് കിളിത്തട്ട് കളി. ഓണത്തല്ലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓണക്കാലത്ത് നാടിൻ്റെ ആവേശവും കൈക്കരുത്തും മാറ്റുരയ്ക്കുന്ന അപൂർവമായ ഒരു പരമ്പരാഗത ആയോധന വിനോദമാണ് ഓണത്തല്ല് അഥവാ കയ്യാങ്കളി. ഓണത്തോടനുബന്ധിച്ച് മലബാറിലും പ്രത്യേകിച്ച് തൃശൂർ, മലപ്പുറം, പാലക്കാട് പ്രദേശങ്ങളിൽ പരമ്പരാഗതമായി നടത്തിവരുന്ന ഒരു കായിക കലയും വിനോദവുമാണ് ഓണത്തല്ല്. പണ്ടുകാലത്ത് പടയാളികൾ തങ്ങളുടെ കായിക ക്ഷമതയും അടവുകളും പ്രകടിപ്പിക്കുന്നതിനായി തുടക്കമിട്ട ഈ വിനോദത്തിൽ ആയുധങ്ങളോ മുഷ്ടി ചുരുട്ടിയ ഇടിയോ ഇല്ല. പകരം

കൈപ്പത്തി കൊണ്ടുള്ള അടിയും തന്ത്രങ്ങളും മാത്രമാണ് ഉപയോഗിക്കുന്നത്. വ്യക്തി വൈരാഗ്യമില്ലാതെ പരസ്പര ബഹുമാനത്തോടെയും സൗഹൃദത്തോടെയും കളത്തിലിറങ്ങി നാടിൻ്റെ കൂട്ടായ്മയും ആഘോഷവും വിളിച്ചോതുന്ന ഓണത്തല്ല് നമ്മുടെ സമ്പന്നമായ കായിക പാരമ്പര്യത്തിൻ്റെ ജീവസുള്ള അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഓണപ്പൊട്ടൻ എന്ന തെയ്യത്തെ പറ്റി എല്ലാവരും കേട്ടിരിക്കുമല്ലോ. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാവാം ഇനി. കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉത്രാടം തിരുവോണം ദിവസങ്ങളിൽ വീടുകളിലെത്തുന്ന തെയ്യമാണ് ഓണപ്പൊട്ടൻ. ഓണേശ്വരൻ എന്നും വിളിപ്പേരുണ്ട്. ഓണത്തിൻ്റെ വരവറിയിച്ചാണ് ഓണപ്പൊട്ടൻ്റെ വരവ്. മഹാബലിയുടെ പ്രതിരൂപമാണ് ഓണപ്പൊട്ടനെന്നും വിശ്വാസമുണ്ട്. 41 ദിവസത്തെ ചിട്ടയായ വ്രതത്തിനു ശേഷം ഉത്രാടം നാളിൽ പുലർച്ചെ കുളിച്ച് പിതൃക്കൾക്ക് കലശം സമർപ്പിച്ച് പൂജ നടത്തിയാണ് വേഷം കെട്ടുക. നേരം വെളുത്താൽ 6 മണിയോടെ വീട്ടിലുള്ളവർക്ക് അനുഗ്രഹം നൽകി മറ്റു വീടുകളിലേക്ക് ഐശ്വര്യ പ്രാർത്ഥനകളുമായി ഓണപ്പൊട്ടൻ തിരിക്കും. ഒരിടത്തും നിർത്താതെ ഗ്രാമീണ വഴികളിലൂടെ വേഗത്തിലുള്ള നടപ്പാണ് ഓണപ്പൊട്ടൻ്റേത്. പരമാവധി വീടുകളിലെത്താനുള്ള പ്രയത്നമാണത്. ഓണപ്പൊട്ടൻ ഒരിക്കലും കാൽ നിലത്തുറപ്പിക്കില്ല. താളം ചവിട്ടുകയും ഓടുകയും ചെയ്യും. മണി കിലുക്കിയാണ് വരവ്. ഓണപ്പൊട്ടൻ വാതുറന്ന് ഒന്നും ഉരിയാടാറില്ല. അതുകൊണ്ടാണ് ഓണപ്പൊട്ടൻ എന്ന വിളിപ്പേര് ഉണ്ടായതും. ഓണപ്പൊട്ടൻ്റെ വേഷവും മനോഹരമാണ്. പനയോലയും ചായല്യവും ചേർന്ന മുഖത്തെഴുത്ത്, ചൂടകവും ഹസ്തകടവും ചേർന്ന ആടകൾ, തെച്ചിപ്പൂവിനാൽ അലങ്കരിച്ച പൊക്കമുള്ള കിരീടം, ചിത്രത്തുന്നലുള്ള ചുവന്ന പട്ടും ഉടുക്കും, തോളിൽ സഞ്ചിയും കയ്യിൽ ചെറിയ ഓലക്കുടയും ഉണ്ടാകും. എന്നാലും ഒറ്റ നോട്ടത്തിൽ ഓണപ്പൊട്ടനെ വ്യത്യസ്തനാക്കുക ആ താടി തന്നെ. കമുകിൻ പൂക്കുല കൊണ്ടുള്ള നീണ്ട വെള്ള താടി ഓണപ്പൊട്ടൻ ചുണ്ടിന് മുകളിലാണ് കെട്ടുക. അതുകൊണ്ട് മൗനിയായ ഓണപ്പൊട്ടൻ ചുണ്ടനക്കിയും ആരും കാണില്ല. അരിയും ഓണക്കോടിയും ദക്ഷിണയും വീട്ടുകാർ നൽകാറുണ്ട്. ചിലർ ഭക്ഷണവും നൽകും. അരി നിറച്ച നാഴിയിൽ നിന്ന് അല്പം അരിയെടുത്ത് പൂവും ചേർത്ത് ചൊരിഞ്ഞ് ഓണപ്പൊട്ടൻ നമ്മെ അനുഗ്രഹിക്കും. വേഗത്തിൽ അടുത്ത വീട്ടിലേക്ക് നീങ്ങുകയും ചെയ്യും. ഈ അപൂർവ കലാരൂപത്തെ നാട്ടിലെ ജനങ്ങൾ ആദരിക്കുന്നു. ഓണം ഉത്സവവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണിത്. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. മകരം കുംഭമാസങ്ങളിൽ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായും ഓണക്കാലത്തെ നാടൻ വിനോദങ്ങളിലൊന്നായും കുമ്മാട്ടിക്കളി അവതരിപ്പിച്ചു പോരുന്നു. മുഖത്ത് മരം കൊണ്ടുള്ള മുഖംമൂടി ധരിച്ച് ശരീരത്തിൽ പുല്ല് ചുറ്റിക്കെട്ടിയ കുമ്മാട്ടിയിലെ കഥാപാത്രങ്ങൾ വീടുതോറും കയറിയിറങ്ങി രസകരമായ പ്രകടനം നടത്തുന്നു. കുമ്മാട്ടിപ്പുല്ലോ വാഴയിലയോ കൊണ്ട് ദേഹമാകെ മൂടി വലിയ മുഖംമൂടികൾ വെച്ചാണ് നർത്തകർ ഒരുങ്ങുക. കമുകിൻ പാളയിലോ മുരുക്കിലോ ആണ് മുഖംമൂടികൾ ഉണ്ടാക്കുക. ഈ മുഖം കൊണ്ടാണ് വേഷങ്ങളെ തിരിച്ചറിയുന്നത്. ശ്രീകൃഷ്ണൻ, മഹാബലി, നാരദൻ, ഹനുമാൻ എന്നിങ്ങനെ നീളുന്നു വേഷങ്ങൾ. ഓണവില്ലിനൊപ്പമാണ് പാട്ട്. പുരാതന കഥാസന്ദർഭങ്ങളായിരിക്കും പാട്ടിലെ വിഷയങ്ങൾ. ഓരോ ചെറു സംഘങ്ങളായി ആട്ടവും പാട്ടുമായാണ് കുമ്മാട്ടികൾ വീടുതോറും കയറിയിറങ്ങുന്നത്. കുമ്മാട്ടിക്കളിക്ക് പ്രത്യേക നൃത്ത ചുവടുകളൊന്നും ഇല്ലാത്തതിനാൽ കാണികളും ചിലപ്പോൾ സംഘത്തിനൊപ്പം നൃത്തം ചെയ്യാൻ കൂടാറുണ്ട്. ഓണക്കാലത്ത് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന തനത് കലാരൂപങ്ങളിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് പുലികളി. ചിലയിടങ്ങളിൽ ഇത് കടുവാകളി എന്നും അറിയപ്പെടുന്നു. പുലിയുടെയോ കടുവയുടെയോ വേഷം കെട്ടിയ കലാകാരന്മാർ പ്രത്യേക താളത്തോടെ പുലിക്കളി കളിക്കുക. തൃശൂരിൻ്റെ പുലിക്കളിയാണ് ഇക്കാര്യത്തിൽ ഏറെ പ്രശസ്തവും പഴക്കവും ശാസ്ത്രീയവുമായത്. തൃശൂരിൻ്റെ പുലികളാണ് 200 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നത്. കടുവയുടേതുപോലെയുള്ള വരകൾ ശരീരത്തിൽ വരച്ച് കടുവയുടെ മുഖംമൂടിയും അണിഞ്ഞ് വാദ്യമേളക്കാർക്കൊപ്പം നൃത്തം ചെയ്യുന്നവരാണ് പുലികളിക്കാർ. പ്രത്യേക പരിശീലനം ഇത് അവതരിപ്പിക്കാൻ ആവശ്യമാണ്. കടും മഞ്ഞ നിറങ്ങളും കറുപ്പും ചായങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുക. മാസങ്ങളുടെ അധ്വാനമാണ് ഓരോ പുലിക്കളി സംഘത്തിനുമുള്ളത്. ശരീരത്തിലെ രോമങ്ങളാകെ കളഞ്ഞാണ് ചായം തേപ്പ് നടത്തുന്നത്. പുലിയുടെ മുഖമുണ്ടാക്കുന്നതും അല്പം അധ്വാനം വേണ്ട പണി തന്നെയാണ്. 4ാം ഓണത്തിനാണ് തൃശ്ശൂരിൽ പുലിക്കളി നടക്കുക. ഓണനാളുകളിൽ തൃശൂർക്കാരൻ്റെ ഹൃദയതാളം

പുലിക്കൊട്ടാണ്. 70 വർഷം മുൻപ് തോട്ടുങ്കൽ രാമൻകുട്ടി ആശാൻ ചിട്ടപ്പെടുത്തിയതാണ് പുലിമേളം എന്ന ഈ പ്രത്യേക താളക്കൊട്ട്. അവരുടെ മാത്രമാണ് ഈ കൊട്ട് എന്നവർ അവകാശപ്പെടുന്നു. മറ്റൊരു മേളക്കൊട്ടിനോടും സാമ്യമില്ലാത്ത ഈ അസുര താളത്തിനൊപ്പിച്ചാണ് കിലുങ്ങുന്ന അരമണികളും കെട്ടി പുലികൾ അന്ന് നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. തൃശൂരിൽ പഠാണി മുസ്ലിങ്ങളുടെ പഞ്ചയെടുക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഘോഷയാത്രയിലാണ് പുലിക്കളി ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് ഒരു ഐതിഹ്യം. ഓണക്കാലത്ത് തെക്കൻ ജില്ലകളിൽ ഉണങ്ങിയ വാഴയിലകൾ കെട്ടി പാളയിൽ പുലിമുഖവുമായി കടുവകളിയും നടത്താറുണ്ട്. ഇവർക്കൊപ്പം വേട്ടക്കാരന്റെ വേഷവും സംഘത്തിലുണ്ടാകും. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്തമാണ് തിരുവാതിരക്കളി. ഹൈന്ദവരുടെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കുന്ന ഈ നൃത്തം വനിതകൾ ചെറിയ സംഘങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. കേരള തനിമയുടെ ഒരു അടയാളം കൂടിയാണ് തിരുവാതിരക്കളി. മലയാളിയുടെ ഏത് ആഘോഷത്തിനും ഒരു വർണ്ണപ്പകിട്ടായി തിരുവാതിര കടന്നു വരാറുണ്ട്. ഓണമായാലും വിഷുവായാലും തിരുവാതിരക്കാലമായാലും ഈ കലാരൂപത്തെ എന്നും മലയാളി നെഞ്ചേറ്റി വരുന്നു. മലയാളിയുടെ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന വേഷവിധാനവും താളവും ഈണവും തന്നെയാണ് ഈ കലാരൂപത്തിന്റെ പ്രത്യേകത. പൊതുവെ ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വീടുകളിലും ശിവക്ഷേത്രങ്ങളിലും പാർവതി പ്രാധാന്യമുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും ശിവപാർവതിമാരെ സ്തുതിച്ചു പാടിക്കൊണ്ട് സ്ത്രീകൾ ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട്. ഗണപതി സ്തുതിയോടെയും സരസ്വതി വന്ദനത്തോടെയും ആണ് സാധാരണഗതിയിൽ തിരുവാതിര പാട്ടുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് പ്രധാനമായും ശിവപാർവതി സ്തുതിച്ചും ചില പുരാണ കഥകളൊക്കെ പാടിക്കൊണ്ടാണ് ഈ നൃത്തം ചെയ്യുന്നത്. കൈകൊട്ടിക്കളി, കുമ്മികളി എന്നൊക്കെയും ഈ കലാരൂപത്തെ അറിയപ്പെടാറുണ്ട്. ഓണക്കാലത്താണ് തിരുവാതിരക്കളി സ്ത്രീകളുടെ കൂട്ടായ്മയായി നാടെങ്ങും അവതരിപ്പിക്കുക. ഓണാഘോഷങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത ഇനം കൂടിയായി മാറിയിരിക്കുന്നു തിരുവാതിരക്കളി. സ്ത്രീകൾ പാട്ടുപാടി കൈകൊട്ടിക്കൊണ്ടാണ് തിരുവാതിര കളിക്കുക. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും നിന്നാണ് കളി. നിലവിളക്കിന് സമീപത്തായി അഷ്ടമംഗല്യവും നിറപറയും കിണ്ടിയിൽ വെള്ളവും വയ്ക്കും. സെറ്റുമുണ്ടോ സെറ്റ് സാരിയോ ആണ് സാധാരണ വേഷം. തലയിൽ മുല്ലപ്പൂവും ദശപുഷ്പവും ചൂടുന്ന പതിവുമുണ്ട്. ശിവനെയും വിഷ്ണുവിനെയും സ്തുതിക്കുന്ന പാട്ടുകളും നാടൻ കളിപ്പാട്ടുകളും കഥകളിപ്പദങ്ങളുമെല്ലാം പിന്നണിയിൽ പാട്ടുകാർ പാടും. അതേറ്റുപാടി സ്ത്രീകൾ വൃത്തത്തിൽ നീങ്ങി കൈകൊട്ടിക്കളിക്കും. പാട്ടിന്റെ താളത്തിനും വേഗത്തിനുമനുസരിച്ച് കളിയുടെ വേഗവും കൂടും. ഇടയ്ക്കിടെ കുമ്മിയടിയും ഉണ്ടാകും. ലാസ്യ പ്രധാനമായ ഭാവമാണ് തിരുവാതിരക്കളിയുടെ പ്രത്യേകത. ഓണക്കാലത്ത് വ്യാപകമായി സംഘടിപ്പിക്കപ്പെടുമെങ്കിലും ഒരു അനുഷ്ഠാനമെന്ന രീതിയിൽ ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് യഥാർത്ഥ ആഘോഷം. ധനുമാസത്തിൽ ശുക്ലപക്ഷത്തിലെ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിനത്തിലാണ് ഹൈന്ദവാചാര പ്രകാരം പരമശിവന്റെ ജന്മദിനം. സതീദേവി പാർവതിയായി അവതരിച്ച ശേഷം പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ തപസ്സനുഷ്ഠിച്ചെന്നും തുടർന്ന് ശിവൻ പാർവതിയെ വരിക്കാൻ സമ്മതിച്ചതുമാണ് തിരുവാതിരയുടെ ഐതിഹ്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓണാഘോഷങ്ങൾക്ക് ആവേശത്തിന്റെ പൂരപ്പൊലിമ നൽകുന്ന തനത് ജലോത്സവമാണ് വള്ളംകളി. നാടിന്റെ കൂട്ടായ്മയും കായികക്ഷമതയും ഒന്നിക്കുന്ന ഈ ദൃശ്യവിരുന്നിൽ വഞ്ചിപ്പാട്ടിന്റെ ആവേശമായ ഈണത്തിനൊപ്പം 100 തുഴച്ചിലുകാർ ഒരേ മനസ്സോടെ താളത്തിൽ തുഴയെറിയുമ്പോൾ കായലോളങ്ങളിൽ ആവേശം അലതല്ലുന്നു. ജലത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ചുണ്ടൻ വള്ളങ്ങളും മറ്റ് വൈവിധ്യമാർന്ന വഞ്ചികളും അണിനിരക്കുന്ന ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളിയും പമ്പാനദിയിലെ ആചാര പെരുമ നിറഞ്ഞ ആറന്മുള ഉത്രട്ടാദി വള്ളംകളിയുമൊക്കെ മലയാളിയുടെ മായാത്ത പാരമ്പര്യത്തിന്റെ തെളിവുകളാണ്. ഒരൊറ്റ മനസ്സോടെ ലക്ഷ്യത്തിലേക്ക് തുഴയുന്ന ഈ ഒത്തൊരുമ തന്നെയാണ് ഓണം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. നമ്മുടെ നാടൻ ഓണക്കളികളും കലാരൂപങ്ങളും എല്ലാം പ്രായഭേദമന്യേ ഏവരെയും ആവേശത്തിലാക്കുന്ന ഒന്നാണ്. പാട്ടിന്റെ താളം നിലയ്ക്കുമ്പോൾ കസേര പിടിച്ചെടുക്കാൻ ഓടുന്ന കസേരകളിയും കണ്ണുകെട്ടി കളം വരച്ച് സുന്ദരിക്ക് പൊട്ടുകുത്തലും വടത്തിന്റെ അറ്റത്ത് സർവശക്തിയുമെടുത്ത് മുറുക്കി പിടിച്ച് ഐലസ വിളിച്ച് വടം വലിക്കുന്നതുമൊക്കെ ഓണാഘോഷത്തിന് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല. മത്സര ബുദ്ധിയെ

0: ഉപരി ചിരിയും തമാശയും സ്നേഹവും നിറയുന്ന ഈ കൊച്ചു കൊച്ചു കളികളാണ് നമ്മുടെ ഓണാഘോഷത്തെ നിറമുള്ളതാക്കി മാറ്റുന്നത്. പഴമയുടെ തനിമ ചോർന്നു പോകാതെ പുലിക്കളിയും തിരുവാതിരയും വള്ളംകളിയും ഒക്കെ നെഞ്ചിലേറ്റുന്ന ഓരോ മലയാളിയും ഈ ആഘോഷത്തിലൂടെ വീണ്ടെടുക്കുന്നത് സ്വന്തം സംസ്കാരത്തിന്റെ വേരുകളാണ്. ഓണക്കളികളും ഓണകലാരൂപങ്ങളും അതുകൊണ്ട് തന്നെ വെറും വിനോദം മാത്രമല്ല, നമ്മുടെ മണ്ണിന്റെ സംസ്കാരവും പാരമ്പര്യവും തലമുറകളിലേക്ക് കൈമാറിയ ഓർമ്മകളാണ്. കാലം മാറുമ്പോൾ ചിലത് മറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും അവയെ ഓർക്കുകയും അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ പാരമ്പര്യം ജീവിക്കുന്നത്. ആ ഓർമ്മകൾക്ക് നിറം മങ്ങാതിരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഓൾവേസ് വിത്ത് യു വെറെവർ യു ആർ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്. ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അത്തം പത്തുരുചി. ആശയം അവതരണം പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആതിര അതുൽ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM അത്തം പത്തുരുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുചികളിലൂടെ നമ്മുടെ ഓണസദ്യയുടെ ഓരോ രുചിയും പരിചയപ്പെടുത്തുന്ന യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മുടെ സദ്യയിലെ രണ്ടൊഴിച്ചുകറികൾ രസവും മോരിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സദ്യയിലെ വിഭവങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞ് ചോറിലേക്ക് ഒഴിച്ചെത്തുന്ന ചൂടുള്ള രസം, അതിന്റെ പുളിയും മസാലയുടെ മണവും കിട്ടുന്ന ഒരു പ്രത്യേക സുഖമുണ്ട്. ആഹാ, അപ്പൊ നല്ല രസം തയ്യാറാക്കിയാലോ? ആദ്യം പുളി വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുക്കുക. ഒരു പാത്രത്തിൽ തക്കാളി, പുളിവെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഇനി രസത്തിന്റെ പ്രധാന രുചിക്കൂട്ടിലേക്ക് വരാം. കുരുമുളക്, ജീരകം, വെളുത്തുള്ളി എന്നിവ ഒന്ന് ചതച്ചെടുക്കുക. ഇത് തിളയ്ക്കുന്ന പുളിവെള്ളത്തിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. ഒരു ചെറിയ പാനിൽ എണ്ണയോ നെയ്യോ ചൂടാക്കി കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ച് രസത്തിൽ ഒഴിക്കാം. അങ്ങനെ നല്ല മണവും രുചിയുള്ള സദ്യാരസം റെഡി. സദ്യയുടെ അവസാന രുചിയിലേക്ക് മോര്. അതിനായി തേങ്ങ, ജീരകം, പച്ചമുളക്, ഇഞ്ചി എന്നിവ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് ചെറുതായി ചൂടാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, തിളപ്പിക്കല്ലേ. തീ കുറച്ച ശേഷം നന്നായി കടഞ്ഞെടുത്ത തൈര് ചേർക്കുക. ഉപ്പ് ചേർത്തിളക്കി തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ തീ ഓഫ് ചെയ്യുക. വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ താളിച്ച് മോരുകറിയിലേക്ക് ഒഴിക്കുക. സദ്യക്ക് നല്ല തേങ്ങ അരച്ച മോരുകറി തയ്യാറായി. ഒരു പ്രധാന ടിപ്പുണ്ടേ, തൈര് ചേർത്ത ശേഷം മോരുകറി തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചൂടാക്കുന്നത് വരെ മാത്രം വെച്ചാൽ മതി. ഇന്ന് പോരാട്ട ദിനത്തിൽ ഓണത്തിന്റെ രണ്ട് കറികളെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് നാളെ അടുത്ത രണ്ട് വിഭവങ്ങളുമായി അത്തം പത്തുരുചിയിലേക്ക് എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തം പത്തുരുചി. ആശയം അവതരണം പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആതിര അതുൽ.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
3: 5 കല്ലുമൂട്, കൊല്ലം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം, ആവിഷ്കാരം, അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
2: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്ത് തന്റേതായ മുദ്ര പതിപ്പിച്ച നിരവധിയായ വ്യക്തിത്വങ്ങളെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് സമാഗമം എന്നുള്ളത്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ വി രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. നമസ്കാരം സാർ.
3: നമസ്തേ.
2: പ്രകൃതി സംരക്ഷണം സുപ്രധാനമായ ഒരു പൗരധർമ്മമാണെന്ന് വേണ്ട രീതിയിൽ സമൂഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കരുതാമോ സാർ?
3: തീർച്ചയായിട്ടും. കാരണം പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി എന്നത് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു സംവിധാനമാണ് എന്നായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ നമ്മളൊക്കെ ധരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പോകെ പോകെ ഈ പ്രകൃതിയുടെ സൗകര്യങ്ങളും ഔദാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് മനുഷ്യനെപ്പോലെ തന്നെ മറ്റ് ജീവജാലങ്ങളും ഭൂമിയിൽ നിലനിൽക്കുന്നതെന്ന തിരിച്ചറിവുണ്ടാവുകയും ആ തിരിച്ചറിവിലൂടെയാണ് ഇന്ന് നാം മനുഷ്യന് മാത്രമല്ല പ്രകൃതിയിലുള്ള അവകാശമെന്ന് മനസ്സിലാക്കുകയും അത് പങ്കിടുവാനായിട്ട് നിരവധി ജീവജാലങ്ങൾ മറ്റ് പലതരത്തിലും ഇവിടെ നിലനിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുമിച്ച് നിലനിൽക്കണം എന്ന ഒരു തത്വം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് മുൻകൈ എടുക്കുന്നതിനായിട്ട് സമൂഹത്തെ പ്രാപ്തമാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു പൗരധർമ്മത്തിൻ്റെ മാനത്തിൽ ആ വിഷയത്തെ കാണാൻ പ്രവർത്തിക്കാനും അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ.
2: അതുപോലെ തന്നെ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറായിരുന്നു.
3: അതെ.
2: റിട്ടയർഡ് ആയിട്ട് എത്ര വർഷമായി?
3: ഞാൻ 2010 മാർച്ചിലാണ് റിട്ടയർ ചെയ്തത്, മാർച്ച് 31. എന്നാൽ അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റിൽ, വാട്ടർഷെഡ് മാനേജ്മെൻ്റ് പ്രോജക്റ്റിൽ, ഒരു 5 വർഷത്തോളം കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 വീണ്ടും 5 വർഷം കൂടെ ഉണ്ടായിരുന്നു. 15 പൂർണ്ണമായിട്ട് ആ മേഖലയിൽ നിന്നും ഔപചാരികതയുടെ മണ്ഡലത്തിൽ നിന്നും വിട്ടുപോകുന്നത്.
2: അടുത്തതായിട്ട് ഞാൻ ഇങ്ങനെ ഈ മണ്ണ് സംരക്ഷണം, പരിസ്ഥിതി ഇതൊക്കെ പറയുമ്പോൾ, ഈ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചതിന് ശേഷമാണോ പരിസ്ഥിതിയും മണ്ണും പ്രകൃതി സംരക്ഷണവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഇടം പിടിച്ചത്? അതോ കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു?
3: അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാൻ ജനിച്ചത് വളരെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ്, കുന്നത്തൂർ എന്ന് പറഞ്ഞത്. വയലേലകളുടെയും കൃഷിസ്ഥലങ്ങളുടെയും പുഴയുടെയും കായലിൻ്റെയും ഒക്കെ പരിസരമായിരുന്നു എൻ്റെ ബാല്യകാല ജീവിതത്തിൻ്റെ ഭൂമിക. അവിടെ പക്ഷികളുടെ വൈവിധ്യം, സസ്യങ്ങളുടെ വൈവിധ്യം, മഴ, പുഴ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രകൃതിയുടെ വിഭവങ്ങളും അംശങ്ങളും ആസ്വദിച്ച് വന്ന ഒരു ബാല്യത്തിൽ പ്രകൃതിയോട് ഞാൻ അറിയാതെ തന്നെ ഒരു അഭിനിവേശം അന്നേ രൂപപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി വിഭവങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അത് ജീവരാശിയുടെ നിലനിൽപ്പിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് അന്വേഷിക്കാനുമുള്ള ഒരു താല്പര്യം എന്നിൽ ഉണ്ടാക്കി. തീർച്ചയായിട്ടും തുടർന്ന് വന്ന എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അത് വിധിവശാൽ മണ്ണ്, ജലം, സസ്യപിണ്ഡം, ഇത്തരത്തിലുള്ള പ്രകൃതിയിലെ വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് സാമാന്യ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു മഹത്തായ അനുഭവം, അവസരം എനിക്ക് ലഭിക്കുകയായിരുന്നു. പ്രകൃതിയെ സംബന്ധിച്ചുള്ള ധാരണകളും ഇഷ്ടമൊക്കെ അതിനു മുമ്പുണ്ടായിരുന്നെങ്കിൽ തന്നെയും എനിക്ക് ആധികാരികമായ രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ജോലി കിട്ടി മണ്ണ് സംരക്ഷണ വകുപ്പിൽ ഉദ്യോഗസ്ഥനായതിനു ശേഷമാണ്.
2: കൃഷി ഒക്കെ ആയിട്ട് ബന്ധമുള്ള കുടുംബമായിരുന്നോ?
3: കൃഷി ഒരുപാട് നെൽവയലുകളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ ഉള്ളൊരു കുടുംബമായിരുന്നു അന്ന്. ഞാൻ പഠിച്ചത് പിന്നെ കൃഷിശാസ്ത്രത്തിലാണ് ഓണേഴ്സ് ബിരുദം ഉള്ളത്, വടക്കേന്ത്യയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ കൃഷി അങ്ങനെ എൻ്റെ ഒരു പ്രവർത്തന മേഖലയായിട്ട് അങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്. വീട്ടിലും കൃഷിയുടെ ഒരു മേഖലയായിരുന്നു. കൊയ്ത്ത് കാലത്തൊക്കെ വലിയ അന്ന് കളിയിൽ തറ എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് മുറ്റത്തൊക്കെ ചാണകം മെഴുകി വലിയ സ്ഥലങ്ങൾ ഒരുക്കുകയും കൊയ്ത്ത് കൊണ്ടുവന്ന് വരുന്ന കറ്റ അവിടെ നിരത്തി വയ്ക്കുകയും പിന്നീട് ആഴ്ചകളോളം അവിടെ ആളുകൾ വന്ന് ഇത് മെതിച്ച് നെല്ലാക്കുന്നു, വൈക്കോലെടുക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കൃഷിയുടെ ഗന്ധം കലർന്നതാണ് വാസ്തവത്തിൽ എൻ്റെ ജീവിതം.
2: അതൊരു ഉത്സവം.
3: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
2: ഇങ്ങനെ വരുമ്പോൾ പരിസ്ഥിതി എന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ ഒരു ചർച്ചാ വിഷയമാണ്. ഈ ഒരു പ്രസ്താവനയോട് സർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
3: ഇത് വളരെ വിപുലമായി അന്വേഷിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. പരിസ്ഥിതി എന്താണ് എന്ന ഒരു സാമാന്യ ബോധം സാധാരണ ജനങ്ങളിൽ ഉണ്ടാകാത്തിടത്തോളം അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിന് അവർക്ക് അവസരവും ഉണ്ടാകില്ല. ഇന്ന് പരിസ്ഥിതി ഒരു പ്രധാന ചർച്ചാ വിഷയമാകാനുള്ള കാരണം എന്ന് പറയുന്നത് പല തരത്തിലും ജീവന് നിലനിൽക്കാൻ സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വിശിഷ്യ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഭൂമിയുടെ താപനമാണ്. വല്ലാതെ ചൂട് വർദ്ധിക്കുന്നു. അതുപോലെ കേരളത്തിലെ നാല് വ്യത്യസ്തമായ കാലങ്ങൾ, ഇടവപ്പാതി, തുലാവർഷം, അതിനിടയിൽ വരുന്ന ഒരു പിന്നെ ഓഫ് സീസൺ, അത് കഴിഞ്ഞു വരുന്ന വേനൽ എന്ന് പറയുന്ന ഒരു കാലം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയുടെ വൈജാത്യങ്ങൾ അനുഭവിച്ച് ജീവിച്ച നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് 2018 പ്രളയം മുതൽ ഇങ്ങോട്ട് കാലാവസ്ഥയിൽ വലിയ മാറ്റം, മഴയ്ക്ക് പ്രത്യേക സമയമില്ല എന്ന നിലയിലേക്ക് മഴയുടെ ഒരു ക്രമം അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. കൊറോണയുടെ ഒരു ഇൻസിഡൻസ് ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ പരിസ്ഥിതി നമ്മളോട് ഒരു സുഖകരമല്ലാത്ത ബന്ധം പുലർത്തുന്നു എന്നൊരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുള്ളൊരു കാലമാണിത്. പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ആഗോള താപനം, അതുപോലെ മണ്ണിൻ്റെയും മറ്റ് പ്രകൃതി ജലത്തിൻ്റെ ക്ഷാമം, മലിനീകരണം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് മനുഷ്യൻ്റെ ഓരോ മനുഷ്യൻ്റെയും നിത്യജീവിതത്തിൽ, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിസ്ഥിതി ഇങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ വന്നിട്ടുള്ള അസന്തുലനങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ന് പൊതുവെ എല്ലാവരും സംസാരിക്കുന്ന കൂട്ടത്തിൽ പരിസ്ഥിതിയെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ശാസ്ത്രീയമോ പിന്നെ വളരെ വിപുലമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. എന്നാൽ തന്നെയും പരിസ്ഥിതി വിഷയം സജീവമായ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്.
2: നമുക്ക് ഇപ്പം കാണാൻ കഴിയുന്നത് നമുക്ക് പ്രവചന അതീതമായി കാലാവസ്ഥ ഇങ്ങനെ വരികയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയുള്ള സ്റ്റഡീസ് അങ്ങനെയൊക്കെ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്?
3: പരിസ്ഥിതി പഠനം എന്ന് പറയുന്നത് നമുക്കൊരു ഒരു അക്കാഡമിക് അല്ലെങ്കിൽ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ ഒരു എക്സ്പോഷറാണത്. അപ്പൊ അതിന് നമുക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി ഇപ്പോൾ ജൈവ വൈവിധ്യ ബോർഡുണ്ട്, വനം വകുപ്പുണ്ട്, ജലവിഭവ വകുപ്പുണ്ട്, മണ്ണ് സംരക്ഷണ വകുപ്പുണ്ട്, കൃഷി വകുപ്പുണ്ട്. ആ കൃഷി വകുപ്പിൽ തന്നെ ഹോർട്ടിക്കൾച്ചർ, ഒളറിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, അങ്ങനെ വിവിധങ്ങളായ മേഖലകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സസ്യജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ഒന്ന് മാത്രമായിരിക്കുന്ന മനുഷ്യന് എങ്ങനെയാണ് എല്ലാത്തിനെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളൊരു അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് പരിസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ജനങ്ങൾക്ക് കൂടുതൽ ജനകീയമായ ബോധവൽക്കരണ പരിപാടികൾ നമ്മുടെ ഈ മാധ്യമം തന്നെ അത്തരത്തിൽ ഇപ്പം കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ ചാനലുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും മനുഷ്യർ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ കൃഷിയുടെ ഒരു പരിപാടി എപ്പോഴാണ് എന്ന് പോലും അന്വേഷിക്കുന്നില്ല. അത്തരത്തിൽ അത് മനുഷ്യരുമായി ബന്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ കൂടെ ബാഹ്യമായി നടന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഉപരിപ്ലവമല്ലാത്ത തരത്തിൽ കുറച്ചുകൂടെ ആഴത്തിലേക്ക് മനുഷ്യർ ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കാനും ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ.
2: എനിക്ക് തോന്നുന്നു നമുക്ക് വരുന്ന തലമുറയെ, നമ്മുടെ പുതിയ തലമുറയിലേക്ക് മണ്ണിന്റെയും ഈ പ്രകൃതിയുടെയും ഒക്കെ ഒരു ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാനും ഈ പാഠപുസ്തകങ്ങളിൽ ഇതൊരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവന്നാൽ പ്രകൃതി സംരക്ഷണം, ജലസംരക്ഷണം, നമ്മുടെ ഊർജ സ്രോതസ്സുകളെ നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അത്തരം ഒരു ബോധവൽക്കരണം കൂടി ഈ പാഠ്യപദ്ധതിയിൽ കുറച്ചും കൂടി ഉൾപ്പെടുത്തണം എന്ന് വല്ലതും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ
3: നമ്മുടെ ഏതാണ്ട് അപ്പർ പ്രൈമറി ലെവൽ മുതൽ മേളിലോട്ട് തന്നെ നേരത്തെ തന്നെ ഇപ്പം ഞാനൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ 70s എസ് എൽ സി 69-70s പാസ്സായത്. അന്ന് തന്നെ ഒരു ജനറലായിട്ടുള്ള പരിസ്ഥിതി ബോധമൊക്കെ അതിനകത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് കേന്ദ്രീകൃതമായിട്ട് ഇപ്പോഴത്തെ അതിൻ്റെ കരിക്കുലവും സിലബസും ഒക്കെ മാറിയിട്ടുണ്ട്. എല്ലാത്തിനെക്കുറിച്ചും അത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പിന്നെ ഗഹനമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം കുട്ടികളിൽ ഇതിനുള്ള വാസന അല്ലെങ്കിൽ താല്പര്യം, ഇതിനോടുള്ള ഒരു അഭിനിവേശം വളർത്തിയെടുക്കാനുള്ള പരിശ്രമം ഉണ്ടാകുന്നുണ്ടായിരുന്നു. പുസ്തകത്തിൽ ഒരു പാഠ്യവിഷയമായി ഉൾപ്പെടുത്തി എന്നതുകൊണ്ട് ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകണമെന്നില്ല. അപ്പം അത്തരത്തിലൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗാത്മകത കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ബോധവൽക്കരണ പരിപാടികൾ ഒരുപക്ഷെ പരിസരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് റൂമുകൾക്ക് വെളിയിൽ അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. കുട്ടികളെ അങ്ങനെ തയ്യാറാക്കേണ്ടതുണ്ട് താനും. കാരണം പരിസ്ഥിതിയിൽ വന്നിട്ടുള്ള ഈ അസന്തുലനങ്ങളുടെ ഇര എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയാണ്. അതുകൊണ്ട് അവരെ സജ്ജീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ ദൗത്യം.
2: ഈ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൊക്കെ നമ്മൾ ഈ അടുത്തായിട്ട് കാണുന്നത് പൊതുവിദ്യാലയങ്ങളിൽ ഒരുപാടിടങ്ങളിൽ നമ്മുടെ സർക്കാർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ തന്നെയും വിദ്യാലയങ്ങളിൽ കുട്ടികളെ കൃഷിയിടങ്ങളിലേക്ക് നയിക്കുന്ന അധ്യാപകരുണ്ടാകുക, ഒരുപാട് പൊതുവിദ്യാലയങ്ങൾ കൂട്ടമായി കൃഷിയെ, കൃഷിക്ക് മുൻതൂക്കം കൊടുക്കുന്ന കുറേയധികം വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. അവിടെയൊക്കെ നമ്മൾ വരും തലമുറയിലേക്ക് ആ കൃഷിയുടെ ഒരു രീതി പകർന്നു കൊടുക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ സാറിനോട് ചോദിക്കുന്നത്, പഴയതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ശാസ്ത്രീയമായ രീതികളുടെ ആ ഒരു കടന്നുവരവ് ഇതിന് അനുകൂലമായിട്ടാണോ തോന്നിയിട്ടുള്ളത്?
3: ഇത് കാഴ്ചപ്പാടുകളാണ്. കാരണം പണ്ട് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കൃഷി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭൂപരിപാലനം എന്ന് പറയുന്ന ഒരു അനുപേക്ഷണീയമായ അവിഭാജ്യമായ ഒരു ഘടകമാണ്. കാരണം അവരുടെ പരിസരത്ത് നിന്നുള്ള വിഭവങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് അവരുടെ ശരീരമായി മാറുന്നത്. അവൻ ഭക്ഷിക്കുന്നത് അവൻ്റെ പരിസരത്തുള്ള അവൻ്റെ മണ്ണിൽ നിന്നും അവൻ്റെ പരിസരത്തു നിന്നും രൂപപ്പെട്ട വിഭവങ്ങളാണ്. അതുകൊണ്ട് അവന് പ്രകടമല്ലാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഇത്തരത്തിലുള്ള പരിസരവും അവിടെയുള്ള വിഭവങ്ങളുമായിട്ടുണ്ട്. അപ്പം ഇന്ന് കുട്ടികൾ ഇക്കാര്യത്തിൽ നമ്മുടെ കോളേജിലെ വിദ്യാഭ്യാസത്തിലൊക്കെ പിന്നെ ക്ലാസ് റൂമിന് വെളിയിൽ കുട്ടികളെ പാടത്ത് കൊണ്ടു അവരെ കൃഷി ചെയ്യിക്കുക, കൃഷിയുടെ വിവിധ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം അത്തരം കാര്യങ്ങൾ വളരെ ഗുണപരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ഈ തവിടുള്ള അരിയുടെ ഭക്ഷണം, തവിടുള്ള ചോറ്, അരിയുടെ ചോറ് കഴിക്കണം എന്ന ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന സൂക്ഷ്മതലത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കുട്ടികൾക്ക് ചുമന്ന അരിയുടെ ചോറ് വേണ്ട. ഈ തവിട് അല്ലെങ്കിൽ ബ്രാണെന്ന് പറയുന്ന വളരെ ഔഷധമൂല്യമുള്ള ഒരു സാധനമാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും പയറുവർഗത്തിലുള്ളത്, അങ്ങനെയുള്ള ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അതെങ്ങനെ ആയിരിക്കണം, അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുന്നത്, എങ്ങനെയാണ് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നത് എന്ന തരത്തിലേക്ക് ഒരു ബന്ധം കുട്ടിയും കൃഷിയുമായി സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം. ഇപ്പം നമ്മൾ മെക്കാനിക്കലായിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്, അവർ സന്തോഷിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അത് ജീവിതത്തിൽ പകർത്താനുള്ള സാഹചര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ സാധിക്കണം. ഇന്നത്തെ കാലത്ത് ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക ഉപാധികളുടെ വ്യാപനത്തോടുകൂടി ഒരുപക്ഷെ ഇതിനൊക്കെയുള്ള സമയത്തെക്കുറിച്ച് മാത്രമല്ല, ഭൂലഭ്യത വളരെ കുറവാണ്. ഇപ്പം നമ്മുടെ ജനസംഖ്യ ഇപ്പം കേരളത്തിനെ ഓഹരി വയ്ക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു മലയാളിക്ക് 14-15 സെന്റ് കൃഷിസ്ഥലമാണുള്ളത് ശരാശരി. അപ്പം അത്രയും സ്ഥലത്ത് ഇവനെ എങ്ങനെയാണ് ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കത്തക്ക രീതിയിൽ കൃഷി നടത്തുക, അതെന്ത് സൗകര്യമാണുള്ളതെന്നുള്ള അന്വേഷണവും അതിനാവശ്യമായിട്ടുള്ള ഒരു പരിപാടി നയ രൂപീകരണവും കൂടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും തലമുറ ഇപ്പം വികസിത രാജ്യങ്ങളിലൊക്കെ അവരുടെ ഭൂമി 3% ഭൂമി കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, കാരണം നാളെ അത് ആവശ്യമായി വരും എന്നവർക്കറിയാം. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് വേണം. അതോടൊപ്പം തന്നെ ഇതിനോടുള്ള ഒരു ആഭിമുഖ്യം വളർത്താനുള്ള തന്ത്രങ്ങൾ നമുക്ക് ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്.
2: സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: പ്രഭാഷകനാണ്. അദ്ദേഹം ഭൂസംരക്ഷണത്തെക്കുറിച്ചും മണ്ണ് സംരക്ഷണത്തെക്കുറിച്ചും പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് നമ്മോട് കുറച്ചധികം നേരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സർ, പരിസ്ഥിതി നൈതികത എന്ന ഒരു സ്വപ്നയുണ്ടല്ലോ, അത് ഒന്ന് വിശദീകരിക്കാമോ?
1: ഈ പരിസ്ഥിതി നൈതികത, എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം, ഈ പരിസ്ഥിതി എന്നുവെച്ചാൽ ചുറ്റുപാടുമുള്ള സ്ഥിതി എന്നാണ്. ഒരു ജീവിയുടെ, ഒരു ജൈവരൂപത്തിൻ്റെ പരിസരത്തുള്ള സ്ഥിതിയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പം ഈ ശരിക്കും പരിസ്ഥിതിയിൽ നിലനിൽക്കുന്ന ഒരു ജീവിയുടെ, സസ്യമായാലും ജന്തുവായാലും, അതിൻ്റെ ശരീരത്തിലേക്ക്, അതിൻ്റെ ജീവിത മണ്ഡലത്തിലേക്ക് പരിസ്ഥിതിയിൽ നിന്നും ഊർജത്തിൻ്റെ ഒരു പ്രസരണമുണ്ട്. നമ്മളറിയാതെ സംഭവിക്കുന്നതാണ്. എങ്ങനെയാണ് ഊർജം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്, ഇത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് തന്നെ ഊർജത്തിൻ്റെ സഹായത്തോടെയാണ്. ഈ ഊർജം എവിടെ നിന്ന് നമുക്ക് കിട്ടുന്നു? നമ്മുടെ പരിസരത്ത് നിന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതിയിൽ നിന്നും നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് സന്നിവേശിക്കുന്ന ഊർജത്തിൻ്റെ ഒരു പ്രസരണമുണ്ട്. ഈ ഊർജം ഉപയോഗത്തിന് ശേഷമോ അല്ലെങ്കിൽ അതിനോടൊപ്പമോ നമ്മുടെ ശരീരത്തിൽ നിന്നും പരിസരത്തിലേക്ക്, പരിസ്ഥിതിയിലേക്ക് തിരികെയും പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ഊർജബന്ധം നിലനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അനുപേക്ഷണീയമാണ്. ഇവിടെ ഈ ഊർജത്തിൻ്റെ പ്രവാഹം അല്ലെങ്കിൽ ധാര അല്ലെ പ്രസരണം സംഭവിക്കുന്നത് അത് ചലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പരിസരത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് മാത്രമേ സാധിക്കൂ. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ഊർജ ലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന സ്ഥിതിയിലുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാവുക എന്നത് അനുപേക്ഷണീയമാണ്, നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല എന്ന തിരിച്ചറിവ്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അത്തരം ഒരു ഊർജ ലഭ്യതയ്ക്ക് വേണ്ടി പരിസ്ഥിതി സ്വസ്ഥമായിരിക്കണം എന്ന ബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ. ഈ ബോധമാണ് വാസ്തവത്തിൽ പരിസ്ഥിതി നൈതികത എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ പ്രവൃത്തി മൂലം പരിസ്ഥിതിക്ക് നമ്മെ പോറ്റാനുള്ള, നമ്മെ പരിപാലിക്കാനുള്ള ശേഷി നഷ്ടപ്പെടാതിരിക്കണം എന്ന മുൻകരുതലാണ് ഈ പരിസ്ഥിതി നൈതികത അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ നേർത്തതാണ്, വളരെ ശക്തമാണ്. അത് തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയിലേക്ക് പ്രായണ മനുഷ്യ സമൂഹം കടന്നു വരികയാണ്. ശാസ്ത്രലോകത്തോടൊപ്പം ആ രംഗത്തേക്ക് സാമാന്യജന വിഭാഗങ്ങളും സമൂഹങ്ങളും കടന്നു വരുന്നുണ്ട്.
0: അതായത് ഈ അത്തരം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു ഊർജ സ്രോതസ്സായി നമ്മൾ ഈ പരിസ്ഥിതിയെ കാണുകയും വേണം, ഒപ്പം സംരക്ഷണവും ഉണ്ടായിരിക്കണം.
1: തീർച്ചയായിട്ടും, കാരണം പരിസ്ഥിതിയിൽ നിന്നാണല്ലോ നമ്മളുണ്ടാകുന്നത് തന്നെ. ഇപ്പോൾ നമ്മള് കുട്ടിക്കാലത്ത് ഒരു ജനിക്കുന്ന സമയത്ത് 2.5-3 ഒക്കെ കിലോ ഉള്ള ഒരു ശരീരം എങ്ങനെയാണ് 10, 50, 60 കിലോ ഉള്ള ഒരു പിണ്ഡമായിട്ട് വളർന്നത്? ആ ബാക്കി വന്ന എല്ലാ പിണ്ഡവും ശരിക്കും ആ പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി സ്വാംശീകരിച്ച് നമ്മളായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ചാക്രികമായ ഒരു ശക്തമായ ബന്ധമാണ് ഈ പരിസ്ഥിതി നമ്മളുമായിട്ടുള്ള. ആ ബന്ധത്തെ മനസ്സിലാക്കി പരിസ്ഥിതിയെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ജീവിച്ചു പോവുക, ആ ജീവിതം സ്വന്തമാക്കുക എന്നുള്ള ഒരു സമീപനമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ പരിസ്ഥിതി നൈതികത.
0: ഒരുപാടിടങ്ങളില് നമുക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഈ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആ ഒരു മുറവിളികൾ നമുക്ക് പലയിടങ്ങളിലും പ്രകൃതിയെ നശിപ്പിക്കുന്നതും ജലസ്രോതസ്സുകളെ ഇല്ലാതാക്കുമ്പോഴും മണ്ണിനെയും മരങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോഴും എനിക്ക് തോന്നുന്നു സാർ ഒരു കലാകാരൻ, ഒരു കവി കൂടിയാണ്. ആ ഒരു നിലയിൽ സാറിന് ഒരുപാട് അവസരങ്ങളിൽ പ്രതികരിക്കാൻ തോന്നുന്നുണ്ടോ? അതോ തൻ്റെ ഒരു കവിത എഴുത്തിലൂടെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് സാർ ആ ഒരു വിഷയം കൊണ്ടുവന്നിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും. എൻ്റെ 4 പുസ്തകങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. അതിൽ ആദ്യത്തെ പുസ്തകം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 30 പ്രഭാഷണങ്ങളുടെ ഒരു സമാഹാരമാണ്. അത് ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. അത് 30, 40, 45, 50 പേജ് വരുന്ന ഒരു ചെറിയ പുസ്തകമാണ്. വളരെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, കുട്ടികൾക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള വിഭവങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകം ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ആ പുസ്തകം മുഴുവൻ ഒരു നല്ല പ്രകൃതി പഠനത്തിന് ഉപകരിക്കുന്ന ഒരു പുസ്തകമാണത്. രണ്ടാമത്തത് വാട്ടർ മാർക്സ് എന്നുള്ളതാണ്. ജലം മുദ്രണം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ജലമുദ്രയുണ്ട്, എല്ലാ ജീവിയിലും ഉണ്ടൊരു ജലമുദ്ര.
0: തീർച്ചയായും.
1: ജലമില്ലാതെ ജീവനില്ല, ജലമില്ലാതെ ശരീരമില്ല. അപ്പൊ ഒരു ജൈവ ശരീരത്തിന്റെ അനുപേക്ഷണീയമായ ഘടകമാണ് ജലം എന്ന് പറഞ്ഞാൽ. വാട്ടർ മാർക്ക് എന്ന് പറയുന്ന ജലമുദ്ര, അത് ജലം എല്ലാത്തിലും പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാട്ടർ മാർക്സ് എന്ന പുസ്തകത്തിന്റെ ആശയം. അതിനകത്തും ജലം തന്നെയാണ് മുഖ്യമായിട്ടുള്ളത്. ഏതാണ്ട് 4.6 ബില്യൺ വർഷങ്ങളായി ജലം ഭൂമിയിൽ രൂപപ്പെട്ടിട്ട് അന്നു മുതൽ ഇന്നു വരെ ഈ ജലം ചാക്രികമായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജലത്തിൻ്റെ മഹാത്മ്യത്തെയാണ് ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് പ്രകൃതിയാണ് അതിൻ്റെ കാതലായിട്ടുള്ള അംശം. പിന്നെ എൻ്റെ 2 കവിതാ പുസ്തകങ്ങളാണ്. ആദ്യത്തത് 51 കവിതകളുടെ ഒരു രാമായണം.

0: ജന്റെ കവിതകൾ, അതിലേതാണ്ട് എട്ടോ പത്തോ കവിതകൾ പ്രകൃതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ള കവിതകളാണ്. ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയ ഒരു പുസ്തകമാണ് എൻ്റെ സൂര്യാക്ഷരങ്ങൾ. അതിലും കുറേയേറെ പ്രകൃതി കവിതകൾ, പരിസ്ഥിതി കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവിതകൾ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റിയൊരു ഉപാധിയാണ്. അത്തരത്തിൽ പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് വേണ്ടിയും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് കവിതയിൽ സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
1: അപ്പോഴേ കവിയും മികച്ചൊരു പ്രഭാഷകനും ഒക്കെ കൂടിയാണ്. അങ്ങനെ കവിതയുടെ വാതായനങ്ങൾ കുട്ടിക്കാലം മുതലേ കവിത എഴുതുമായിരുന്നോ, അതോ പിന്നെ ഈ പരിസ്ഥിതിക്ക് ശേഷമാണോ കവിതയിലേക്ക് തിരിഞ്ഞത്? ആദ്യമായി എഴുതിയ കവിത ഏതാണ്?
0: ഞാൻ ശരിക്കും 10ാം ക്ലാസ്സിന് ശേഷം 10th സ്റ്റാൻഡേർഡിന് ശേഷം പ്രിഡിഗ്രിയാണ്, പ്രിഡിഗ്രിക്ക് ചേർന്നപ്പോൾ 2ാം ഭാഷയായിട്ട് തിരഞ്ഞെടുത്ത ഹിന്ദിയാണ്. അന്ന് അങ്ങനെ തിരഞ്ഞെടുക്കാനൊരു കാരണം, എൻ്റെ മുതിർന്ന ആളുകൾ പലരും പറഞ്ഞത് ഹിന്ദി 2ാം ഭാഷയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജയിക്കാൻ എളുപ്പമാണ്, മാർക്ക് കൂടുതൽ കിട്ടുമെന്നാണ്. അപ്പം അങ്ങനെ അന്നത്തെ ഒരു സ്വകാര്യ ആഗ്രഹം മാർക്ക് കൂടുതൽ വാങ്ങിക്കാമെന്നുള്ള താല്പര്യത്തിൽ ഹിന്ദി എടുത്തു. എന്നെ പഠിപ്പിച്ചിട്ടുള്ള MD രത്നമ്മയൊക്കെ മലയാള സാഹിത്യത്തിലെ ഇരുത്തം വന്ന സാഹിത്യകാരികളാണ്. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് മലയാളവുമായിട്ട് ഒരു വലിയ ബന്ധം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മലയാളം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് അഡീഷണലായിട്ട് ഹിന്ദിയും കൂടെ പഠിക്കാനുള്ള രീതിയിലാണ് ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ മലയാളത്തോടെ എനിക്ക് വലിയ അദമ്യമായിട്ടുള്ള അഭിനിവേശം, ആസക്തിയൊക്കെ ഉണ്ടായിരുന്നു. ഭാഷ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നും എൻ്റെ സംഭാഷണം, എൻ്റെ എഴുത്തുകളിലൊക്കെ ഭാഷ പരിക്കേൽക്കാതെ നിൽക്കണം എന്ന ഒരു വാശി എപ്പോഴും എനിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് എൻ്റെ വായനക്കാർക്ക് അല്പം അരോചകമായിട്ട് തോന്നിയേക്കാം. കാരണം ഇങ്ങനെ ഭാഷ എന്തിനാണ് ദുരൂഹമായ ഒരു പിന്നെ ആശയവിനിമയ ഉപാധയാക്കി മാറ്റുന്നത്? പക്ഷെ എനിക്ക് ഭാഷ അത്ര മനോഹരമായിരിക്കണം എന്ന ഒരു വാശി കൊണ്ടാണ് അങ്ങനെ എൻ്റെ ഒരു ശൈലിയായിപ്പോയത്. ഞാൻ 81ലാണ് എൻ്റെ ആദ്യത്തെ കവിത എഴുതിയത്. മംഗളം വാരികയിലാണ്, വാരികയെന്ന് തോന്നുന്നു, വാരികയിലാണ്. KM റോയ് സാർ അന്ന് അതിൻ്റെ എഡിറ്ററായിരുന്നു. ഞങ്ങൾ തമ്മിൽ 1-2 മീറ്റിങ്ങിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോൾ അത് എന്നോട് ചോദിച്ചു, എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൃഷിയൊക്കെ ആയിട്ട് പഠിച്ചിട്ട് സാഹിത്യം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ചെറുതായിട്ട് ചെറിയ വരിയിലെ കേസും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കവിത എഴുതുന്നൊരു കവിത അയച്ചാൽ ഞാൻ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് വിട്ടു, കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കാൾ വന്നു, ഒരു കവിത അയക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു 10-18-20 വരികളുള്ള ബോധി എന്ന് പറയുന്നൊരു കവിത അയച്ചു കൊടുത്തു. അടുത്ത ആഴ്ചയിൽ അത് വരികയും ചെയ്തു. അതാണ് എൻ്റെ സാഹിത്യ ലോകത്തേക്കുള്ള പ്രവേശനം. ഒരുപക്ഷെ ഞാൻ അങ്ങനെയാണ് ഇതിൽ വീണുപോയത്. അതിനെ തുടർന്ന് ഇങ്ങനെ 10, 300, 320 കവിതകൾ എഴുതിയിട്ടുണ്ട്. കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് പുസ്തകമാക്കിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഇപ്പോൾ കവിതയിൽ ഇങ്ങനെ പോവുകയാണ് മുമ്പോട്ട്. പ്രാവശ്യം
1: ഒരു കവിത ചൊല്ലാമോ?
0: കവിത, ഈ കവിത എഴുതുന്നത് പിന്നേനേക്കാൾ പ്രയാസമാണ് കവിത ചൊല്ലുക എന്ന് പറയുന്നത്. കവിതയുടെ പാരായണം അല്ലെങ്കിൽ ചൊല്ലൽ, അതൊരു പ്രത്യേക കലയാണ്. എത്ര നല്ല കവിത എഴുതിയാലും അത് ചൊല്ലുന്നതിനകത്താണ് ആ കവിതയെ നശിപ്പിക്കാനും സാധിക്കും. എത്ര മോശം കവിതയാണെങ്കിലും അതിനെ മഹത്തരമാക്കുവാനും സാധിക്കും. ശബ്ദം, ഉച്ചാരണ ശുദ്ധി, ചൊല്ലലിൻ്റെ ഒരു ശൈലി, അപ്പം ഇതൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ കവിത ചൊല്ലണമെന്ന് പറയുമ്പോൾ അത് സാഹസമായി പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ കവിത ഒരു അർത്ഥഗദ്യ രൂപത്തിൽ ഞാനൊന്ന് ഒന്ന് പറയാം. നമ്മുടെ കേരളത്തിലെ ഒരുപാട് തടാകങ്ങളുണ്ട്, ജലാശയങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട 3 തടാകങ്ങൾ, അന്തർദേശീയ പ്രാധാന്യമുള്ള റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 തടാകങ്ങൾ കേരളത്തിലുണ്ട്. അതിലൊന്ന് അഷ്ടമുടിയാണ്, 2ാമത്തത് വേമ്പനാട് കായലാണ്, 3ാമത്തത് ശാസ്താംകോട്ട കായലാണ്. അപ്പം ഈ 3 കായലുകളും കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതിഫലനത്തിന് നമുക്ക് ഒരു സൂചികയായിട്ട് എടുക്കാൻ സാധിക്കും. ഈ 3 തടാകങ്ങൾ നാശോന്മുഖമാണ്, മുഴുവൻ തകർന്നു പോവുകയാണ്. അതിലേറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അഷ്ടമുടി കായൽ തന്നെയാണ്. അപ്പോൾ അത് കൊല്ലത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് അഷ്ടമുടി കായൽ. ആ കായലിൻ്റെ ഇന്നത്തെ അവസ്ഥയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് വരികൾ എഴുതി, അത് ഞാനിവിടെ ഒന്ന് വായിക്കാം. അഷ്ടമുടി കായൽ ഒരു വിഷാദ ഗീതം, തണ്ണീർ കലവറ എന്നു വാഴ്ത്തുമ്പോഴും കണ്ണീരു മാത്രം നിറഞ്ഞതീ നീർത്തടം, എട്ടുമുടിയിലും പൊട്ടുന്ന കേൾക്കായി ഞെട്ടിച്ചു ഞെട്ടിച്ചു കായൽ കിനാവുകൾ, ഇഷ്ടമല്ലാത്ത അവശിഷ്ടങ്ങളൊക്കെയും വൃഷ്ടിപ്രദേശങ്ങൾ വിട്ടതിൽ ചേരുന്നു, നഷ്ടമാർക്കെന്നുള്ള സത്യം നനയ്ക്കാതെ കഷ്ടമെല്ലാവരും ഈ പുണ്യം തകർക്കുന്നു, ശ്വാസമില്ലാതെ എത്ര പ്രാണികളുണ്ടതിൽ വാസരം നഷ്ടമായി സസ്യജാലങ്ങളും, നീലത്തടാകമാണെന്ന വിശേഷണം ജ്വാലാതപം പോലവൾക്കെന്തു നൊമ്പരം, എത്രയോ ജീവിതം നെയ്തവൾ നാടിനായി എത്ര ജീവാർത്ഥവും ദാനം കൊടുത്തവൾ, ദേശത്തിനെന്നും യശസ്സായി നിന്നവൾ ആശകെട്ടിന്ന് അന്ത്യശ്വാസവും തേടുന്നു, കല്ലടയാറിനെ മാർത്തടം ചേർത്തവൾ തെല്ലിട സാന്ത്വനം ശാന്തിയേകുന്നവൾ, സാഗരം ചേരുവാൻ മംഗളം ചൊല്ലുവോ

0: രാഗാർദ്രവത്സല സ്നേഹമഹാമയി അഷ്ടമുടീ നിന്റെ സന്താപമോർക്കവേ ദുഷ്ടനാണെത്ര ഞാനെന്നും ഗ്രഹിക്കുന്നു. പിഴമൂളി ഞാനും മടങ്ങുന്നു ഖിന്നം. അഴകാകമിഴിവാക നീ ആത്മജേ, അഴകാകമിഴിവാക നീ ആത്മജേ.
1: സമാഗമത്തിൽ ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
5: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ KV രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. കുറെ അധികം നേരമായി സാറ് നമ്മോട് കുറച്ചധികം വിശേഷങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കൃഷിരീതിയെക്കുറിച്ചും ജലസ്രോതസ്സിനെക്കുറിച്ചും നമ്മുടെ ഊർജത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സർ, സൂക്ഷ്മാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്നാൽ എന്താണ്?
6: ഈ ഒരു സംജ്ഞ അല്ലെങ്കിൽ ഈ പ്രയോഗം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം വായു ശുദ്ധമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പരിസ്ഥിതി സ്നേഹിയാണ്. വായു അശുദ്ധമാകാതിരിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരാൾ പരിസ്ഥിതി പ്രവർത്തകനാണ്. ശുദ്ധമായ ജലം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പരിസ്ഥിതി സ്നേഹിയാണ്. ജലം ശുദ്ധമായിരിക്കാൻ പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അപ്പം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതിയിലെ വിഭവങ്ങളെയും പ്രകൃതിയെയും ശുദ്ധമായി സൂക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരാളും പരിസ്ഥിതി സ്നേഹിയാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന, അതിനുവേണ്ടി എന്ത് പ്രവൃത്തി ചെയ്താലും അത് ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ്. ശരിക്കും പരിസ്ഥിതിയുടെ ഘടനാപരവും ധർമ്മപരവുമായ സുസ്ഥിതികൾ ഉറപ്പാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളാണ്. അത് പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ചൂഷണവും ദുരുപയോഗവും തടയുക, നിയന്ത്രിക്കുക, പരിസ്ഥിതിയുടെ നൈസർഗിക ശേഷികളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഊർജദായകത്വം എന്ന് പറയുന്ന ഒരു ശേഷി പരിസ്ഥിതിയുടെ, അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക, അതുപോലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്ന വിഭാഗത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ജലസംരക്ഷണം, ജലത്തിൻ്റെ മലിനീകരണം ഒഴിവാക്കുക, വായുമലിനീകരണം ഒഴിവാക്കുക, ആഗോള അന്തരീക്ഷ താപനം ഒഴിവാക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ. പ്രത്യേകമായി മാറ്റി നിർത്തിക്കൊണ്ട് അതിനൊരു നിർവചനം ഉണ്ടാക്കാനോ അതെന്താണെന്ന് വ്യക്തമായി ഓരോന്നോരോന്നായി പറഞ്ഞാൽ അവസാനിക്കാത്ത തരത്തിൽ വിപുലവും സങ്കീർണവുമാണത്. അപ്പോൾ അത്തരത്തിൽ പരിസ്ഥിതിയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്നതിനാവശ്യമായി ഏത് നിലപാടും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
5: അതുപോലെ തന്നെയാണ് പരിസ്ഥിതി സംബന്ധമായ ഭീഷണികൾ കുറേ അധികം നിലനിൽക്കുന്നുണ്ട്. അത് വലിയ ഗഹനമായ ഒരു സബ്ജക്റ്റ് ആണ്. എന്നാലും ഇത്തരം പരിസ്ഥിതി സംബന്ധമായ ഭീഷണികൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
6: തീർച്ചയായിട്ടും പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആലോചനകളോ ഒക്കെ ഗൗരവമായിട്ട് തുടങ്ങിയത് 1962 റേച്ചൽ കാർസൺ എന്ന് പറയുന്ന ഒരു വനിത ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. സൈലന്റ് സ്പ്രിംഗ്സ് എന്നാണ്, നിശബ്ദ വസന്തങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം പ്രചാരത്തിലായതോടെ വായിക്കാനിടയായ ആളുകളൊക്കെ പരിസ്ഥിതിയെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങി. ഇന്ന് ഈ 62 ശേഷം വന്ന 37

0: 58 63 വർഷങ്ങൾ, ഈ 6 ദശാബ്ദത്തിനിടയിൽ റേച്ചൽ കാർസന്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന പല ആശങ്കകളും അതിൽ ഉന്നയിച്ചിരുന്ന പല ഭയങ്ങളും ഇന്ന് വാസ്തവത്തിൽ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഈ ഭൂമി എത്രയും പെട്ടെന്ന് മനുഷ്യവാസയോഗ്യമല്ലാതായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ ചൂടിന്റെ വർധനവ് ഒക്കെ അതിന്റെ സൂചനകളാണ്. മഴയുടെ ക്രമങ്ങളിൽ, പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ ഇതിന്റെ സൂചനകളാണ്. അപ്പൊ നമ്മൾ ഈ സൂചനകളെ തിരിച്ചറിയിച്ച് നമ്മുടെ നിലപാടുകൾ തിരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതി നമുക്ക് തീർത്തും അനുയോജ്യമായ ഒരു പ്രകൃതത്തിലേക്ക്, സ്വഭാവത്തിലേക്ക് മാറും. അതിന് ഉദാഹരണം പറയാം, ഭൂവിഭവ ശോഷണം. ഭൂമിയിലെ നമുക്ക് ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളുടെ ശോഷണം, അത് പലതരത്തിൽ സംഭവിക്കുന്നുണ്ട്. മനുഷ്യനാണെങ്കിൽ അത് പിന്നെ ഖനനം, അപ്പൊ കാട് വെട്ടിത്തെളിക്കുക, മരങ്ങൾ മുറിക്കുക, പാറ പൊട്ടിക്കുക, മണലൂറ്റിയെടുക്കുക, ചെളിമാറ്റുക, മണ്ണ് ദുരുപയോഗം ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഭൂമിയിലെ വിഭവങ്ങൾ ശോഷിച്ച് നിലനിൽക്കാനാവാത്ത തരത്തിലേക്ക് വിഭവ സമ്പത്ത് നമുക്ക് ചുരുങ്ങി പോവുകയാണ്. മറ്റൊന്ന് ജൈവ വൈവിധ്യത്തിന്റെ നാശമാണ്. ജൈവ വൈവിധ്യം വാസ്തവത്തിൽ അത് അതിജീവനത്തിന്റെ ഒരു ഉപാധിയാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെയായാൽ, എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നു തന്നെ ആയാൽ, എല്ലാവരുടെയും പ്രതിരോധ ശേഷി ഒന്നുപോലെയായാൽ, അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. ഇത് അതിജീവിക്കുക, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ, യോഗ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായി കാണപ്പെടുന്നത് നിലനിൽക്കുമെന്ന അടിസ്ഥാന തത്വമാണ് അതിനകത്ത് ഉള്ളത്. അപ്പൊ അത്തരത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ശോഷണം, എന്തെല്ലാം സസ്യജന്തുജാലങ്ങളാണ് നമ്മുടെ പരിസരത്തുനിന്ന് അസ്തമിച്ചത്, നിഷ്പ്രഭമായത് അല്ലെങ്കിൽ നിഷ്ക്രമിച്ചത് നമുക്കറിയില്ല. അങ്ങനെ ഓരോന്നായിട്ട് അതിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ ജൈവ വൈവിധ്യ നാശം ഒരു വലിയ ഭീഷണിയാണ്. മലിനീകരണം, ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെയും ഭൂമിയെയും പ്രകൃതിയെയും അങ്ങേയറ്റം തകർക്കുന്ന ഒന്നാണ് മലിനീകരണം. മലിനീകരണം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റില്ല. കാരണം മാലിന്യം എന്ന് പറയുന്നത് വികസനത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. എല്ലാ വികസനത്തിനും ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉപോൽപ്പന്നമുണ്ട്. അത്തരത്തിലുള്ള ഉപോൽപ്പന്നങ്ങളായി ഈ മാലിന്യങ്ങളെ നമ്മൾ സുരക്ഷിതമായി നിർമാർജനം ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പം മലിനീകരണം വലിയൊരു പ്രശ്നമാണ്. ആഗോള താപനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാലാവസ്ഥാ വ്യതിയാനം, മഴയിലും അന്തരീക്ഷ മർദ്ദത്തിലും അന്തരീക്ഷ താപത്തിലും കാറ്റിന്റെ ദിശയിലും സ്വഭാവത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ കടൽപ്പെരുക്കം, ഈ പിന്നെ അമിതമായിട്ടുള്ള ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ധ്രുവങ്ങളിരിക്കുന്ന മഞ്ഞുപാളികൾ ഉരുകും. ഈ ഉരുകുന്ന വെള്ളം കടലിൽ വരികയും കടലിന്റെ നിരപ്പ് ഉയരുകയും ചെയ്യും. 1-2 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ കടൽ നിരപ്പ് ഉയർന്നാൽ ഈ വൻകരകളുടെ തീരദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാവും. അപ്പൊ അങ്ങനെ വലിയ ഒരു പ്രശ്നമാണ് ഈ കടൽ പെരുക്കം എന്ന് പറയുന്നത്. അതുപോലെ വരൾച്ച, അതിവൃഷ്ടി, വലിയ മഴ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, നമ്മൾ കേരളത്തിൽ ഇതൊക്കെ ഒരിക്കലും സംഭവിക്കാതിരുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ നിത്യ അനുഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് പ്രകൃതിയിൽ നമുക്ക് വലിയ ഭീഷണിയായിട്ട് ഉയർന്നു വരുന്ന പുതിയ പുതിയ അനുഭവങ്ങൾ. അതിനെയൊക്കെ കരുതി ഇതൊക്കെ തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഒരുപക്ഷെ തീർച്ച തടയാൻ നമുക്ക് സാധ്യമല്ല, ഇതിന്റെ ലഘൂകരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള ഒരു ബോധ്യത്തോടെ പ്രവർത്തിക്കണം.
1: അത് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു മുൻകരുതലുകൾ എന്നാണോ ഉദ്ദേശിക്കുന്നത്?
0: തീർച്ചയായിട്ടും. വിഭവങ്ങൾ, ഇപ്പം നമ്മൾ മണ്ണ് റോഡ് പണിയാനായിട്ട് മണ്ണെടുക്കുന്നുണ്ട്. ഒരുപാട് ടിപ്പർ വണ്ടികളിലൊക്കെ മണ്ണ് കൊണ്ടുവന്നുണ്ട്. 1 ഇഞ്ച് മണ്ണുണ്ടാവാൻ 4000 മുതൽ 6000 വർഷങ്ങൾ വരെ വേണം. പാറ പൊടിഞ്ഞ് അത് പ്രകൃതിയിലെ വിവിധ ശക്തികളുടെ സ്വാധീനത്തിൽപ്പെട്ട് 4000 മുതൽ 6000 വർഷങ്ങൾ വരെ ആ പ്രക്രിയ നടക്കുമ്പോഴാണ് അത് മണ്ണായിട്ട് മാറുന്നത്. പാറ പൊടിച്ചാൽ നമുക്ക് മണ്ണ് കിട്ടില്ല. പാറ പ്രകൃതിയിൽ സ്വാഭാവികമായ പ്രക്രിയകൾക്ക് വിധേയമായി പൊടിഞ്ഞു രൂപപ്പെടുന്നതാണ് മണ്ണെന്ന് പറയുന്നത്. അപ്പം ഈ മണ്ണെടുത്ത് മാറ്റുമ്പോൾ അവിടെ നിന്നത് പോയി, ഇനി അത് അവിടെ ഇല്ല, അതവിടെ ഉണ്ടാകണമെന്നുള്ള 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് ഉണ്ടാവുക. അതുപോലെ പാറ പൊട്ടിക്കുക, ഖനനം, ഗ്രാനൈറ്റ് ക്വാറികൾ, ഒരു പാറ ഒരു ഭാഗത്തുനിന്ന് പൊട്ടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ഹ്യൂമൻ സൈക്കിൾസ് എടുക്കും ആ പാറ വീണ്ടും അവിടെ ഉണ്ടാവാനായിട്ട്. അപ്പൊ അതുകൊണ്ട് പുനഃസ്ഥാപിക്കപ്പെടാത്ത ഇത്തരം വിഭവങ്ങളെ നമ്മൾ നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ വിഭവങ്ങളെയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ജാഗ്രതയും നമുക്ക് സ്വയം നിയന്ത്രണവും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. ജലം കേരളത്തിൽ ഇത്രയും മഴ കിട്ടുന്നു, 3000 മില്ലിമീറ്റർ മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും മഴ കിട്ടിയിട്ടും നമ്മളെ പോലെ ജലക്ഷാമം ഇല്ല. 400 മില്ലിമീറ്റർ മഴ കിട്ടുന്ന രാജസ്ഥാനിൽ, അവിടെ 400 മില്ലിമീറ്റർ ആണ് ശരാശരി മഴ. 1200 മില്ലിമീറ്റർ ആണ് തമിഴ്നാട്ടിലെ മഴ. കേരളത്തിൽ 3000-ന് മുകളിലാണ് ആ മഴ. അത്രയും മഴ കിട്ടിയിട്ടും നമ്മളെക്കാൾ സുഖമായിട്ട് മഴയില്ലാത്ത നാട്ടിലാളുകൾ ജീവിക്കുന്നു. അവരുടെ വിവേകമാണ്, ഈ വിഭവത്തിനെ എങ്ങനെ അവർ ആദരിക്കുന്നു, എങ്ങനെ അവർ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് അതൊക്കെ.
1: ഇത്രയധികം ഔദ്യോഗിക ജീവിത അനുഭവങ്ങളുമുള്ള സാറിന് ഒരുപാടിടങ്ങളില് പ്രകൃതി ചൂഷണവും ഈ മണ്ണിനെയും മഴയും ഒന്നും ബഹുമാനിക്കാതെ പോകുന്ന കുറേയധികം കാര്യങ്ങളിൽ സാറിന് അങ്ങനെ വിഷമം തോന്നാറുണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ പരിസ്ഥിതി സ്നേഹി പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് ഒരാൾ അറിയപ്പെടുന്നുവെങ്കിൽ അത് ഒരു പരിഹാസാർത്ഥത്തിലാണ് ഈ അടുത്ത കാലം വരെ ആളുകൾ കണ്ടിരുന്നത്. ദൈവം ഒരു പരിസ്ഥിതി സ്നേഹി പോകുന്നു, അയാൾ വികസന വിരോധിയാണ്, ഇതൊരു മുദ്രയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജലം മലിനമാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഒരാള് ജലം ഉപയോഗിച്ച് നടത്താൻ പോകുന്ന ഒരു വ്യവസായത്തിന്റെയോ അത് ഉപയോഗപ്പെടുത്താൻ പോകുന്ന മറ്റൊരു മേഖലയുടെയോ പ്രയോജനത്തെ മറന്നുകൊണ്ടാണ് അതിന് വിരുദ്ധമായിട്ടാണ് ഇയാൾ ചിന്തിക്കുന്നതെന്ന വ്യാഖ്യാനമാണ് അത്തരത്തിലുള്ള ഒരു അപഖ്യാതിക്ക് കാരണം. പക്ഷെ ഇന്ന് സാധാരണക്കാർ പോലും ഇത്തരം ഭൂമിയിലെ വിഭവങ്ങൾ നശിക്കരുതെന്നും അതിനെ ദുരുപയോഗം ചെയ്യരുതെന്നും അത് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഒരു ചെറിയ ബോധത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ടാകുന്ന ഒരു നിലപാടാണ് ശരിക്കും ഒരു പരിസ്ഥിതി സ്നേഹി എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഉള്ളത്. അത് സാവകാശം സാവകാശം ബന്ധപ്പെട്ട സമൂഹത്തെയും ആളുകളെയും ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോകാനുള്ള പരിശ്രമങ്ങൾ തുടരുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നിർത്തിപ്പോവുക എന്നുള്ളതല്ല, തുടർന്നേ പോവുക എന്നുള്ളതാണ്.
1: വളരെ സത്യമായ കാര്യമാണ്. ഇനി നമ്മൾ വീണ്ടും പോകുന്നത് സാഹിത്യത്തിലേക്ക് തന്നെയാണ്. സാഹിത്യത്തിന് വളരെ വിപുലമായ സ്വത്വമാനങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഒന്ന് പറയാമോ?
0: ഞാന് വാസ്തവത്തിലൊരു ഭാഷാ പണ്ഡിതനൊന്നുമല്ല. ശരിക്കും ഈ കവിത അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ മറ്റു രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു നിർവചനം മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കാനുള്ള അത്തരത്തിലുള്ള ഒരു ഭാഷാ വൈഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഭാഷ എനിക്ക് വല്ലാതെ വഴങ്ങിത്തരുന്നുണ്ട് എന്നൊരു സുഖം എഴുതുമ്പോഴും എഴുത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടുമുണ്ട്. സാഹിത്യത്തിന് ശരിക്കും ഹിതമായിരിക്കുന്നത് എന്നുകൂടെ ഒരർത്ഥം നമുക്ക് കൽപ്പിക്കാൻ വേണമെങ്കിൽ, ഹിതമായിരിക്കുന്നത്, ഹിത്യമായിട്ടുള്ളത് എന്നുകൂടെ. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇതാണ് വാക്യം രസാത്മകം കാവ്യം. അപ്പൊ കവിത പോലെ മനോഹരം എന്ന് എല്ലാത്തിനെ കുറിച്ചും, ഒരു പ്രതിമ കണ്ടാലും പറയും ആ പ്രതിമ കവിത പോലെ മനോഹരമായിരിക്കുന്നു, ഒരു പ്രഭാഷണം കേട്ടാൽ പറയും അത് കവിത പോലെ. അപ്പോൾ ഈ ഇതിനകത്തൊക്കെ അന്തർഭവിച്ചിരിക്കുന്ന ആത്മരൂപങ്ങൾ, ഒരു സാഹിത്യ സൃഷ്ടിയുടെ ആത്മരൂപം എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു സ്വത്വം സൂക്ഷിക്കുന്നതാണ്. പക്ഷെ അതിനെ തിരിച്ചറിയാതെ സാഹിത്യത്തെ ഉപയോഗപ്പെടുത്തുകയോ പ്രയോഗിക്കുകയോ ചെയ്യുന്ന ആളുകൾ വലിയ അപരാധമാണ് ചെയ്യുന്നത്. അതെല്ലാ സാഹിത്യ മേഖലയിലും ഇന്ന് സാഹിത്യ രംഗത്ത് ഈ സാഹിത്യത്തിൻ്റെ സ്വത്വത്തിനെ പ്രകാശിപ്പിച്ചു നിർത്തിയ ഒരു വലിയ സാഹിത്യശാഖയാണ് വിമർശനം, വിമർശന സാഹിത്യം.
1: അതെ.
0: എന്നാൽ ഇന്ന് ഭാഷയിൽ വിമർശന സാഹിത്യം എന്ന് പറയുന്നത് അപ്രത്യക്ഷമായി കഴിഞ്ഞു. സത്യം ഒരു രചനയെക്കുറിച്ച്, ഒരു സാഹിത്യ സൃഷ്ടിയെക്കുറിച്ച് എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് ബോധ്യപ്പെടാനുള്ള ഒരു കണ്ണാടിയാണ് നമ്മൾ എടുത്തു മാറ്റിക്കളഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാറൊക്കെ അദ്ദേഹം എന്താണ് വായിക്കാതെ പോയത് എന്ന് അന്വേഷിക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും. അപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ ആത്മാവ് അന്വേഷിച്ചു പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കണ്ണാടികൾ, ദർപ്പണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പോൾ ഇന്ന് കവിതയായാലും സാഹിത്യമായാലും ഏത് രചനയായാലും ശരി, അതിൻ്റെ സ്വത്വത്തെ മാനിക്കാതെയുള്ള രചനയിലേക്ക് എഴുത്തുകാർ കടക്കുന്നു എന്നുള്ളത് ഒരു ദുര്യോഗം തന്നെയാണ്. എല്ലാവരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ആവേശത്തോടെ ഈ രംഗത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് അല്പം ആലോചന കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ഒരിക്കലും ഒരു സാഹിത്യ രൂപത്തിൻ്റെ സ്വത്വത്തെ, സ്വത്വഭംഗിയെ നശിപ്പിക്കാൻ ഒരാളിൻ്റെയും തൂലിക ചലിക്കരുത്, ഒരാളുടെയും നാവ് ചലിക്കരുത് എന്ന ഒരു ധാരണ മാത്രമാണ് സൂക്ഷിക്കാനുള്ളത്.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ വരാം.

0: FM. Stay tuned. തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ വി രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. സർ, അപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും നമ്മുടെ ഊർജ സ്രോതസ്സിനെക്കുറിച്ചും ജലസംരക്ഷണത്തെക്കുറിച്ചും ഒക്കെയാണ് സർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ സർ ഒരു കവിത ചൊല്ലിയിരുന്നു. കവിയാണ്, സാഹിത്യത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇങ്ങനെയൊക്കെ സംസാരിച്ചു വരുമ്പോഴും ആനുകാലിക സാഹിത്യ മണ്ഡലത്തിൽ ശ്രദ്ധേയമായ ഏതെങ്കിലും മാറ്റങ്ങളെയൊക്കെ ഒന്ന് അടയാളപ്പെടുത്താമോ സാറിന്?
1: സാഹിത്യത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുക എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരാളിൻ്റെ മനസ്സിലുണ്ടാകുന്ന ആശയങ്ങളെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാനോ ഒരുപക്ഷെ ഇത് തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു രേഖയായി മാറുന്നതിന് വേണ്ടിയാണ് ഒരു സാഹിത്യരചന സംഭവിക്കുന്നത്. എന്നാൽ ഇന്ന് രചനയുടെ രസതന്ത്രം തന്നെ ആകെ മാറിയ ഒരവസ്ഥയിലാണ്. പുതിയ കവിതകളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ വൃത്തം പിന്നെ പ്രാസം എന്നൊക്കെ പറയുന്നത് ഇന്ന് ഒരുപക്ഷെ അധികം ആക്രമിക്കപ്പെടുന്ന നിർദ്ദേശങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. അതൊന്നും വാസ്തവത്തിൽ ആവശ്യവുമില്ല. ഒരാളിൻ്റെ ചിന്തയ്ക്ക് അങ്ങനെ ഒരു വൃത്ത നിയമമൊന്നും ബാധകമല്ല. ചിന്ത വൃത്ത നിബദ്ധമല്ലാത്തിടത്തോളം കാലം അതിൻ്റെ ആവിഷ്കാരവും അത്തരത്തിൽ വൃത്ത നിബദ്ധമാകണമെന്നില്ല. പക്ഷേ കവിതയിൽ എന്താണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് വായനക്കാരന് മനസ്സിലാകാൻ പാകത്തിൽ അതിനെ പ്രയോഗിക്കുക എന്നുള്ളത് കവിയുടെ ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷെ ഇന്ന് എഴുതുന്ന പല കവിതകളും വാക്കുകൾ തമ്മിൽ ആശയപരമായി ബന്ധമില്ലാതെ വാക്കുകളുടെ നുറുങ്ങുകൾ പരസ്പരം അടുക്കി വെച്ച് ഒരു കവിത എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും അതിനെ എഴുതിയ ആളിന് പോലും വ്യക്തമായ ഒരു ആശയം പിന്നീട് ഇല്ലാത്ത തരത്തിലേക്ക് അത് അവ്യക്തമായി പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും കാര്യമല്ല, കുറച്ചുപേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പൊതുവേ കവിതയുടെ രചനയിലും കഥയുടെ രചനയിലും ഒക്കെ ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങൾ നമുക്ക്, വിപ്ലവകരം എന്ന് പറഞ്ഞാൽ ഞാൻ കൊട്ടേഷനകത്താണ് പറഞ്ഞിരിക്കുന്നത്, മാറ്റങ്ങൾ ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം ഒരുങ്ങിയത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടിയാണ്. ഒരു പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ച് വരണമെന്നുണ്ടെങ്കിൽ വലിയ ഒരു പ്രയാസപ്പെട്ട പ്രവൃത്തി അല്ലെങ്കിൽ പ്രക്രിയ അതിൻ്റെ പിന്നിലുണ്ട്. തയ്യാറാക്കുക, ഇത് അയച്ചു കൊടുക്കുക, അത് പരിശോധിക്കുക, എന്നിട്ട് ചവറ്റുകുട്ടയിൽ പോവുക. അപ്പം അങ്ങനെ വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായതിന് ശേഷമാണ് ഒരാളിൻ്റെ ഒരു എഴുത്ത് സ്വീകരിക്കപ്പെടുന്നത്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഒരു പ്രസാധകന് വേണ്ടി കാത്തിരിക്കുക എന്നത് എഴുത്തുകാരനെ സംബന്ധിച്ച് ഇന്ന് ഒരു വിഷയമേ അല്ല. എപ്പോൾ എന്ത് ചിന്തിക്കുന്നോ അത് അപ്പോൾ തന്നെ എഴുതി സാമൂഹ്യ മാധ്യമത്തിൽ ലഭ്യമാക്കുക എന്നുള്ള സ്വാതന്ത്ര്യം. ഈ കൃതികളെയൊക്കെ സ്വന്തമായെങ്കിലും പരിശോധിക്കാനുള്ള ഒരു സമയം എടുക്കാതെ അതിനു മുമ്പ് തന്നെ ഇത് വായനക്കാർക്ക് കിട്ടുന്ന രീതിയിൽ പാകമാകാത്ത പലഹാരമായാലും ഭക്ഷണമായാലും പകുതി പാകപ്പെടുത്തി കഴിക്കുന്ന ഒരവസ്ഥയിൽ, കാരണം അതൊന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും സ്വയം പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ, മെച്ചപ്പെടുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ വരുത്തിക്കൊണ്ട് അത് ചെയ്യുന്നതായിരിക്കും അതിനോടുള്ള ഒരു നീതി പുലർത്തുക എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു പരിശ്രമമൊന്നും ഇന്ന് നടക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ എല്ലാവരും ഭയന്നാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. വിമർശകരില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സാഹിത്യ രംഗത്ത് വിമർശന സാഹിത്യം അപ്രത്യക്ഷമായി കഴിഞ്ഞു. എത്രയോ ഭയന്നിട്ടാണ് ഒരു രചന നമ്മൾ ഒരു പ്രസിദ്ധീകരണത്തിൽ കൊടുക്കുന്നത്. കൃഷ്ണനായർ സാറൊക്കെ എന്ന് വെച്ചാൽ കൊന്ന് കൊല വിളിച്ചുകളയും ഒരു തെറ്റ് സംഭവിച്ചാൽ. അപ്പൊ അങ്ങനെ ഭയക്കേണ്ട ഒരു കാര്യമില്ല ഇന്ന്. കാരണം ഇതിനിടയിൽ വായനക്കാരന്റെയും എഴുത്തുകാരന്റെയും ഇടയിൽ ഒരു പ്രതിബന്ധമില്ല. അതുകൊണ്ട് തന്നെ എഴുത്ത് സർവതന്ത്ര സ്വതന്ത്രമായി പോവുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയ്ക്കോ പരിഷ്കരണത്തിനോ നവീകരണത്തിനോ വിധേയമാകാതെ ഒരു അസംസ്കൃത വസ്തുവായിട്ടാണ് ഇപ്പൊ പല രചനകളും വായനക്കാരിലെത്തുന്നത്. അപ്പൊ അതിന് അതിന്റെ മൂല്യത്തിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകാം. തീർച്ചയായിട്ടും ഇത് കാലക്രമത്തിൽ മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കുറച്ചുപേരെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുകയും അത് ഒരു ചുണ്ടുപലകയായി മാറുകയും എഴുത്ത് മൊത്തത്തിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക്, ഇത്തരത്തിൽ ശുദ്ധമായ രീതിയിലേക്കുള്ള ഒരു പ്രയാണം തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: സർ, എനിക്ക് തോന്നുന്നു ഒരുപാടിടങ്ങളിൽ ഇപ്പം ഒരുപാട് പേരുടെ ഉള്ളിൽ ഒരു ചോദ്യമായി ഇങ്ങനെ അവശേഷിക്കുന്ന ഒരു കാര്യമാണ് മൂല്യശോഷണം അല്ലെങ്കിൽ മൂല്യച്യുതി. ഈ ഒരു രംഗത്ത് വളരെയധികം കടന്നുകൂടിയിരിക്കുന്നു. കാരണം സർ ഇപ്പം പറഞ്ഞ ഈ ഒരു വലിയൊരു കാര്യമാണ് എഴുത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഒരു ചോദ്യം ഞാനിങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ജന്മനാടിനെ കുറിച്ചും കലാലയത്തെക്കുറിച്ചും പഠിച്ച സ്കൂള് പിന്നിട്ട് വന്ന വഴികൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ കുന്നത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൃഷിവലന്മാരുടെയും സാമൂഹികവും സാമ്പത്തികവുമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് എൻ്റെ പിറവി. എങ്കിലും അവിടെയുള്ള മനുഷ്യരുമായിട്ട് ബാല്യകാലം മുതലുള്ള വലിയ ബന്ധം തീർച്ചയായിട്ടും എനിക്ക് പാർന്നെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, അത് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ തന്നെയുള്ള കുന്നത്തൂരിലെ നടിയുള്ള എൽ പി സ്കൂളിലായിരുന്നു എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അതിനുശേഷം പനയനാർകാവ് കരുനാപ്പിള്ള പനയനാർകാവ് വല്ലഭായ് പട്ടേലിൻ്റെ സ്മരണാർത്ഥമുള്ള ഒരു സ്കൂളുണ്ട്, അവിടെ ഞാൻ 7-ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചു. പിന്നീട് കൊല്ലം ജില്ലയിൽ തന്നെ പാങ്ങോട് പുത്തൂർ പാങ്ങോടുള്ള കുഴിക്കലിടവ ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അതിനുശേഷം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പ്രഡിഗ്രിയും അതിനുശേഷം സുവോളജിയിലെ ബി എസ് സിയും ചെയ്തു. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കൃഷിശാസ്ത്രത്തിൽ ഓണേഴ്സ് ബിരുദത്തിനായിട്ട് വടക്കേ ഇന്ത്യയിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സർവകലാശാലയിൽ പോയത്. അവിടെ ജനതാ മഹാവിദ്യാലയ എന്ന ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത് 4 വർഷം. അതിനുശേഷം കേരളത്തിലെത്തുകയും തിരികെ ജോലി പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് എൻ്റെ സർവീസ് കാലത്തിൻ്റെ തിരക്കിലായിരുന്നു, പല തരത്തിലും എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യത്തിനും എനിക്ക് മാറ്റിവെക്കാൻ സമയം കിട്ടാത്ത തരത്തിൽ അത്ര തിരക്കുള്ള ഒരു ജീവിതമായിരുന്നു എനിക്കുണ്ടായത്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമാണ്, അതിനിടയ്ക്ക് 2 പുസ്തകങ്ങൾ ഞാൻ എഴുതി, 2008-ലും 2015-ലും 2 പുസ്തകങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സ്വകാര്യമായി പഠനമെന്ന് പറയുന്ന ഒരു നൈരന്തര്യമാണ് എന്ന ബോധം, കൂടുതൽ കാര്യങ്ങൾ ഞാനൊരു പ്രഭാഷണത്തിന് പോകുമ്പോൾ അതിൻ്റെ ആധികാരികത ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള സാമഗ്രികൾ ഉണ്ടാവണം. അപ്പോൾ അത് അക്കാഡമികമായിട്ട് ആധികാരികമായ കാര്യങ്ങൾ സമ്പാദിക്കണമെങ്കിൽ അതിനാവശ്യമായ പഠനം നടത്തണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഔപചാരികമായ പഠനം തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2 PG ഞാൻ ചെയ്തു, 2 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തു. അതിൽ 2 എണ്ണവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ. അപ്പോൾ അങ്ങനെ അക്കാഡമികമായിട്ട് അങ്ങനെ പല സ്ഥാപനങ്ങളിലും പല സ്ഥലത്തും പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത്. അത് പക്ഷേ എൻ്റെ എഴുത്തിലും എൻ്റെ പ്രഭാഷണങ്ങളിലും എൻ്റെ ചിന്തകളിലുമൊക്കെ എനിക്ക് നല്ല തിളക്കമുള്ള ദീപങ്ങളായിട്ട് എനിക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും അവയൊക്കെ എനിക്ക് നല്ല വഴികാട്ടികളാവുന്നുണ്ട്.
0: ഫാമിലി
1: അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. ഭാര്യ പത്മിനി എന്നാണ് പേര്. ഈ പത്മിനി എന്ന വാക്ക് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ പല എഴുത്തുകാരും ദായാണ് ഉപയോഗിക്കുന്നത്, പത്മിനി എന്നാണ്. ശരിക്കും പത്മ തായും മായും കൂടെ ചേർന്ന് പറയുകയാണ്. പത്മം എന്ന സ്വർണം എന്നാണ് അർത്ഥം. പത്മിനി എന്ന് പറയുന്നതന്നെ ഒരു സ്വർണപ്രതിമയാണ് എന്നർത്ഥമാണ്. പക്ഷെ പലരും ഉപയോഗിക്കുന്നത് എന്താണ്, ഈ തായും മായും ചേർക്കത്തില്ല, ദായും മായുമാണ് ചേർത്ത് പത്മിനി എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയട്ടെ. അപ്പോൾ എൻ്റെ ഭാര്യയുടെ പേര് പത്മിനി എന്നാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്തവന് അഡ്വക്കേറ്റാണ്, അയാൾ വിവാഹം കഴിച്ചു, കുട്ടികളായിട്ടില്ല. ഇളയത് മകളാണ്, അവൾ വിവാഹം കഴിച്ചു. ഭർത്താവ് പോളിടെക്നിക്കിൽ ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ലെക്ചറാണ്, ഇപ്പോൾ PhD ചെയ്യുന്നു. പിന്നെ അവർക്ക് 2 കുട്ടികളുണ്ട്. ഞങ്ങനെ ഭാര്യയും ഞാനും എൻ്റെ മകളും മരുമകനും മകനും മരുമകളും 2 പേരക്കുട്ടികളുമായിട്ടുള്ള ഒരു ചെറിയ കുടുംബത്തിലാണ് ജീവിതം, സന്തോഷമായിട്ട് ജീവിതം മുമ്പോട്ട് പോകുന്നു.
0: കുറേ അധികം കാര്യങ്ങളാണ് കുറച്ചധികം നേരമായി സാർ നമ്മോടൊപ്പം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള റേഡിയോ സാന്ത്വനമാണ്. അപ്പം നമുക്ക് നിരവധി ശ്രോതാക്കൾ ഈ റേഡിയോ സാന്ത്വനത്തിന് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പാലിയേറ്റീവ് കെയറിൻ്റെ കുറേയധികം പേഷ്യൻസ് ഉണ്ട്. നമ്മുടെ ഒരു ടീം വർക്കിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ഈ പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയതിനും. കൂടാതെ മുന്നോട്ടുള്ള സാറിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും ഒക്കെ തന്നെയും എല്ലാവിധ ആശംസകളും. റേഡിയോ സാന്ത്വനം ടീമിൻ്റെ വകയായി ഞാൻ സാറിന് ആശംസിക്കുകയാണ്. ഇവിടെ എത്തിയതിൽ ഒത്തിരി സന്തോഷം.
1: വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ എന്ന് വെച്ചാൽ വളരെ മഹത്തരമായ ഒരു ദൗത്യമാണത്. അതിന് മൂല്യം നിർണ്ണയിക്കാൻ നമുക്ക് സാധ്യമല്ല. അപരിമിതമായ മൂല്യങ്ങളുള്ള ഒരു സേവന പ്രവർത്തനമാണത്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങൾ അഭംഗുരം മംഗളമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല, സാന്ത്വനം റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഇത്തരം മേഖലയിലെ പരിസ്ഥിതി, കൃഷി, സാഹിത്യം തുടങ്ങിയ നിരവധി മേഖലകളിലെ പ്രകാശമായി സമൂഹത്തിന് ലഭ്യമാകട്ടെന്നുള്ള ആശംസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്തെ.
0: താങ്ക് യു സർ. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. നമ്മോടൊപ്പം സമാഗമത്തിൽ ഇത്രയും നേരം അതിഥിയായി ഉണ്ടായിരുന്നത് KV രാമാനുജൻ തമ്പി സാറാണ്. സമാഗമത്തിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലെ നിരവധി വ്യക്തികളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
3: You're listening to Radio Swandanam 90.4 FM.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഗൃഹാതുരത ഉണർത്തുന്ന ഓണവിശേഷങ്ങളും ഓർമ്മകളും പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു ഉത്രാടപ്പൂനിലാവ്. വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, കെ ജി അജിത് കുമാർ. കേൾക്കാം ഉത്രാടദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡി ആണോ? ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നൊരു യാത്ര.

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.

0: വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
8: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
9: തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടിനെ അറിഞ്ഞുള്ള എഴുത്തായിരുന്നു എസൽപുരം സദാനന്ദന്റെ എന്റെ ഗ്രാമമാണ് എന്റെ സർവകലാശാല എന്ന കൃതി. കാട്ടുകുതിരയടക്കമുള്ള സൂപ്പർ ഹിറ്റ് നാടകങ്ങളിലും എസൽപുരം നാടിനെക്കുറിച്ച് മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ തന്റെ നാടിനെ ഇത്രയും അധികം സ്നേഹിച്ച എഴുത്തുകാരനെ നമുക്ക് മറക്കാനാവുമോ? ഇന്ന് തിരശീലയിൽ എസൽപുരം സദാനന്ദനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയുന്നത്.

programa. വള്ളത്തിലെ മീനെല്ലാം എനിക്കല്ലേ?

നാടക സിനിമാ രംഗത്തെ അതികായന്മാരിൽ ഒരാളായിരുന്നു ഏസൽപുരം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ശ്രീ ഏസൽപുരം സദാനന്ദൻ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കഞ്ഞിക്കുഴി ഗ്രാമത്തിൽ കലവൂരിനടുത്ത് ഏസൽപുരത്ത് കാക്കര വീട് എന്ന ഇടത്തരം കർഷക കുടുംബത്തിലാണ് 1927 ഏപ്രിൽ 15 അദ്ദേഹം ജനിച്ചത്. പിതാവ് പി നാരായണൻ, മാതാവ് കാർത്തിയായനി. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും കലാരംഗത്ത് താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം തൻ്റെ നീണ്ടകാലത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നാടകങ്ങളിലും പിന്നീട് തിരക്കഥകളിലും കൂടുതലും പ്രതിഫലിപ്പിച്ചിരുന്നത്. ആർ സുഗതൻ എന്ന പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അനുഗ്രഹാശിസുകളോടെയാണ് അദ്ദേഹം നാടകരംഗത്തേക്ക് എത്തുന്നത്. ആദ്യ നാടകമായ കുടിയിറക്ക് എഴുതുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 17 വയസ്സ് മാത്രമായിരുന്നു. നാടകരംഗത്ത് സജീവമായ അദ്ദേഹം എസൽപുരത്ത് കൽപ്പന തിയേറ്റേഴ്സ് എന്ന നാടക സമിതി രൂപീകരിച്ചു. ഒരാൾ കൂടി, കള്ളനായി, വില കുറഞ്ഞ മനുഷ്യൻ തുടങ്ങി കൽപ്പന തിയേറ്റേഴ്സിൻ്റെതായി ഇറങ്ങിയ ധാരാളം നാടകങ്ങൾ വളരെ ജനശ്രദ്ധ നേടി. 1962 ശ്രീകോവിൽ എന്ന ചിത്രത്തിനു വേണ്ടി തിരക്കഥാ സംഭാഷണങ്ങൾ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു. മലയാളത്തിന് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള ആദ്യ സ്വർണ്ണ മെഡൽ നേടിത്തന്ന ചെമ്മീനിൻ്റെ തിരക്കഥാകൃത്ത് എസൽപുരമായിരുന്നു.

0: നല്ല തിരക്കഥാകൃത്തിനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളിയും അദ്ദേഹം തന്നെ. അഗ്നിപുത്രി എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്കാണ് 1967 ദേശീയ അവാർഡ് ലഭിച്ചത്. രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ നേടിയ കാവ്യമേള എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണം എഴുതിയതും അദ്ദേഹം തന്നെയാണ്. പിന്നീട് 1970s അദ്ദേഹം സൂര്യസോമ തിയേറ്റേഴ്സ് സ്ഥാപിക്കുന്നത്. മലയാള നാടകരംഗത്ത് ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ച കാട്ടുകുതിര എന്ന നാടകം സൂര്യസോമയുടേതാണ്. രാജൻ പി ദേവ് എന്ന അനുഗ്രഹീത നടൻ പ്രശസ്തിയിലേക്ക് എത്തുന്നത് കാട്ടുകുതിരയിലൂടെയാണ്.
1: ഞാനൊരു പഴയ സിനിമാ നായകന്റെ പിന്നീട് നാടകം ഉപജീവന മാർഗമാക്കുവാൻ മാറ്റിയ ഒരു വലിയ മനുഷ്യന്റെ മകനാണ്. എൻ്റെ പിതാവിൻ്റെ പേര് എസ്.എ.ദേവ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടിച്ച നോട്ടീസൊക്കെ ചെറുപ്പത്തിലെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കാണാൻ പോകുമ്പോഴൊക്കെ എനിക്കൊരു നടനാകണമെന്ന ആഗ്രഹം എന്നിൽ എപ്പോഴും ഇങ്ങനെ മുളയിടുന്നുണ്ടായിരുന്നു. ഞാൻ പോലും അറിയാതെ എൻ.എൻ. പിള്ള എന്ന് പറയുന്ന മഹാനായ ഗുരുവിൻ്റെ ഗുരുകുലത്തിൽ പോയി നാടകത്തെപ്പറ്റി പഠിച്ചു.

0: അവിടെ നിസൽപുരത്തിൻ്റെ കാട്ടുകുതിരയിലൂടെ ഞാൻ നിങ്ങൾ അറിയപ്പെടുന്ന നാടക നടനായിട്ട് മാറി. അപ്പോൾ എനിക്ക് വഴുത്തിരിവുണ്ടാക്കിയ എൻ്റെ ആദ്യത്തെ കഥാപാത്രം കാട്ടുകുതിരയിലെ കൊച്ചുവാവയാണ്. നിർഭാഗ്യവശാൽ സിനിമയായപ്പോൾ കൊച്ചുവാവയ്ക്ക് ചായം കൊണ്ടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല.
1: എന്നും പറക്കുന്ന പക്ഷി, ആയിരം ചിറകുള്ള മോഹം തുടങ്ങി ഒട്ടനവധി നാടകങ്ങൾ ഈ സമിതിയുടേതായി അരങ്ങിലെത്തി. തൻ്റെ കലാജീവിതത്തിൻ്റെ സായാഹ്നം വരെ 50-ലേറെ നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്ത എസൽപുരം 1962 ശ്രീകോവിൽ മുതൽ 2000 പുറത്തിറങ്ങിയ കല്ലുകൊണ്ടൊരു പെണ്ണ് വരെ 58 സിനിമകൾക്ക് കഥയെഴുതുകയും 99 സിനിമകൾക്ക് തിരക്കഥയും 126 സിനിമകൾക്ക് സംഭാഷണങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. അഗ്നിശുദ്ധി എന്ന നോവലും 1000 വർണ്ണങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അഗ്നിപുത്രി, കാവ്യമേള എന്നീ ചിത്രങ്ങൾക്ക് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങൾ കൂടാതെ ഒരു പെണ്ണിൻ്റെ കഥ, യവനിക എന്നീ ചിത്രങ്ങൾക്ക് സംസ്ഥാന അവാർഡുകളും കാക്കപ്പുന്ന് എന്ന നാടകത്തിന് 1963 കേരള സാഹിത്യ പരിഷത്തിൻ്റെ അവാർഡും കൂടാതെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ ബഹുമതിയും ലഭിച്ചു.
2: സാറെന്താ ഇങ്ങനെ നോക്കുന്നേ?
3: ഇയാളുടെ ഫോട്ടോകൾ വല്ലതും കയ്യിലുണ്ടോ?
2: കയ്യിലില്ല, ക്യാമ്പിൽ കാണും.
3: കാണുവാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന അയ്യപ്പൻ തബലിസ്റ്റ്, 5'9" പൊക്കം, 2 എന്നയാളെ കാണുവാനില്ല. കണ്ടുകിട്ടുന്നവർ താഴെ കാണുന്ന വിലാസത്തിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുവാൻ അപേക്ഷ. ഭാവന തിയേറ്റേഴ്സ്, കൃഷ്ണപുരം PO, ഫോൺ 234. തെറ്റി. ഇതുപോരാ, ഉടനെ വന്നു ചേർന്നാൽ 2 rupees 1/2 വാറ്റ് ചാരായം വാങ്ങി തരുന്നതാണ് എന്ന് പരസ്യം കൊടുത്തിരുന്നെങ്കിൽ അയ്യപ്പൻ പറന്ന്. സുമകലേ, അയ്യപ്പൻ കസ്റ്റഡിയിലുണ്ട്, ഏൽപ്പിച്ചോ, 1/2 സമ്മാനം കിട്ടും.
1: മലയാള നാടകവേദിക്ക് എസൽപുര നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി കേരള സംഗീത നാടക അക്കാദമി 2007 മുതൽ എസൽപുരം സദാനന്ദൻ പുരസ്കാരം നൽകാൻ ആരംഭിച്ചു. നാടക പ്രതിഭകളെ ആദരിക്കാനാണ് 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആലപ്പുഴ കൊമ്മാടി വെളിയിൽ വീട്ടിൽ ശ്രീമതി ഓമനയാണ് ശ്രീ സദാനന്ദന്റെ സഹധർമ്മിണി. സദാനന്ദൻ ഓമന ദമ്പതികൾക്ക് 2 ആൺമക്കളാണ്. ചലച്ചിത്ര സംവിധായകനായ ജയസൂര്യയും സിനിമാ സംഭാഷണ രചയിതാവും സിനിമാ സീരിയൽ നടനുമായ ജയസോമയും ഇവരുടെ പേരുകൾ ചേർത്താണ് തന്റെ നാടക സമിതിക്ക് സൂര്യസോമ തിയേറ്റേഴ്സ് എന്ന പേര് അദ്ദേഹം നൽകിയത്. മലയാളത്തിന് ആദ്യ സ്വർണ മെഡൽ നേടിത്തന്ന ചെമ്മീനിന്റെ തിരക്കഥാകൃത്താണ് എസൽപുരം. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് രസകരമായ ഒട്ടനേകം സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ നല്ല സാഹിത്യ വാസനയുണ്ടായിരുന്ന എസൽപുരം പാർട്ടി സമ്മേളനങ്ങളിൽ പാട്ടുകൾ എഴുതിയും ഏകാംഗ നാടകങ്ങൾ അവതരിപ്പിച്ചും ശ്രദ്ധ നേടി. പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് അദ്ദേഹം പുറത്തായി. പുന്നപ്ര വയലാർ സമരങ്ങളിൽ പങ്കെടുത്ത് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. നീണ്ടകാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ കണ്ടും കേട്ടും അറിഞ്ഞു നേടിയ അനുഭവങ്ങൾ തന്റെ നാടകങ്ങളിലും തിരക്കഥകളിലും അദ്ദേഹം പ്രതിഫലിപ്പിച്ചിരുന്നു. നാടകരചന അഭ്യസിച്ചിട്ടില്ലാത്ത അദ്ദേഹം സ്വന്തമായ രചനാതന്ത്രം ആവിഷ്കരിച്ചിരുന്നു. ചില പ്രത്യേക കാര്യങ്ങളിൽ ജനശ്രദ്ധയാകർഷിക്കാനായി അദ്ദേഹം നാടകം മാധ്യമമാക്കി. ഉദ്യോഗജനമായ ജീവിത ദൃശ്യങ്ങളും സന്ദർഭങ്ങളും സംഭാഷണ വൈചിത്രത്തിന്റെ സഹായത്താൽ അവതരിപ്പിക്കുകയും ഹാസ്യം, മെലോഡ്രാമ, അസാധാരണ സങ്കേതങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് ആകർഷകമാക്കുകയും ചെയ്ത നാടകങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മിക്ക നാടകങ്ങളും സിനിമയാക്കിയിട്ടുമുണ്ട്. 27 നാടകങ്ങളും അഗ്നിശുദ്ധി എന്ന നോവലും 1000 വർണ്ണങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പും അദ്ദേഹം എഴുതി. ഒരാൾ കൂടി കള്ളനായി എന്ന നാടകത്തിന് സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 60 നാടകങ്ങൾ, 135 തിരക്കഥകൾ, ചെമ്മീൻ സിനിമയുടെ തിരക്കഥാകൃത്ത്, അഗ്നിപുത്രി, കാവ്യമേള എന്നിവയുടെ തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ്, കൽപ്പന തിയേറ്റേഴ്സിൻ്റെയും സൂര്യസോമ തിയേറ്റേഴ്സിൻ്റെയും സ്ഥാപകൻ, മലയാളത്തിൽ ഏറ്റവും അധികം പ്രേക്ഷകർ ആസ്വദിച്ച നാടകമായ കാട്ടുകുതിരയുടെ സംവിധായകൻ. അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന് വിശേഷണങ്ങൾ ഏറെയാണ്. മലയാള ചലച്ചിത്രങ്ങളുടെ തിരക്കഥാരചനയിലും എസ് എൽ പുരം സജീവമായിരുന്നു. 1967 അഗ്നിപുത്രിയുടെ രചനയിലൂടെ മലയാള സിനിമയ്ക്ക് ആദ്യമായി നല്ല തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു.
4: നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കാം.
5: എന്ത് പറയാനാ?
4: ഒന്നും പറയാനില്ല.
5: എല്ലാ ദിവസവും പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് എന്തിനാ?
4: നാണുകുട്ടി, നാണുകുട്ടി, ഇന്ന് ഞാൻ പറമ്പിൽ നിന്ന് ഒരു ചക്ക വെട്ടി വെച്ചിട്ടുണ്ട്. സന്ധ്യയാകാൻ അത് പുറത്തു കൊണ്ടുവിക്കാനോ? കൊത്തില്ലോ.
5: അയ്യോ പാച്ചേട്ടാ, വല്ലവരും അറിഞ്ഞാലോ?
4: ആരറിയാനാ? അങ്ങനെയാണെങ്കിൽ രണ്ട് ചേന പറിച്ചു വിറ്റിട്ട് ആരറിഞ്ഞു? ആ കാശാ ഇന്നാള് ഞാൻ കൊണ്ട് തന്നത്.
5: നാണുകുട്ടിയെ,
4: ഇതിരി മുഴുപ്പാണ്. ചക്ക 2 രൂപയെങ്കിലും കിട്ടും, നാളെ കൊണ്ടു തരാൻ കേട്ടോ.
5: അതൊക്കെ പാച്ചേട്ടിന്റെ ഇഷ്ടം, അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ?
4: എന്റെ ഇഷ്ടം അതാ. നാണിക്കുട്ടി, എനിക്ക് നാണിക്കുട്ടിയോട് വലിയ ഇഷ്ടം, അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഇല്ലല്ലോ.
6: നാണിക്കുട്ടി പൂവില്ലാത്ത ചെറിയൊന്ന് പൂവിറക്കിയായിരുന്നു. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാമോ?
5: എന്തായാ?
6: നാണിക്കുട്ടിയോട് ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു.
1: ആയിരത്തി തൊള്ളായിരത്തി 1965 ചെമ്മീനിനു വേണ്ടി സംഭാഷണം എഴുതിക്കൊണ്ടാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ചത്. നെല്ല്, യവനിക, ഒരു പെണ്ണിന്റെ കഥ, അഴിയാത്ത ബന്ധങ്ങൾ, എന്റെ കാണാകുയിൽ, കുഞ്ഞാറ്റ കിളികൾ തുടങ്ങി 100-ലേറെ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ഒരാൾ കൂടി കള്ളനായി, വില കുറഞ്ഞ മനുഷ്യർ, യാഗശാല, കാക്കപ്പൊന്ന്, അഗ്നിപുത്രി, കല്ലുകൊണ്ടൊരു പെണ്ണ്, കാട്ടുകുതിര എന്നിവയാണ് ഏറെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ നാടകങ്ങൾ. മലയാള നാടകത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡാണ് എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നാടകരചയിതാവ്, സംവിധായകൻ, നാടകസമിതി ഉടമ എന്നീ നിലകളിൽ പ്രസിദ്ധനായ എസ് എൽ പുരം സദാനന്ദന്റെ പേരിൽ 2007 മുതൽക്കാണ് കേരള സർക്കാർ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. എഴുത്തിലൂടെ വേറിട്ട് നിന്ന അദ്ദേഹം നാടക ആസ്വാദകരെന്ന നിലയിൽ നമ്മുടെ ഭാഗ്യമാണ്. തിരശീലയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. തിരശീലയിൽ ഇനിയും നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയായി നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
7: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്, കൊല്ലം.

0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്ററും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാർ

0: പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി? കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് പ്രഥമ പരിഗണന നൽകുകയെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അഭിപ്രായപ്പെട്ടു. വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്കായി അഞ്ചാലുമൂട്ടിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആത്മവിശ്വാസവും ധൈര്യവും കൈവിടരുതെന്നും തന്നോട് നേരിട്ട് അറിയിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി, ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്, സബ് ജഡ്ജ് രേഖ ലോറിയൽ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ സിസിലി ജോസഫ്, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ഡിജു റേച്ചൽ തോമസ്, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എൽ രഞ്ജിനി, കൌൺസിലർ എം എസ് ഗോപകുമാർ, ഡബ്ല്യു സി അംഗം എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ അനധികൃതമായി പടക്കങ്ങളും വെടിമരുന്നുകളും സംഭരിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനുമെതിരെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം. ലൈസൻസി ഇല്ലാതെയും നിയമാനുസൃത അനുമതികളില്ലാതെയും പടക്കങ്ങൾ ശേഖരിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടി സ്വീകരിക്കും. നിരീക്ഷണവും പരിശോധനയും നടത്തുന്നതായി പ്രത്യേക പരിശോധന സ്ക്വാഡുകൾ രൂപീകരിച്ചു. അനധികൃത പടക്ക വിൽപ്പനയോ സംഭരണമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്ന് ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന്റെ 2026 വർഷത്തെ ലോഗോയ്ക്ക് എൻട്രികൾ ക്ഷണിച്ചു. ഡിജിറ്റൽ രീതിയിൽ തയ്യാറാക്കിയ ലോഗോ ഡിസൈനുകളാണ് മത്സരത്തിനായി പരിഗണിക്കുക. എൻട്രികൾ മൾട്ടി കളറിൽ തയ്യാറാക്കി PDF, PNG, JPEG ഫോർമാറ്റിൽ ഇമെയിൽ മുഖേന സമർപ്പിക്കണം. ലോഗോയുടെ അസൽ എഡിറ്റബിൾ ഫയലും ആവശ്യപ്പെട്ട് ഹാജരാക്കാൻ കഴിയുന്ന വിധത്തിൽ സൂക്ഷിക്കണം. കേരളോത്സവം 2026 ലോഗോ എന്ന് തലക്കെട്ടോടുകൂടി രേഖപ്പെടുത്തിയ എൻട്രികൾ സെപ്റ്റംബർ 5 വൈകിട്ട് 5 KSYWB@kerala.gov.in മുഖേന ലഭിക്കണം. എഴുകോൺ സർക്കാർ പോളിടെക്നിക് കോളേജിലെ റെഗുലർ ഡിപ്ലോമ കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 3 സ്പോട്ട് അഡ്മിഷൻ നടത്തും. പുതിയതായി അപേക്ഷിക്കുന്നവർക്കും പങ്കെടുക്കാം. രാവിലെ 9 മുതൽ 10 വരെയാണ് രജിസ്ട്രേഷൻ സമയം. വിശദ വിവരങ്ങൾക്ക് 9447779354 നമ്പർ ഒരിക്കൽ കൂടി 8547533381. ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട തീയതി ഓഗസ്റ്റ് 28 വരെ നീട്ടി. 20 സെന്റിന് മുകളിലുള്ള പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി, പുൽകൃഷിക്ക് യന്ത്രവൽക്കരണ ധനസഹായം, ജലസേചനത്തിന് വേണ്ടിയുള്ള ധനസഹായം, ഗ്രൂപ്പുകൾക്ക് തീറ്റപ്പുല്ല് യൂണിറ്റുകൾ നടപ്പിലാക്കുന്നതിനും പദ്ധതി പ്രകാരം ധനസഹായം നൽകും. www.kshirasri.kerala.gov.in മുഖേന അപേക്ഷ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് 0474274809 നമ്പർ ഒരിക്കൽ കൂടി 0474274809. കാലാവസ്ഥ മുന്നറിയിപ്പ്. തിരുവോണം വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് 15 ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.5 mm മുതൽ 115.5 mm വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ തുടങ്ങിയ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ 0.9 മുതൽ 1.3 meter വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന് സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗൃഹാതുരത ഉണർത്തുന്ന ഓണവിശേഷങ്ങളും ഓർമ്മകളും പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു ഉത്രാടപ്പൂനിലാവ്. വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, കെ ജി അജിത് കുമാർ. കേൾക്കാം ഉത്രാടദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ

0: ഹോസ്പിറ്റൽസ് അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: നിങ്ങൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം അണിയറ പറയുന്ന വിശേഷങ്ങൾ കേൾക്കാം ഈ ഓണക്കാലത്ത്. ഓണാഘോഷത്തിന് പിന്നിലെ വിശേഷങ്ങളുമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം അണിയറയിലെ ഓണം. മറക്കാതെ കേൾക്കാം ഓഗസ്റ്റ് 25 ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ട ദിനത്തിൽ രാത്രി 8 അണിയറയിലെ ഓണം.
9: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗൃഹാതുരത ഉണർത്തുന്ന ഓണവിശേഷങ്ങളും ഓർമ്മകളും പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു ഉത്രാടപ്പൂനിലാവ്. വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, കെ ജി അജിത് കുമാർ. കേൾക്കാം ഉത്രാടദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും.

0: 90.4 of milk kelkam aniyareyile onam
1: bara bara bara bara kana poove poove poove poove kalara vette
0: മറക്കാതെ കേൾക്കാം ഓഗസ്റ്റ് 25 ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ട ദിനത്തിൽ രാത്രി 8 അണിയറയിലെ ഓണം.
2: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
7: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
8: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: Really, we can grow together.
10: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 അടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 25,000 രൂപ, 2 50,000 രൂപ, 3 30,000 രൂപ, 4 20,000 രൂപ, 5 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
11: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
12: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
11: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
12: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
9: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
13: ഏറ്റവും മികച്ചുറവിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
14: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
15: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 24. സ്ഥാപിതമായതും നാറ്റോ സ്ഥാപിതമായതും ഇന്ത്യയുടെ 4 രാഷ്ട്രപതിയായി വിവിഗിരി സ്ഥാനമേറ്റതുമൊക്കെ ഒരു ഓഗസ്റ്റ് 24. ഓഗസ്റ്റ് 24 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 24. 1990 ഓഗസ്റ്റ് 24-നായിരുന്നു കൊൽക്കത്ത സ്ഥാപിതമായത്. ഉക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് 1991 ഇന്നേ ദിവസമായിരുന്നു. ഓഗസ്റ്റ് 24-നായിരുന്നു നാറ്റോ സ്ഥാപിതമായത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ കപ്പൽ ഐക്ടർ സൂറത്തിന്റെ തീരത്ത് എത്തിച്ചത് 1900 ഓഗസ്റ്റ് 24-നായിരുന്നു. വിവിഗിരി ഇന്ത്യയുടെ നാലാമത്തെ രാഷ്ട്രപതിയായത് 1969 ഓഗസ്റ്റ് 24-നായിരുന്നു. ഇന്നേ ദിവസമായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ അഞ്ചാമത്തെ രാഷ്ട്രപതിയായത്. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ പ്ലൂട്ടോയുടെ ഗ്രഹപദവി റദ്ദാക്കിയത് 2006 ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യയിലെ വനിതാ വിപ്ലവകാരിയായിരുന്ന ബീനാദാസിന്റെ ജന്മദിനമാണ് ഇന്ന്. നിരാലംബരായ സ്ത്രീകൾക്ക് അഭയം നൽകുന്ന പുണ്യാശ്രമം സൻസ്ഥ സ്ഥാപിച്ചത് ബീനാദാസ് ആയിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു വിപ്ലവകാരിയായിരുന്ന രാജ്ഗുരു, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. 1908 ഓഗസ്റ്റ് 23-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. ബ്രിട്ടീഷ് രാജ് പോലീസിന്റെ മരണത്തിലെ പങ്കാളിത്തത്തിലാണ് അദ്ദേഹം പ്രധാനമായും അറിയപ്പെട്ടിരുന്നത്. സഖാക്കളായ ഭഗത് സിംഗ്, സുഖ്ദേവ് താപ്പർ എന്നിവരോടൊപ്പം ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ തൂക്കിലേറ്റി.
16: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
17: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
18: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: नमः। हरि ओम।
1: तपाम्यहमहं वर्षम् निगृह्णाम्युत्सृजामि च अमृतं चैव मृत्युश्च सतसच्चाहमर्जुन। तपाम्यहमहं वर्षं निगृह्णाम्युत्सृजामि च अमृतं चैव मृत्युश्च सतसच्चाहमर्जुन। തപാമി അഹം, ഞാൻ തപിക്കുന്നു. എങ്ങനെ തപിക്കുന്നു? ആദിത്യോ ഭൂത്വ, സൂര്യനായിട്ട് ഞാൻ തപിക്കുന്നു. എന്നിട്ടോ കൈശ്ചിത് രശ്മിഭി, ചില രശ്മികളിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഉൽബണൈഹി അഹം വർഷം, വർഷത്തെ മുഴുവൻ സ്വീകരിക്കുന്നു. തപാമി അഹം, അഹം വർഷം, ഉത്സൃജാമി, വർഷത്തെ സ്വീകരിക്കുന്നു. ആദിത്യ രൂപോഹം വസന്ത ഗ്രീഷ്മയോഹോ, വസന്ത ഋതുവിലും ഗ്രീഷ്മ ഋതുവിലും, വസന്തം തുടങ്ങി ഗ്രീഷ്മ ഉൾപ്പെടെ സൂര്യൻ എന്താ ചെയ്യുന്നത്? ജലത്തെ മുഴുവൻ സ്വീകരിക്കുന്നു. ഇത് പണ്ടൊക്കെ വ്യവസ്ഥയിൽ നടന്നായിട്ട് ഇപ്പൊ ഒക്കെ താളം തെറ്റിയിട്ടുണ്ട്. തുലാവർഷം എപ്പോഴും പെയ്തോണ്ടിരിക്കുകയാണ്. നേരത്തെ ഗ്രീഷ്മ ഋതുവിലും വസന്ത ഋതുവിലും സൂര്യരശ്മികളിലൂടെ ജഗത്ത് സർവം താപയാമി, ജഗത്തിനെ മുഴുവൻ തപിപ്പിക്കുന്നു. എന്നിട്ടോ കൈശ്ചിത് രശ്മിഭി ഉത്സൃജാമി, പുറത്തു വിടുകയും ചെയ്യുന്നു. തപാമ്യഹം അഹം വർഷം നിഗൃണാമി, ജലത്തെ മുഴുവൻ സ്വീകരിച്ചിട്ട് ഉത്സൃജാമി, മഴയായിട്ട് പെയ്യിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സൂര്യൻ ഒരു വശത്ത് തപിച്ചുകൊണ്ട് വെള്ളത്തെ സ്വീകരിക്കുകയും പിന്നീട് കാരുണ്യവർഷം കൊണ്ട് കുളിരണിയിക്കുകയും ചെയ്യുന്നു. ഭൂമിക്ക് ഇത് വളരെ ആവശ്യമാണ്. കൃഷിക്ക് ഇത് വളരെ ആവശ്യമാണ്. നിലനിൽപ്പിന് ഇത് ആവശ്യമാണ്. അതൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. തപാമ്യഹമഹം വർഷം നിഗൃണാമി ഉത്സൃജാമി ച, ആദിത്യനിലൂടെ നിഗൃണാമി, വെള്ളത്തെ സ്വീകരിക്കുകയും ഉത്സൃജാമി ച, വർഷിക്കുകയും ചെയ്യുന്നു. അമൃതം ചൈവ മൃത്യുശ്ച, ദേവന്മാരുടെ അമൃതത്വവും മനുഷ്യന്മാരുടെ മൃതത്വവും രണ്ടും ഞാനാണ്. സദസത് ച അഹം അർജുന, സത്തും ഞാനാണ് അർജുന, അസത്തും ഞാനാണ്. സത്തും ഞാനാണ്, അസത്തും ഞാനാണ്. ഇവിടെ സച്ഛബ്ദം കൊണ്ട്, സത്ത് എന്ന പദം കൊണ്ട് സ്ഥൂലം എന്ന അർത്ഥം കൽപ്പിക്കും. അപ്പൊ അസത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം എന്നർത്ഥം. സത്ത് എന്ന് പറഞ്ഞാൽ കാര്യം, അസത്ത് എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തില് കാരണം. ഇനിയോ സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന വൃത്തി, ചിന്ത, ബോധ്യം. അസത്ത് എന്ന് പറഞ്ഞാലോ ഇല്ലാത്തത്, അതും വൃത്തിയാണ്. ഈ രണ്ട് വൃത്തികളെ അറിയുന്ന തത്വമായതുകൊണ്ട് ബോധത്തെ കുറിച്ച് എന്ത് പറയാം? സത് അസത് എന്നൊരുപോലെ പറയാം എന്നർത്ഥം. എല്ലാ അറിവിനും നിദാനമായത്, അറിവിനും അറിവില്ലായ്മയ്ക്കും നിദാനമായത് സതസച്ചാഹമർജുന. ഇങ്ങനെ എന്താ നാല് ശ്ലോകങ്ങളുടെ സാരം എന്താണ്? യേ പൂർവോക്തൈഹി അനുവൃത്തി പ്രകാരൈഹി ഏകത്വ പൃഥക്വാദി വിജ്ഞാനൈഹി യജ്ഞൈഹി മാം പൂജയന്തഹ ഉപാസതേ ജ്ഞാനവിദഹ തേ യഥാ വിജ്ഞാനം മാമേവ പ്രാപ്നുവതി പ്രാപ്നുവന്തി. നേരത്തെ പറഞ്ഞല്ലോ ഏകത്വേന പൃഥക്വേന എന്നൊക്കെ. അവര് ചെയ്യുന്ന യജ്ഞങ്ങളൊക്കെ ഇങ്ങനെ ഭഗവത് അർപ്പിതമാവുന്നതിന് കാരണം എന്താ? എല്ലാം ഭഗവാൻ ആയതുകൊണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ഏകത്വേന പൃഥക്വേന ബഹുധാ ചേതി ത്രിവിധാപി നിഷ്കാമാഹ സന്തഹ ഭഗവന്തം ഉപാസീനാഹ സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി ദ്വാരേണ മുച്യന്തേ. അങ്ങനെ അവര് എല്ലായിടത്തും ഈ ഭഗവാന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് ചെയ്യാനുള്ളത് ചെയ്ത് രാഗദ്വേഷരഹിതരായിട്ട് മുന്നേറുമ്പോൾ അവർക്ക് അന്തഃക്കരണ ശുദ്ധിയും അത് പ്രകാരം അറിവിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. അങ്ങനെ അവര് മുക്തരാവുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. ഭക്തന്മാരാകട്ടെ ഒരു പ്രകാരത്തിലും ഭഗവാനെ ഉപാസിക്കുന്നില്ല. പക്ഷേ കിന്തു സ്വസ്വ കാമസാധനാനി കർമാണി ഏവ അനുതിഷ്ഠന്തി. അവര് സ്വന്തം സ്വന്തം കാമനകൾക്കനുസരിച്ചുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അവരാകട്ടെ സത്വശോധക അഭാവേന, അതുകൊണ്ട് അവർക്ക് അന്തക്കരണ ശുദ്ധി ഒരിക്കലും ലഭിക്കില്ല, മറിച്ച് രാഗദ്വേഷങ്ങൾ പ്രബലമായി വരും, അന്തക്കരണത്തിൽ വാസനകൾ പെരുകി വരും. ഈ കാര്യമൊക്കെ പറയുമ്പോ മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അവരുടെ അന്തക്കരണത്തിൽ വാസനകൾ പെരുകി വരുന്നു, രാഗദ്വേഷം കുറയുന്നില്ല, ഈശ്വര ആരാധനാ രൂപത്തിലുള്ള കർമ്മങ്ങളല്ല അവര് ചെയ്യുന്നത്. പിന്നെ അവർ ചെയ്യുന്ന കർമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? കാമങ്ങൾ സാധിക്കുന്നതിനുള്ള കർമ്മങ്ങളാണ് അവര് ചെയ്യുന്നത്, കാമ്യ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കുന്നു? സത്വശോധക അഭാവേന ജ്ഞാനസാധനം അനധിരൂഢാഃ പുനഃ പുനഃ ജന്മ മരണ പ്രബന്ധേന സർവദാ സംസാര ദുഃഖമേവ അനുഭവന്തി. അവര് വീണ്ടും വീണ്ടും വാസനാനുസൃതം ലോകങ്ങളിലേക്ക് പോക്കും വരവും നടത്തിക്കൊണ്ടേയിരിക്കുന്നു, അവർക്ക് മുക്തി ഉണ്ടാവില്ല. ഈ കാര്യം രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് പറയാൻ പോകുന്നു. ആ രണ്ട് ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ത്രൈവിദ്യാമാം സോമപാഃ ഭൂതപാപാഃ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തി തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം

0: ആഹാ, ത്രൈവിദ്യം. ത്രൈവിദ്യം എന്ന് പറഞ്ഞാൽ ഋക്ക് യജുസ് സാമ. ത്രൈവിദ്യം, ഈ വേദ സംബന്ധിയായ മൂന്ന് വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവര് സോമപാനത്തെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യാഗങ്ങളൊക്കെ ചെയ്യുന്നു. എന്തിനാണ് അവര് യാഗം ചെയ്യുന്നത്? ഈശ്വരാരാധനയായിട്ടാണോ യാഗം ചെയ്യുന്നത്? അല്ല. പിന്നെ അവരുടെ യാഗത്തിന്റെ ലക്ഷ്യം എന്താണ്? കാമ നിവൃത്തി. എന്തൊക്കെ കാമനകളുണ്ട്? സ്വർഗത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നു ചിലര്, സ്വർഗകാമ. അവരെന്ത് ചെയ്യട്ടെ? യജേത, യാഗം ചെയ്യട്ടെ. സ്വർഗകാമോ യജേത, പുത്രകാമോ യജേത, പശുക്കാമോ യജേത. ഈ കാലത്ത് കാറ് കാമഹ, യാഗം ചെയ്യട്ടെ എന്ന് പറയാ. ഗൃഹകാമ, MLA ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ യജേത. അപ്പൊ യാഗം ചെയ്യുമ്പോ അവിടെ സോമരസം ഉണ്ടാക്കും, അത് പ്രസാദമാവും, ആ പ്രസാദം പാനം ചെയ്യും. അങ്ങനെ യാഗം ചെയ്ത് സോമരസം പാനം ചെയ്താൽ എന്താ വിശേഷം? ശുദ്ധന്മാരാവും. ഈ ശുദ്ധി എന്ന് പറയുന്ന അന്ധകരണ ശുദ്ധിയല്ല കേട്ടോ. ഈ ശുദ്ധിയുടെ പ്രത്യേകത എന്താ? വലിയ ഉപദ്രവം ആർക്കും ഉണ്ടാക്കാത്തതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രത. വേദം ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? കാമനകളുള്ളവരെയാണ്. കാമനകൾ ഒഴിഞ്ഞുപോയവർക്കും വേദം ഉപകാരം ചെയ്യും. ആരെയാണ് വേദം അഭിസംബോധന ചെയ്യുന്നത്, അഡ്രസ് ചെയ്യുന്നത്? കാമനകളുണ്ട്, അതിനു വേണ്ടി ഒരു കർമ്മവും ചെയ്യാൻ തയ്യാറല്ല, അങ്ങനെയുള്ള ഒരു കൂട്ടരുണ്ട്. അവരെ കുറിച്ച് വേദം എന്ത് ചെയ്യും? മിണ്ടില്ല. പിന്നെയോ, അവരുടെ കാര്യം നാട്ടുകാർ നോക്കിക്കൊള്ളുന്നത് കേട്ടില്ലേ. അപ്പൊ നിഷ്കർമ്മ കാമികൾ സമാജത്തിന്റെ ഇത്തിൽ കണ്ണികളാണ്. നിഷ്കർമ്മ കാമികൾ, കാമുണ്ട്, ഒന്നും ചെയ്യാൻ മേല, ഒന്നും ചെയ്യത്തില്ല, കേട്ടില്ലേ. അവരെ നാട്ടുകാർ ശരിയായിക്കോളും. ഇനി വേറെ കൂട്ടരുണ്ട്, അവരുടെ പ്രത്യേകത എന്താ? കാമുണ്ട്, കർമ്മം ചെയ്യുന്നു, പക്ഷെ ആ കർമ്മം മിക്കവാറും മറ്റുള്ളവർക്കും അതുവഴി സ്വയം ഉപദ്രവകരമായിരിക്കും. അങ്ങനെയുള്ള ദുഷ്കർമ്മികളെയാണ് വേദം അഭിസംബോധന ചെയ്യുന്നു. അതെ, നിങ്ങൾക്ക് കർമ്മഫലല്ലേ വേണ്ടോ? സ്വർഗം വേണം, അല്ലെങ്കിൽ പുത്രന്മാരെ വേണം, ഇതല്ലേ വേണ്ടു? അതിനിതാ യാഗം ചെയ്താൽ മതി. അങ്ങനെ ഏവർക്കും നന്മ പ്രദാനം ചെയ്യുമാറുള്ള കർമ്മങ്ങളിലേക്ക് വേദങ്ങൾ ഈ ദുഷ്കർമ്മ കാമികളെ ക്ഷണിക്കുന്നു. ദുഷ്കർമ്മ കാമികൾ വേദങ്ങളിലെ ആഹ്വാനത്തെ സ്വീകരിച്ച് വേദവിഹിത കർമ്മം ചെയ്യുന്നവരാവും. വേദവിഹിത കർമ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച പാരസ്പര്യത്തെ മനസ്സിലാക്കി ഉപദ്രവമില്ലാത്ത കർമ്മം ചെയ്യുന്നു എന്നാണ് അർത്ഥം, കേട്ടില്ലേ. വൈദികമായ ഒരു കർമ്മം ചെയ്യുന്ന ആള് എന്ന് ഇക്കാലത്ത് ഒരു എഞ്ചിനീയറെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്ന് വിചാരിക്കുക. അപ്പൊ എഞ്ചിനീയർ അവരുടെ സൈറ്റിൽ പോയി നോക്കി. അപ്പൊ കസ്റ്റമർ എന്താ പറഞ്ഞത്? എനിക്കൊരു വീട് വേണം. അപ്പൊ എഞ്ചിനീയറും ആർക്കിടെക്റ്റും കൂടി ചെന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തു. സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ആർക്കിടെക്റ്റിനോട് പറഞ്ഞു. എന്താ ആർക്കിടെക്റ്റിനോട് പറയുക? ഒരു ഡിസൈൻ തയ്യാറാണ്. എന്താ ആർക്കിടെക്റ്റിന്റെ ജോലി? ഔട്ടർ സ്പേസ് ഡിസൈനിങ് ആണ് അത്രേ. വാട്ട് ദേ ഡു? ഔട്ടർ സ്പേസ് ഡിസൈനിങ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പുറത്തുള്ള സ്പേസിനെ, അതുകൊണ്ട് ആത്മീയ വിഷയത്തിൽ പറയുമ്പോൾ ഇന്നർ സ്പേസ് ഡിസൈനിങ്, ഇന്നർ സ്പേസ് എഞ്ചിനീയറിങ് എന്നൊക്കെ പറയും. അത് ഔട്ടർ സ്പേസ് അല്ലേ. അത് അവരവിടെ ഇങ്ങനെ കാണും. അതിലെ ഔചിത്യ ബോധം എന്താണ്? കെട്ടിടം എന്തായാലും കെട്ടണം, പക്ഷേ ലാൻഡ് വർക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, ഒരു കുന്നും ഒരു കുഴിയൊക്കെ ആയിട്ടാണെങ്കിലോ അതിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഡിസൈനിനെ കുറിച്ച് ആലോചിക്കും ആര്? വേദ സമ്പ്രദായത്തിൽ ചിന്തിക്കുന്ന ഒരാൾ. മനസ്സിലായില്ലേ? വേദം പഠിച്ചതുകൊണ്ടല്ല. പിന്നെയോ, ഭൂമിയെ നോവിക്കരുത്, ഇത് തന്നെയാ വേദം പറഞ്ഞുകൊടുക്ക. വൈദിക കർമ്മങ്ങളിലേക്ക് ആകൃഷ്ടരായവരെ ബോധിക്കുന്നത് ഇത് തന്നെയാ. മനസ്സിലാവുന്നില്ലേ? എല്ലാ ദേവതകളെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: മനോഹരമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ. നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് വർണ്ണാഭമായ തുടക്കം. തിരുവനന്തപുരത്തെ കനകക്കുന്നിലെ നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു.
1: ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും വൈവിധ്യമുള്ള കാഴ്ചകൾ ലോകത്ത് ഒരിടത്തും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തിന്റെ മുഴുവൻ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റണം. അതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. അതിനായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനെല്ലാം ഈ സർക്കാർ ഈ വർഷം തന്നെ തുടക്കമിടും എന്ന് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്.
0: ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, ശശി തരൂർ എം പി, നഗരസഭാ മേയർ വി വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണത്തിരക്കിൽ കേരളം. കേരളീയ ജനതയുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതിഫലനം എന്ന നിലയിൽ ഓണത്തിന്റെ പെരുമ കാലദേശ സീമകൾക്കതീതമാണ്. പോയകാല നന്മകളിലേക്കും സുഹൃതങ്ങളിലേക്കും പിന്തിരിഞ്ഞു നോക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഓണം. ഒരു റിപ്പോർട്ട്.
2: ഓണത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനുള്ള ഉത്രാടപ്പാച്ചിലാണ് നാളെ. കേരളീയരുടെ ഗൃഹാതുരത്വത്തെ ഇത്രമേൽ തൊട്ടുണർത്തുന്ന മറ്റൊരാഘോഷവുമില്ല. ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഓണം അങ്ങനെ ചിലതുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാബലി എന്നത് മാനവികത ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഭരണസങ്കല്പമാണ്. സമൃദ്ധിയെ തുല്യമായി വീതം വയ്ക്കാനുള്ള സമഭാവനയുടെ ആഹ്വാനമാണ് പുതിയ കാലത്തെ ഓണത്തിലൂടെ നാം അറിയുന്നത്. മലയാള സ്വത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും അടയാളമായാണ് ലോകമെമ്പാടും ഓണം അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതിയായിരിക്കും ഓണം ടൂറിസം വാരാഘോഷ സമാപനത്തിലെ മുഖ്യാതിഥി. ഞായറാഴ്ച കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഓണം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ സംബന്ധിക്കുക. ആലപ്പുഴയിലും കൊച്ചിയിലുമുള്ള പരിപാടികളിലും അദ്ദേഹം ദ്വിദിന സന്ദർശനത്തിനിടെ പങ്കെടുക്കും.
0: ഇന്ത്യയിലെ ആദ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിൽ പുറത്തിറക്കി. പോപ്കോൺ ചോളം ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കാനും കർഷകർക്ക് സ്വാശ്രയത്വവും കയറ്റുമതി സാധ്യതകളും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ കർഷകരുടെ പങ്കാളിത്തത്തെയും വായ്പകളില്ലാതെ അവർ നടത്തുന്ന കൃഷിയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഗവർണർ എസ് അബ്ദുൽ നസീർ, മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനുമായി പര്യാപ്തവും സ്ഥിരവുമായ അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് ഇന്ത്യ. മംഗോളിയയിൽ നടക്കുന്ന യു എൻ മരുഭൂവൽക്കരണ പ്രതിരോധ കൺവെൻഷന്റെ 17-ാമത് കോപ് ഉച്ചകോടിയിലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തെയും മത്സരത്തിൽ ആതിഥേയർക്കെതിരെ ആദ്യ ഇന്നിംഗ്സ് 503 ഡിക്ലെയർ ചെയ്ത ഇന്ത്യ. കനത്ത മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടൽ ആക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശം നൽകി. താലൂക്ക്തല അടിയന്തര രക്ഷാപ്രവർത്തന കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് ജില്ലാ കളക്ടർമാർ ഉറപ്പാക്കണം. ആവശ്യമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉടൻ ആരംഭിക്കാനുള്ള തരത്തിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഓണനാളിൽ വേറിട്ട കാഴ്ചയാണ് കണ്ണൂർ നഗരത്തിനടുത്ത് ചാല എന്ന സ്ഥലത്ത് നമുക്ക് കാണാനാവുക. പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനായി പൂക്കച്ചവടം നടത്തുന്ന നാട്ടുകാരുടെ കൂട്ടം ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ദേവനയുടെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്തത്. 30 ലക്ഷം രൂപയാണ് ആവശ്യം. പായസ വിതരണം നടത്തിയും ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്ന ഓരോ പിടിപ്പൂവും നാട്ടുകാരുടെ ശ്രമത്തിന് ശക്തി പകരും എന്ന കാര്യത്തിൽ സംശയമില്ല.
0: ഈ വർഷത്തെ ഉത്രാടക്കിഴി നാളെ രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം വയസ്കര കോവിലകത്തെത്തി സൌമ്യവതി തമ്പുരാട്ടിക്ക് കൈമാറും. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഉത്രാട ദിനമായ നാളെ രാവിലെ 5 ദർശനത്തിനായി നട തുറന്ന് പൂജകൾ ആരംഭിക്കും. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർ

0: ർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 28 രാത്രി 10 മണിക്ക് നടയടയ്ക്കും. സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് വേണ്ടിയുള്ള ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ഉത്രാടപ്പാച്ചിൽ തയ്യാറാക്കിയത് ശ്രീലത വി എസ്. അവതരണം അമൃത വൈശാഖ്. കേരളത്തിന്റെ ഉത്സവകാലങ്ങളിൽ ഏറ്റവും ജനകീയവും വർണ്ണാഭവുമായ ആഘോഷമാണ് ഓണം. മഹാബലിയുടെ ഓർമ്മയും സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശവും പേറുന്ന ഓണം ഒരു മതാചാരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആഘോഷമല്ല. മലയാളിയുടെ ജീവിത ശൈലിയെയും കാർഷിക സംസ്കാരത്തെയും കുടുംബ ബന്ധങ്ങളെയും നാട്ടുകൂട്ടായ്മകളെയും വ്യാപാര രീതികളെയും വരെ സ്വാധീനിച്ച മഹത്തായ സാംസ്കാരിക പാരമ്പര്യമാണ് ഓണത്തിന്റെ വരവറിയിക്കുന്ന ദിവസങ്ങളാണ്. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങൾ. അതിൽ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളിൽ ഒന്നാണ് ഉത്രാടം. തിരുവോണത്തിന്റെ തലേ ദിവസമായ ഉത്രാടം മലയാളിയുടെ മനസ്സിൽ ഒരു പ്രത്യേക ആവേശം നിറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന പ്രയോഗം മലയാളിയുടെ ഭാഷയിലും സംസ്കാരത്തിലും ഇത്രയേറെ സുപരിചിതമായത്. ഉത്രാടപ്പാച്ചിൽ എന്നത് വെറും കടകളിലേക്കുള്ള ഓട്ടമല്ല, ഓണം പൂർണ്ണമാക്കാനുള്ള മലയാളിയുടെ അവസാനവട്ട ഒരുക്കങ്ങളുടെ പ്രതീകമാണ്. പണ്ടുകാലത്ത് ഉത്രാടപ്പാച്ചിലിന് ഉണ്ടായിരുന്ന അർത്ഥവും ഇന്നത്തെ ഉത്രാടപ്പാച്ചിലിനുള്ള അർത്ഥവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വികാരമുണ്ട്, ഓണം ഒരുങ്ങുമ്പോഴുള്ള സന്തോഷം. ഉത്രാടപ്പാച്ചിലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിവിധ പ്രാദേശിക വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. മഹാബലിയുടെ ഓണക്കാല വരവിനുള്ള അവസാന ഒരുക്കങ്ങളുടെ ഭാഗമായി ഉത്രാട ദിനത്തെ കണക്കാക്കുന്ന പതിവാണ് പ്രധാനമായും കാണുന്നത്. മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലത്ത് കേരളം സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും നാടായിരുന്നുവെന്നാണ് ഐതിഹ്യം. വാമനാവതാരത്തിലൂടെ മഹാബലിയെ പാതാളത്തിലേക്ക് അയക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിലെത്താനുള്ള അനുവാദം മഹാബലിക്ക് ലഭിച്ചുവെന്നാണ് വിശ്വാസം. ആ വരവാണ് ഓണത്തിന്റെ ആത്മാവ്. മഹാബലി വർഷത്തിൽ ഒരിക്കൽ വരുമ്പോൾ വീടുകൾ വൃത്തിയുള്ളതായിരിക്കണം, പൂക്കളങ്ങളാൽ അങ്കണങ്ങൾ മനോഹരമായിരിക്കണം, വിഭവ സമൃദ്ധമായ സദ്യ ഒരുങ്ങിയിരിക്കണം, എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ടാകണം. അതിനുള്ള അവസാന ഒരുക്കങ്ങളാണ് ഉത്രാട ദിനത്തിൽ നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഉത്രാടപ്പാച്ചിൽ എന്നത് മഹാബലിയെ വരവേൽക്കാനുള്ള മലയാളിയുടെ തയ്യാറെടുപ്പിന്റെ പ്രതീകം കൂടിയാണ്. ഉത്രാടപ്പാച്ചിൽ എന്ന പദത്തിൽ തന്നെ ഒരു ചലനമുണ്ട്. തിരുവോണത്തിന് മണിക്കൂറുകൾ മാത്രം വാങ്ങാനുള്ള സാധനങ്ങൾ ബാക്കി, വീട്ടിലെത്തിക്കാനുള്ളവ ബാക്കി, സദ്യക്കുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, അരി, പലചരക്ക് സാധനങ്ങൾ, വസ്ത്രങ്ങൾ, പൂക്കൾ എല്ലാം ഒരുമിച്ചൊരുക്കണം. അതുകൊണ്ടാണ് ഉത്രാട ദിനത്തിൽ കേരളത്തിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരു പ്രത്യേക തിരക്ക് രൂപപ്പെടുന്നത്. ഇന്നത്തെ പോലെ വലിയ ഷോപ്പിംഗ് മാളുകളും ഓൺലൈൻ വിപണികളും സൂപ്പർ മാർക്കറ്റുകളും അന്ന് ഉണ്ടായിരുന്നില്ല. നാട്ടിലെ ചന്തകളും ആഴ്ച ചന്തകളും ചെറിയ പല
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
4: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
3: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
4: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
3: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
4: കേരള ടൈംസുമായി സഹകരിച്ച്

0: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ബഹുവാതുരത ഉണർത്തുന്ന ഓണവിശേഷങ്ങളും ഓർമ്മകളും പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു ഉത്രാടപ്പൂനിലാവ്. വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, കെ ജി അജിത് കുമാർ. കേൾക്കാം ഉത്രാടദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും.

0: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സാങ്കേതിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ബഹാദുരത ഉണർത്തുന്ന ഓണവിശേഷങ്ങളും ഓർമ്മകളും പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു ഉത്രാടപ്പൂനിലാവ്. വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, കെ ജി അജിത് കുമാർ. കേൾക്കാം ഉത്രാടദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സുപ്രധാന മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. ഉഭയകക്ഷി വ്യാപാരം, ആണവ സഹകരണം, ഊർജ്ജം, രാസവളം തുടങ്ങിയ മേഖലയിലെ പങ്കാളിത്തവും ചർച്ചയായി. ഇന്ത്യയിലേക്കുള്ള രാസവള വിതരണം വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ കർഷകർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും കൂടിക്കാഴ്ച നടത്തും. ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25-ാമത് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ദേശീയ സുരക്ഷാ ഉപദേശ വിഷയങ്ങളും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി ശ്രീ ഡോവൽ ചർച്ച നടത്തും. ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻഷെങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കാത്തിരിപ്പിനൊടുവിൽ മറ്റന്നാൾ തിരുവോണം വന്നെത്തുന്നതിന്റെ ഉത്സാഹത്തിലാണ് നാടും നഗരവും. അവസാനവട്ട ഒരുക്കങ്ങളുടെ ഓണപ്പാച്ചിലുമായി നാളെയാണ് ഉത്രാടം. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് വർണ്ണാഭമായ തുടക്കമായി. നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30-ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്.
1: കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലാണ് സർക്കാരിന്റെ ഓണം വാരാഘോഷം ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. നടി ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടിയോടെയാണ് ഓണം വാരാഘോഷത്തിന് തുടക്കമായത്. 7 ദിവസങ്ങളിൽ വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാണ് അരങ്ങേറുന്നത്. ഇത്തവണ കോവളത്തെയും ഓണാഘോഷത്തിന്റെ പുതിയ വേദിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവടിയാർ, അട്ടക്കുളങ്ങര, ശാസ്തമംഗലം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുള്ള വൈദ്യുത ദീപാലങ്കാരമാണ് ഓണം വാരാഘോഷത്തിന്റെ മറ്റൊരു ആകർഷക കാഴ്ച. ഈ മാസം 30-ന് നടക്കുന്ന ഘോഷയാത്ര അവിസ്മരണീയമായ ദൃശ്യവിരുന്നാകും. ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്.
0: പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിൽ

0: റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കാവുന്ന ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനം സംബന്ധിച്ച് കേരള സർക്കാരുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തതെന്ന് കത്തിൽ പറയുന്നു. CBSEയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. CBSEയുടെ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനൊപ്പം അക്കാദമിക പ്രവർത്തനങ്ങളും പരീക്ഷാ ഭരണനിർവഹണ പ്രക്രിയകളും ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആക്രമണകാരികളും രോഗബാധിതവുമായ തെരുവ് നായ്ക്കളുടെ ദയാവധം സംബന്ധിച്ച് ഏകീകൃത മാനദണ്ഡം പുറപ്പെടുവിച്ച് സംസ്ഥാന സർക്കാർ. ഇതു സംബന്ധിച്ച സുപ്രീംകോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പേവിഷബാധയുള്ളതോ ചികിത്സിച്ച് മാറ്റാനാകാത്ത രോഗബാധയുള്ളതോ ഗുരുതരമായി പരിക്കേറ്റവയോ ആക്രമണകാരികളോ ആയ നായ്ക്കളെ മാത്രമേ ദയാവധത്തിന് വിധേയമാക്കാൻ പാടുള്ളൂ എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശം നൽകി. ഓണക്കാലത്തെ വരവേൽക്കാൻ ഇടുക്കിയുടെ മലനിരകളിൽ കാശിത്തുമ്പപ്പൂക്കൾ വസന്തം തീർക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ് റോഡിലാണ് ഇംബേഷ്യസ് മാക്കുലേറ്റ എന്ന ശാസ്ത്രനാമമുള്ള പുള്ളിക്കാശിത്തുമ്പകൾ കൂട്ടത്തോടെ പൂത്തിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഹൈറേഞ്ചിന്റെ വഴിയോരങ്ങളിലും അരുവികളുടെ തീരങ്ങളിലും ഇളം പിങ്ക് നിറത്തിൽ സമൃദ്ധമായി വിരിഞ്ഞു നിൽക്കുന്ന കാശിത്തുമ്പകൾ കാഴ്ചക്കാരുടെ മനം കവരുന്നവയാണ്. ധാരാളം മഴയും തണുപ്പും ആവശ്യമായ ഈ സസ്യത്തെക്കുറിച്ച് നിരവധി സസ്യശാസ്ത്രജ്ഞർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. മൂപ്പെത്തിയ വിത്തുകൾ സ്വയം പൊട്ടിത്തെറിച്ച് പുതിയ ചെടികൾ വളരുന്ന പ്രത്യേകതയും ഇവയ്ക്കുണ്ട്. എങ്കിലും മനുഷ്യന്റെ കടന്നുകയറ്റവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഈ അപൂർവ പുഷ്പങ്ങൾ ഇന്ന് രൂക്ഷമായ വംശനാശ ഭീഷണി നേരിടുകയാണ്. പ്രകൃതിയുടെ ഈ അപൂർവ നിധിയെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്കായി അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.
0: ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ തമിഴ്നാട്ടിലെ ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഡീലക്സ്, പോയിന്റ് ടു പോയിന്റ്, മുഫ്യൂസിൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ട്രാൻസ്ജെൻഡറുകൾക്കും ഈ സൌകര്യം ഉപയോഗിക്കാമെന്ന് നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി. ബീഹാറിലെ താഴ്ന്ന പ്രദേശങ്ങളെ പ്രളയത്തിലാഴ്ത്തി ഗംഗാനദിയിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുന്നു. പട്ന, വൈശാലി, ഭോജ്പൂർ, ബക്സർ, ഭഗൽപൂർ, മുൻഗർ, സമസ്തിപൂർ, ബെഗുസാരായ് ജില്ലകളിൽ ഗംഗ കരകവിഞ്ഞൊഴുകുകയാണ്. 100 ഏക്കർ സ്ഥലത്തെ കൃഷി നശിച്ചതായാണ് റിപ്പോർട്ടുകൾ. കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ 503 റൺസിന് 1 ഇന്നിംഗ്സ് ഡിക്ലയർ ചെയ്ത ഇന്ത്യ. കനത്ത മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. 2 ദിനമായി ഇന്ന് കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക 1 ഇന്നിംഗ്സിൽ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിലാണ്. 2 ടെസ്റ്റുകളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. നിലവിൽ അർജന്റീന 3 ഗോളും ഇന്ത്യ 1 ഗോളുമാണ് നേടിയിട്ടുള്ളത്. നെതർലൻഡ്സിലാണ് മത്സരം നടക്കുന്നത്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവുമായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ. നിയമം ലംഘിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വരുമാനത്തിന്റെ 10% വരെ പിഴ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ന്യൂസിലൻഡ് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്, സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക് തുടങ്ങിയ ജനപ്രിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ബാധകമായിരിക്കും. ഓസ്ട്രേലിയ, കാനഡ, ബ്രസീൽ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചതിന്റെ ചുവടുപിടിച്ചാണ് ഈ നീക്കം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ക്രെംലിനിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. നാളെ ഉത്രാടം. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മംഗളൂരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്നും മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം

0: പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
1: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം, രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.

0: എന്തൊരു സുഗന്ധം! ഈ കൊടുങ്കാട്ടിൽ എവിടെ നിന്നാണ് ഈ സുഗന്ധം? മാദകമായ ഈ ഗന്ധം മനസ്സിനെ മയക്കുന്നല്ലോ. ഒരു തോണി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആ, അത് തുഴയുന്നത് ഒരു വനദേവതയാണോ? സുഗന്ധവും കൂടിക്കൂടി അടുത്തേക്ക് വരുന്നു.
1: ഏയ് തോണിക്കാരി, എന്നെയും തോണിയിലേറ്റുമോ?
2: പിന്നെന്താ, പുഴ കടക്കാനാണല്ലോ തോണി. യാത്രക്കാരനാണെങ്കിൽ കയറാം.
0: രൂപം പോലെ ഈ ശബ്ദവും അതിമനോഹരം. ഈ കോമളമേനിയിൽ നിന്നാണല്ലോ മനം മയക്കുന്ന സുഗന്ധം പ്രവഹിക്കുന്നത്.
3: അല്ലയോ സുന്ദരി, ഭുവനമനോഹരിയും വശ്യസുഗന്ധിയുമായ ഭവതി ആരാണ്?
2: ഞാൻ സത്യവതി, ഇവിടത്തെ മുക്കുവും മൂപ്പന്റെ പുത്രി. മാലോകരെ അക്കരെ ഇക്കരെ കടത്തുന്ന പണി ചെയ്യുന്നു. അല്ല, അങ്ങാരാണെന്ന് പറഞ്ഞില്ല.
3: ഞാൻ ഹസ്തിനപുരിയിലെ മഹാരാജാവ് ശന്തനു. നായാട്ടിനു വേണ്ടി വന്നതാണ്.
2: മഹാരാജാവ് അടിയനോട് പൊറുക്കണം. ഈ പാവങ്ങളൊക്കെ അവിടുത്തെ പ്രജകളല്ലേ.
3: എന്തായാലും അച്ഛൻ ദാശരാജനെ കണ്ടിട്ടേ നാം.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

നിങ്ങൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം അണിയറ പറയുന്ന വിശേഷങ്ങൾ കേൾക്കാം. ഈ ഓണക്കാലത്ത് ഓണാഘോഷത്തിന് പിന്നിലെ വിശേഷങ്ങളുമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം. അണിയറയിലെ ഓണം മറക്കാതെ കേൾക്കാം. ഓഗസ്റ്റ് 25 ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 പുനഃപ്രക്ഷേപണം. ഓഗസ്റ്റ് 27 അവിട്ട ദിനത്തിൽ രാത്രി 8:00.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ത്തിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓരോ പാട്ടും മനോഹരമാണ്, അവ നമുക്കായി പങ്കുവെക്കുന്ന കഥകളും അതിമനോഹരമാണ്. ശ്രുതി ഉയർത്തിയും താഴ്ത്തിയും താളത്തോട് അലിഞ്ഞു ചേർന്നും ലയമാധുര്യമായി അതിനൊപ്പം നാം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകളിലേക്ക് പകർന്ന നാടൻ പാട്ടുകൾ മുതൽ പോപ്പ് സംഗീതം വരെ, അതിന്റെ എത്രയെത്ര ശാഖകളാണ് നാം ദിവസവും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ നേരിയ ചലനം പോലും അതിനെ ഉൾക്കൊള്ളുന്നു. നാം എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുന്നോളം പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച സംഗീത മാന്ത്രികൻ AR റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കി ഒരടയാളം രേഖപ്പെടുത്തിയിട്ടുള്ള സംഗീത സംവിധായകനും ഗായകനുമൊക്കെയാണ് ശ്രീ AR റഹ്മാൻ. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. കർണാടക സംഗീതം, പാശ്ചാത്യ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതം, ഖവാലി ശൈലി എന്നിവയിൽ പ്രാവീണ്യമുള്ള റഹ്മാൻ ഇവയുടെയും മറ്റ് വിഭാഗങ്ങളുടെയും ഘടകങ്ങൾ സംയോജിപ്പിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും വ്യത്യസ്ത സംഗീത ശൈലികളിൽ നിന്നുള്ള ഉപകരണങ്ങൾ ഒരു ഇംപ്രവൈസേഷണൽ ശൈലിയിൽ രൂപപ്പെടുത്തിയതിലൂടെയുമാണ് ശ്രദ്ധേയനായത്.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീതത്തിൽ അനവധി വിസ്മയങ്ങൾ സൃഷ്ടിച്ച AR റഹ്മാൻ എന്ന സംഗീതജ്ഞന്റെ വിശേഷങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 1990s തുടക്കത്തിൽ തന്റെ ഇൻഹൌസ് സ്റ്റുഡിയോ ആയ പഞ്ചതൻ റെക്കോർഡിങ്ങിലൂടെയാണ് റഹ്മാന്റെ സിനിമാ സ്കോറിംഗ് ജീവിതം ആരംഭിച്ചത്. ഒരു ശരാശരി സ്വീകരണ മുറിയുടെ വലിപ്പം മാത്രമുള്ള ഒരു ചെറിയ വീട്ടു സ്റ്റുഡിയോ. എന്നാൽ കാലം കടന്നു പോകവേ AR റഹ്മാന്റെ സംഗീത സൃഷ്ടികൾ ലോകം മുഴുവനും വളർന്നു, ഒപ്പം പഞ്ചതനും. ശരിക്കുമുള്ള സൃഷ്ടി മുഴുവൻ നടക്കുന്ന സ്ഥലം എന്നാണ് പഞ്ചതന്റെ ഒരു വിശേഷം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ എ ആർ റഹ്മാന്റെ ഗാനങ്ങളിലൂടെയും ഗാനവിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. എ ആർ ആർ എന്ന മൂന്നക്ഷരം സംഗീതം എന്ന മൂന്നക്ഷരത്തോട് ചേർത്ത് വെച്ചപ്പോൾ സംഭവിച്ചത് അത്ഭുതങ്ങളാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വയ്യാത്ത ഒന്നായി ആ അത്ഭുതങ്ങൾ മാറി. കാലദേശ ഭാഷാ ഭേദമന്യേ അവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 1997 ഇന്ത്യയുടെ 50th സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വന്ദേമാതരം എന്ന ആൽബം ഇന്നും നമ്മുടെ ഹൃദയത്തെ പുളകം കൊള്ളിക്കുന്നു.

കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ സംഗീത മാന്ത്രികൻ അല്ലാ രഖാ റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1967 ജനുവരി 6 തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം. മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ ആർ കെ ശേഖറിന്റെ മകനാണ് അദ്ദേഹം. തന്റെ 9-ാം വയസ്സിലാണ് പിതാവ് മരണപ്പെടുന്നത്. 4-ാം വയസ്സിൽ പിയാനോ പഠനം ആരംഭിച്ച അദ്ദേഹം പിതാവിന്റെ മരണശേഷം ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത രംഗത്ത്

സജീവമായി. സ്കൂൾ പഠനം ഉപേക്ഷിച്ചെങ്കിലും പിന്നീട് ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൽ ബിരുദം നേടി. സംഗീതത്തിലെ പുതുമകൾ കൊണ്ടും സാങ്കേതിക വിദ്യയുടെ മികച്ച ഉപയോഗം കൊണ്ടും റഹ്മാൻ ഇന്ത്യൻ സിനിമയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടു.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീതജ്ഞൻ AR റഹ്മാന്റെ ഗാനങ്ങളും വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. സിനിമകളിൽ സംഗീത സംവിധായകനായി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നതിന് മുൻപ് പരസ്യ ജിംഗിളുകൾ സൃഷ്ടിച്ചിരുന്നു. 1991 ചലച്ചിത്ര സംവിധായകൻ മണിരത്നത്തെ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. അവരുടെ ആദ്യ പ്രോജക്റ്റ് തമിഴ് ചിത്രമായ റോജയായിരുന്നു. പിന്നീട് ഹിന്ദി ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് ഈ ചിത്രം മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. റഹ്മാന്റെ ആദ്യ ചലച്ചിത്ര ശബ്ദ ട്രാക്ക് ഹിറ്റായി മാറുകയും മികച്ച സംഗീത സംവിധാനത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും സൗത്ത് ഫിലിം ഫെയർ അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു.

Vika with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ AR റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 1990s തലമുറയുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംഗീതം ഏതെങ്കിലും വിധത്തിൽ എന്നേക്കുമായി അടയാളം വീഴ്ത്തിയ സന്ദർഭങ്ങൾ അനേകം പേരുടെ ജീവിതത്തിലുണ്ട്. വെറും ഒരു പാട്ടുകാരനോ സംഗീത സംവിധായകനോ മാത്രമായിരുന്നില്ല അദ്ദേഹം.

മറിച്ച് ദേശീയ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ പ്രതീക്ഷയുടെ വെളിച്ചം നൽകി. അനേകം ആശയങ്ങളാൽ വേർതിരിക്കപ്പെട്ട ഒരു നാടിനെ അവ ഒന്നിച്ചു കൊണ്ടുവന്നു. നിരവധി ആദരവും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. തന്റെ സംഗീത ജീവിതത്തിൽ ഓസ്കാർ ഉൾപ്പെടെയുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 6 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 2 അക്കാദമിക് അവാർഡുകൾ, 2 ഗ്രാമി അവാർഡുകൾ, 1 ബാഫ്റ്റ അവാർഡ്, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ഫിലിംഫെയർ, സൗത്ത് ഫിലിംഫെയർ അവാർഡുകൾ, അങ്ങനെ പോകുന്നു ആ അംഗീകാരങ്ങൾ. 2010 രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആസ്വദിച്ച ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ AR എന്ന വാക്ക് എത്രമാത്രം ആഴത്തിൽ കൊത്തിവെക്കപ്പെട്ടു. ഇനിയും അതങ്ങനെ തന്നെ തുടരട്ടെ. ഇനിയും അദ്ദേഹത്തിന്റെ സൃഷ്ടി വൈഭവത്തിനായി നമുക്ക് കാത്തിരിക്കാം.

സ്നേഹ മൽഹാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എത്താം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇറ്റ്സ് ബൈ ഫ്രം ശ്രീലക്ഷ്മി.

നിരുപാതുരതയുണർത്തുന്ന ഓണവിശേഷങ്ങളും ഓർമ്മകളും പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു ഉത്രാടപ്പൂനിലാവ്. വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, കെ ജി അജിത് കുമാർ. കേൾക്കാം ഉത്രാടദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ബഹാദുരത ഉണർത്തുന്ന ഓണവിശേഷങ്ങളും ഓർമ്മകളും പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു ഉത്രാടപ്പൂനിലാവ്. വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, കെ ജി അജിത് കുമാർ. കേൾക്കാം ഉത്രാടദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും.

ஸ்கூல். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

നിങ്ങൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം അണിയറ പറയുന്ന വിശേഷങ്ങൾ കേൾക്കാം ഈ ഓണക്കാലത്ത്. ഓണാഘോഷത്തിന് പിന്നിലെ വിശേഷങ്ങളുമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം അണിയറയിലെ ഓണം. മറക്കാതെ കേൾക്കാം ഓഗസ്റ്റ് 25 ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 PM പുനഃപ്രക്ഷേപണം, ഓഗസ്റ്റ് 27 അവിട്ട ദിനത്തിൽ രാത്രി 8 PM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 PM, പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 PM. തയ്യാറാക്കി.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അധ്വാനത്തിന്റെ ഫലം, ഇതാണ് ഇന്നത്തെ കഥ. ഉച്ച സമയം അദ്രുക്ക കട പൂട്ടി ഭക്ഷണത്തിന് പോകാമെന്ന് കരുതി. അങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കുട്ടി അവിടേക്ക് വന്നു. എന്ത് വേണം മോനെ? അദ്രുക്ക ചോദിച്ചു. എന്തെങ്കിലും ജോലി, കുട്ടി പറഞ്ഞു. അദ്രുക്ക കുട്ടിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഈ കടയിൽ നിനക്ക് തരാൻ പറ്റിയ ജോലിയൊന്നും ഇല്ലല്ലോ കുഞ്ഞേ. ഇന്നലെ വീട്ടിൽ പട്ടിണിയായിരുന്നു, ഞാനും ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്, കുട്ടി വളരെ ദുഃഖത്തോടെ പറഞ്ഞു. എന്നാൽ അത് പറ, നിനക്ക് വല്ലതും വേണം.

അല്ലേ, ഭിക്ഷ ചോദിക്കാൻ വന്നതായിരിക്കും. അദ്രുക്ക 9 പൈസ നാണയമെടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കാൻ ഒരുങ്ങി. 9 പൈസയല്ല, 50 പൈസയാണ് കേട്ടോ. അവൻ ധൈര്യത്തോടെ പറഞ്ഞു, വേണ്ട, ഞാൻ ഭിക്ഷ യാചിക്കാൻ വന്നതല്ല. അങ്ങനെ കിട്ടുന്ന ഒന്നും ഞാൻ സ്വീകരിക്കുകയില്ല. ഞാനൊരു കൃഷിക്കാരന്റെ മകനും മുസ്ലിമും ആണ്. ഇസ്ലാം മതം യാചന നിരോധിച്ചിരിക്കുന്നുവെന്ന് പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ജോലി ചെയ്തിട്ട് പൈസ തന്നാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാം. ആ കുട്ടി പിന്നെ അവിടെ നിന്നില്ല. അദ്രുക്ക വീട്ടിലേക്ക് പോയി. ഊണ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അയൽപ്പക്കത്തുള്ള ഒരാളിന്റെ പുറകെ തലച്ചുമടുമായി ആ കുട്ടി വരുന്നത് കണ്ടു. അദ്രുക്ക ചോദിച്ചു, എന്താ കുട്ടി, ജോലി കിട്ടിയോ? കുട്ടി പരിശ്രമിയും വിശ്വസ്തനുമാണെന്ന് അദ്രുക്കയ്ക്ക് മനസ്സിലായി. കുട്ടിയെ അയാൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു ജോലി വാങ്ങി തരാം. എന്താ, ഹോട്ടലിൽ നിൽക്കാമോ? എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ്, കുട്ടി പറഞ്ഞു. അദ്രുക്ക തനിക്ക് പരിചയമുള്ള ഒരു ഹോട്ടൽ ഉടമയുടെ അടുത്ത് അവനെ കൊണ്ടുപോയി. അദ്രുക്കയുടെ പൂർണ്ണ ജാമ്യത്തിൽ അവനെ ഹോട്ടലിൽ ജോലിക്ക് നിർത്തി. പുതുതായി വന്ന കുട്ടിയായതുകൊണ്ട് ആഹാരം കഴിക്കാൻ വരുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന ജോലിയാണ് ഹോട്ടൽ ഉടമ അവനെ ഏൽപ്പിച്ചത്. സന്തോഷത്തോടെ അവൻ ആ ജോലി ചെയ്തു വന്നു. ഒരു ദിവസം ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളിന് മറ്റൊരു പയ്യൻ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നത് കുട്ടി കണ്ടു. ഉടനെ അവൻ ആ വെള്ളം എടുത്തുകൊണ്ടുപോയി. വേറെ വെള്ളം കൊണ്ടുവന്നപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നയാൾ കുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ ആ പയ്യൻ കൊണ്ടുവച്ച വെള്ളം എടുത്തുകൊണ്ടുപോയത്? അവൻ വെള്ളം കൊണ്ടുവന്നപ്പോൾ കൈവിരലുകൾ വെള്ളത്തിൽ മുങ്ങിയിരുന്നതായി ഞാൻ കണ്ടു. ഇത് കേട്ടപ്പോൾ ആഹാരം കഴിക്കാൻ വന്നയാളിന് ആ കുട്ടിയോട് വളരെയധികം സ്നേഹം തോന്നി. അയാൾ ചോദിച്ചു, നീ ആരാണ്? ഇത്രയും ശുചിത്വം പാലിക്കാൻ നീ എവിടെ നിന്നാണ് പഠിച്ചത്? ഞാനൊരു കൃഷിക്കാരന്റെ മകനാണ്, ഇസ്ലാമാണ്. ഞങ്ങളുടെ മതം ശുചിത്വത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന മതമാണ്. ഇക്കാര്യം എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, കുട്ടി പറഞ്ഞു. കൃഷിക്കാരനായ നീ കൃഷിപ്പണി ചെയ്യാതെ ഹോട്ടലിൽ എന്തിനാണ് നിന്ന് വെറുതെ സമയം കളയുന്നത്? സാറേ, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. വീട്ടിൽ ഇപ്പോൾ കൃഷിയൊന്നുമില്ല. പിതാവ് വാർദ്ധക്യം കാരണം കിടപ്പിലാണ്. ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് വാർദ്ധക്യം ബാധിച്ചു കിടക്കുന്ന പിതാവിനെയും കുടുംബത്തെയും രക്ഷിക്കണം. അതാണ് എന്റെ ലക്ഷ്യം. ഈ ജോലി തന്നെ കിട്ടിയത് സർവശക്തനായ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. നിനക്ക് മറ്റെന്തെങ്കിലും ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ എന്റെ കൂടെ വരൂ. ഞാൻ എപ്പോഴും യാത്രയിലായിരിക്കും. യാത്രയിൽ എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം. എന്താ, തയ്യാറാണോ? ഏത് ജോലി ചെയ്യാനും ഞാൻ ഒരുക്കമാണ്. മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നത് അന്തസ്സാണെന്ന് പ്രവാചകന്മാരുടെ ജീവിതചര്യയിലൂടെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടി നല്ലവനും ജോലി ചെയ്യാൻ ഉത്സാഹമുള്ളവനാണെന്നും അയാൾ മനസ്സിലാക്കി. എന്നാൽ ഒരുങ്ങിക്കോളൂ, ഉടനെ നമുക്ക് ഇവിടെ നിന്ന് പോകണം, അയാൾ പറഞ്ഞു. ഹോട്ടൽ ഉടമയോട് ചോദിക്കണം, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഞാൻ വരികയില്ല. ഹോട്ടൽ ഉടമ സമ്മതിച്ചില്ലെങ്കിലോ? എങ്കിൽ ഞാൻ വരികയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ജോലിക്കാരനാണ്, അദ്ദേഹം പറയുന്നത് അനുസരിക്കേണ്ടതുണ്ട്. കുട്ടി പരിശ്രമിയും വിശ്വസ്തനും മാത്രമല്ല അനുസരണശീലമുള്ളവനുമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഹോട്ടൽ ഉടമയോട് അയാൾ തന്നെ ചെന്ന് വിവരം പറഞ്ഞു. ഹോട്ടൽ ഉടമ സന്തോഷത്തോടെ കുട്ടിയെ അയാളുടെ കൂടെ പോകാൻ അനുവദിച്ചു. വലിയൊരു വ്യാപാരിയായിരുന്ന അയാൾക്ക് സ്വദേശത്തും വിദേശത്തും കച്ചവടമുണ്ടായിരുന്നു. 6-7 വർഷം കഴിഞ്ഞ് ഒരു ദിവസം ഉച്ചയ്ക്ക് അദ്രുക്ക കട അടയ്ക്കുമ്പോൾ നല്ല വേഷവിധാനത്തോടു കൂടിയ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നു. എന്ത് വേണം സർ? അദ്രുക്ക ചോദിച്ചു. ഒന്നും വേണ്ട, താങ്കളെ ഒന്ന് കാണാൻ വേണ്ടി വന്നുവെന്ന് മാത്രം, യുവാവ് പറഞ്ഞു. എന്തിന്? അദ്രുക്ക വീണ്ടും ചോദിച്ചു. എന്നെ മനസ്സിലായില്ലേ? യുവാവ് ചോദിച്ചു. മനസ്സിലായില്ലല്ലോ, നിങ്ങൾ ആരാണ്? യുവാവ് അദ്രുക്കയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളെ അടുക്കൽ പണ്ട് ഞാൻ ജോലി തേടി വന്ന പയ്യനാണ്. പണ്ടത്തെ കാര്യങ്ങൾ പെട്ടെന്ന് അയാളുടെ മനസ്സിൽ പൊന്തി വന്നു. അദ്രുക്ക ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാണ്? എന്ത് ചെയ്യുന്നു? ഞാൻ ലണ്ടനിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്നു. യുവാവ് തന്റെ ഉയർച്ചയുടെ കഥകൾ അദ്രുക്കയെ പറഞ്ഞു കേൾപ്പിച്ചു. അദ്രുക്കയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അയാൾ പറഞ്ഞു, മോനെ, നീ നല്ലവനാണ്. കഠിന അധ്വാനിയും നിരന്തര പരിശ്രമിയുമായ നീ നന്ദിയുള്ളവൻ കൂടിയാണ്. ഈ വിശിഷ്ട ഗുണങ്ങളാണ് നിന്റെ ഉയർച്ചയ്ക്ക് കാരണം. സർവശക്തനായ അല്ലാഹു നിനക്ക്

0: ഇനിയും പുരോഗതി ഉണ്ടാക്കി തെരുമാറാകട്ടെ. നല്ല കഥയല്ലേ കുട്ടികളെ ഇത്? പരിശ്രമികളായിരിക്കണം നമ്മള്, വിശ്വസ്തരായിരിക്കണം, അനുസരണയുള്ളവരായിരിക്കണം. ഇതല്ലേ ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്? ഈ കഥ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് അടുത്ത കഥയുമായിട്ട് ഞാൻ അടുത്ത ദിവസം എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച

മണിക്കും ടെക് ബൈറ്റ്സ് അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

നിസ്വാതുരത ഉണർത്തുന്ന ഓണവിശേഷങ്ങളും ഓർമ്മകളും പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു ഉത്രാടപ്പൂനിലാവ്. വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, കെ ജി അജിത് കുമാർ. കേൾക്കാം ഉത്രാടദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും.

0: ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. ഓണക്കാലത്താണ് നാം ഇപ്പോൾ. നാടും നഗരം

ഉത്സവവും ഓണത്തിൻ്റെ ആഘോഷത്തിമിർപ്പിലാണ്. പൂക്കളവും ഓണസദ്യയും ഓണക്കോടിയുമൊക്കെയായി ഓണത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ് നമ്മളൊക്കെ. ഈ ഓണക്കാലത്ത് നമ്മുടെ ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറവും ചിരിയും പകരുന്ന ഒന്നാണ് ഓണക്കളികളും വിവിധ തനത് കലാരൂപങ്ങളും. ചിലത് നമുക്ക് സുപരിചിതമാണ്, എന്നാൽ അധികം ആരും അറിയാത്ത നമ്മുടെ നാടിൻ്റെ പല കോണുകളിലും ഇന്നും നിലനിൽക്കുന്ന ചില ഓണക്കളികളും കലാരൂപങ്ങളുമുണ്ട്. ഇന്നത്തെ അറിയാം അറിവ് നേടാമിൻ്റെ എപ്പിസോഡിൽ ഓണക്കാലത്തിൻ്റെ നാട്ടുമണമുള്ള കലാരൂപങ്ങളിലേക്കും കളികളിലേക്കും നമുക്കൊന്ന് സഞ്ചരിക്കാം. തുമ്പിതുള്ളലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്ത്രീകളുടെ ഓണക്കാല വിനോദങ്ങളിൽ മുൻപന്തിയിലായിരുന്നു തുമ്പിതുള്ളൽ. വട്ടത്തിലിരിക്കുന്ന സ്ത്രീകളുടെ നടുക്ക് പൂക്കുലയുമായി ഇരിക്കുന്നയാളാണ് തുമ്പി. മറ്റുള്ളവർ പതിഞ്ഞ താളത്തിൽ തുമ്പിതുള്ളൽ പാടിത്തുടങ്ങും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും പാട്ടിൻ്റെ താളവും വേഗവും കൂടും. ഇതനുസരിച്ച് തുമ്പിയുടെ ചലന വേഗവും കൂടും. അതനുസരിച്ച് പൂക്കുല വിറപ്പിച്ച് തുമ്പി ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും. ഒടുവിൽ ഉറഞ്ഞു തുള്ളി വീഴുന്നതോടെ കളി അവസാനിക്കും. അനുഷ്ഠാന കലയെന്ന രൂപത്തിലും തുമ്പിതുള്ളൽ അവതരിപ്പിക്കുമായിരുന്നു. ഒന്നാം തുമ്പിയും അവൾ പെറ്റ മക്കളും എന്ന് തുടങ്ങുന്ന പാട്ട് പത്താം തുമ്പിയും അവൾ പെറ്റ മക്കളും എന്ന വരിയിലേക്ക് എത്തുമ്പോഴേക്കും പാട്ടുകാരും തുമ്പിയും കാണികളും ആവേശത്തിലാകും. എന്നിട്ടും തുമ്പി തുള്ളിയില്ലെങ്കിൽ എന്തേ തുമ്പി തുള്ളാത്തേ എന്ന പാട്ട് തുടരും. വളരെ രസകരമായിട്ടുള്ള സ്ത്രീകളുടെ ഓണക്കാല വിനോദങ്ങളിൽ ഒന്നാണ് തുമ്പിതുള്ളൽ. അശകുശലേ പെണ്ണുണ്ടോ, ചെറുകോശാലേം പെണ്ണില്ലേ എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? ഇത് ഒരു ഓണക്കളിയാണ്. രണ്ട് ടീമുകളാണ് കളിക്കുന്നത്. ഓരോ ടീമിലെയും കളിക്കാർ കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് പാട്ടിനൊപ്പം താളത്തിൽ ചുവട് വെച്ച് കളിയിൽ പങ്കെടുക്കും. ഒരു ടീം മുന്നോട്ട് പോകുമ്പോൾ അതേ താളത്തിൽ മറു ടീം പിന്നോട്ട് പോകും. അത് തന്നെ തിരിച്ചും ആവർത്തിക്കും. രണ്ട് ടീമുകളിലും ഓരോ പെണ്ണുണ്ടാകും. കളിക്കിടയിൽ ഈ പെണ്ണിനെ പിടിച്ച് തങ്ങളുടെ കൂട്ടത്തിലാക്കുന്നതാണ് കളിമിടുക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടിയാണ് പെണ്ണിനെ തട്ടിയെടുക്കുന്നത്. അങ്ങനെ ഒരു ടീമിലെ അംഗങ്ങൾ മുഴുവൻ മറു ടീമിൻ്റെ ഭാഗമാകുന്നതുവരെ കളി തുടരും. അശകുശലെ പെണ്ണുണ്ടോ, ചെറുകോശാലും പെണ്ണുണ്ടോ, സ്വാമി രണ്ടുക്കും പെണ്ണുണ്ടോ, തൃക്കാമേനി മാപ്പിളയ്ക്ക്, ഈ പാട്ട് പാടിയാണ് ഈ കളി തുടരുന്നത്. മാണിക്ക് ചെമ്പഴുക്കയാണ് അടുത്ത കളി. ഇതും കളിക്കാർ വട്ടത്തിലിരുന്ന് കളിക്കുന്ന കളിയാണ്. ഒരാളെ കണ്ണുകെട്ടി നടുക്കിരുത്തും. പഴുത്ത അടയ്ക്കയാണ് മാണിക്ക് ചെമ്പഴുക്ക. അടയ്ക്കയില്ലെങ്കിൽ ഒരു വെള്ളയ്ക്ക എടുക്കും. ചുറ്റുമിരിക്കുന്നവർ കൈകൾ പിറകിലേക്ക് വെക്കും. എന്നിട്ട് മാണിക്ക് ചെമ്പഴുക്ക ഒരാളിൽ നിന്നും അടുത്തയാളിലേക്ക് കൈമാറും. കൂട്ടത്തിൽ പാട്ടും പാടും. കണ്ണുകെട്ടിയിരിക്കുന്ന പൊട്ടൻ മാണിക്ക് ചെമ്പഴുക്ക ആരുടെ കയ്യിലാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് കളി. യഥാർത്ഥ ആളെ കണ്ടെത്തിയാൽ പിന്നെ അയാളാണ് അടുത്ത പൊട്ടൻ. അങ്ങനെ കളി തുടരും. ഈ വളരെ രസകരമായിട്ട് നമുക്ക് ഓണക്കാലത്ത് കളിക്കാവുന്ന ഒരു കളിയാണ് മാണിക്ക ചെമ്പഴുക്ക. കുട്ടിയും കോലും കളിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ചെറിയൊരു തുണ്ട് കമ്പാണ് കുട്ടി. ഒരടി നീളത്തിലുള്ള കമ്പ് കോലും. രണ്ട് തരത്തിലാണ് കുട്ടിയും കോലും കളി. ചെറിയൊരു കുഴിയെടുത്ത് അതിൽ കുട്ടി വച്ച് തട്ടിയുണർത്തി ദൂരേക്ക് അടിച്ച് പായിക്കുന്നതാണ് ഒരു കളി. കുട്ടി വീഴുന്നിടത്തേക്ക് കോലുപയോഗിച്ച് അളക്കും. അതാണ് പോയിന്റ്. കുഴിയിൽ നിന്നും തട്ടി ഉയർത്തി രണ്ട് തവണ അടിച്ചാൽ അത് ഇരട്ടിയായി. അപ്പോൾ കുട്ടി വച്ചാണ് ദൂരം അളക്കുന്നത്. മൂന്ന് തവണ അടിച്ചാൽ മുക്കൂട്ടിയായി. മുക്കൂട്ടി അടിച്ചാൽ കളി ജയിച്ചു. സാധാരണയായി ചെറിയ കുട്ടികൾ ഓണക്കാലത്ത് കളിക്കുന്ന ഒരു കളിയാണ് കുട്ടിയും കോലും കളി. ഒരു കാലത്ത് ഓണം വന്നാൽ വലിയ മൈതാനങ്ങളോ വില കൂടിയ കളിപ്പാട്ടങ്ങളോ ഒന്നും വേണ്ടായിരുന്നു. വീടിനടുത്തുള്ള മണ്ണിൽ കുറച്ച് വരകൾ വരച്ചാൽ മതി. ആ വരകൾക്കുള്ളിൽ ഒരു കളിക്കളം ഒരുങ്ങും. ഓടാനും പിടിക്കാനും തന്ത്രം പ്രയോഗിക്കാനും കൂട്ടുകാരോടൊപ്പം മത്സരിക്കാനും പറ്റുന്ന ഒരു കളിക്കളം. അതായിരുന്നു കിളിത്തട്ട് കളി. കളിക്കാനായി ആദ്യം മണ്ണിൽ കുറേ ചതുരക്കളങ്ങൾ അഥവാ തട്ടുകൾ വരയ്ക്കും.

ആണ് തട്ട്. കളിക്കാരെ രണ്ട് സംഘങ്ങളായി തിരിക്കും. ഒരു സംഘത്തിലെ കളിക്കാർ തട്ടുകൾക്കുള്ളിൽ നിലയുറപ്പിക്കും. മറുസംഘം അവരെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ഇവിടെയാണ് കളിയുടെ രസം. ഒരു തട്ടിൽ നിന്നും മറ്റൊരു തട്ടിലേക്ക് കടക്കുമ്പോൾ എതിരാളിയുടെ പിടിയിൽപ്പെടാതെ മുന്നേറണം. തടയാൻ നിൽക്കുന്നവർക്ക് എതിരാളിയെ പിടികൂടാൻ ശ്രമിക്കും. അതുകൊണ്ട് ഓട്ടവും തന്ത്രവും വേഗത്തിലുള്ള തീരുമാനവും കൂട്ടായ പ്രവർത്തനവുമെല്ലാം ആവശ്യമായ കളിയായിരുന്നു കിളിത്തട്ട് കളി. കൂട്ടുകാരോടൊപ്പം ഓടിയും ചിരിച്ചും മത്സരിച്ചും കളിച്ചിരുന്ന ഒരു ഓണക്കാലത്തിൻ്റെ ഓർമ്മ കൂടിയാണ് കിളിത്തട്ട് കളി. ഓണത്തല്ലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓണക്കാലത്ത് നാടിൻ്റെ ആവേശവും കൈക്കരുത്തും മാറ്റുരയ്ക്കുന്ന അപൂർവമായ ഒരു പരമ്പരാഗത ആയോധന വിനോദമാണ് ഓണത്തല്ല് അഥവാ കയ്യാങ്കളി. ഓണത്തോടനുബന്ധിച്ച് മലബാറിലും പ്രത്യേകിച്ച് തൃശൂർ, മലപ്പുറം, പാലക്കാട് പ്രദേശങ്ങളിൽ പരമ്പരാഗതമായി നടത്തിവരുന്ന ഒരു കായിക കലയും വിനോദവുമാണ് ഓണത്തല്ല്. പണ്ടുകാലത്ത് പടയാളികൾ തങ്ങളുടെ കായിക ക്ഷമതയും അടവുകളും പ്രകടിപ്പിക്കുന്നതിനായി തുടക്കമിട്ട ഈ വിനോദത്തിൽ ആയുധങ്ങളോ മുഷ്ടി ചുരുട്ടിയ ഇടിയോ ഇല്ല. പകരം കൈപ്പത്തി കൊണ്ടുള്ള അടിയും തന്ത്രങ്ങളും മാത്രമാണ് ഉപയോഗിക്കുന്നത്. വ്യക്തിവൈരാഗ്യമില്ലാതെ പരസ്പര ബഹുമാനത്തോടെയും സൗഹൃദത്തോടെയും കളത്തിലിറങ്ങി നാടിൻ്റെ കൂട്ടായ്മയും ആഘോഷവും വിളിച്ചോതുന്ന ഓണത്തല്ല് നമ്മുടെ സമ്പന്നമായ കായിക പാരമ്പര്യത്തിൻ്റെ ജീവസ്സുള്ള അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഓണപ്പൊട്ടൻ എന്ന തെയ്യത്തെ പറ്റി എല്ലാവരും കേട്ടിരിക്കുമല്ലോ. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാവാം ഇനി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉത്രാടം, തിരുവോണം ദിവസങ്ങളിൽ വീടുകളിലെത്തുന്ന തെയ്യമാണ് ഓണപ്പൊട്ടൻ. ഓണേശ്വരൻ എന്നും വിളിപ്പേരുണ്ട്. ഓണത്തിൻ്റെ വരവറിയിച്ചാണ് ഓണപ്പൊട്ടൻ്റെ വരവ്. മഹാബലിയുടെ പ്രതിരൂപമാണ് ഓണപ്പൊട്ടൻ എന്നും വിശ്വാസമുണ്ട്. 41 ദിവസത്തെ ചിട്ടയായ വ്രതത്തിനു ശേഷം ഉത്രാടം നാളിൽ പുലർച്ചെ കുളിച്ച് പിതൃക്കൾക്ക് കലശം സമർപ്പിച്ച് പൂജ നടത്തിയാണ് വേഷം കെട്ടുക. നേരം വെളുത്താൽ 6 മണിയോടെ വീട്ടിലുള്ളവർക്ക് അനുഗ്രഹം നൽകി മറ്റു വീടുകളിലേക്ക് ഐശ്വര്യ പ്രാർത്ഥനകളുമായി ഓണപ്പൊട്ടൻ തിരിക്കും. ഒരിടത്തും നിർത്താതെ ഗ്രാമീണ വഴികളിലൂടെ വേഗത്തിലുള്ള നടപ്പാണ് ഓണപ്പൊട്ടൻ്റേത്. പരമാവധി വീടുകളിലെത്താനുള്ള പ്രയത്നമാണത്. ഓണപ്പൊട്ടൻ ഒരിക്കലും കാൽ നിലത്തുറപ്പിക്കില്ല. താളം ചവിട്ടുകയും ഓടുകയും ചെയ്യും. മണി കിലുക്കിയാണ് വരവ്. ഓണപ്പൊട്ടൻ വാതുറന്ന് ഒന്നും ഉരിയാടാറില്ല. അതുകൊണ്ടാണ് ഓണപ്പൊട്ടൻ എന്ന വിളിപ്പേര് ഉണ്ടായതും. ഓണപ്പൊട്ടൻ്റെ വേഷവും മനോഹരമാണ്. പനയോലയും ചായല്യവും ചേർന്ന മുഖത്തെഴുത്ത്, ചൂടകവും ഹസ്തകടവും ചേർന്ന ആടകൾ, തെച്ചിപ്പൂവിനാൽ അലങ്കരിച്ച പൊക്കമുള്ള കിരീടം, ചിത്രത്തുന്നലുള്ള ചുവന്ന പട്ടും ഉടുക്കും, തോളിൽ സഞ്ചിയും കയ്യിൽ ചെറിയ ഓലക്കുടയും ഉണ്ടാകും. എന്നാലും ഒറ്റ നോട്ടത്തിൽ ഓണപ്പൊട്ടനെ വ്യത്യസ്തനാക്കുക ആ താടി തന്നെ. കമുകിൻ പൂക്കുല കൊണ്ടുള്ള നീണ്ട വെള്ള താടി ഓണപ്പൊട്ടൻ ചുണ്ടിന് മുകളിലാണ് കെട്ടുക. അതുകൊണ്ട് മൗനിയായ ഓണപ്പൊട്ടൻ ചുണ്ടനക്കിയും ആരും കാണില്ല. അരിയും ഓണക്കോടിയും ദക്ഷിണയും വീട്ടുകാർ നൽകാറുണ്ട്. ചിലർ ഭക്ഷണവും നൽകും. അരി നിറച്ച നാഴിയിൽ നിന്ന് അല്പം അരിയെടുത്ത് പൂവും ചേർത്ത് ചൊരിഞ്ഞ് ഓണപ്പൊട്ടൻ നമ്മെ അനുഗ്രഹിക്കും. വേഗത്തിൽ അടുത്ത വീട്ടിലേക്ക് നീങ്ങുകയും ചെയ്യും. ഈ അപൂർവ കലാരൂപത്തെ നാട്ടിലെ ജനങ്ങൾ ആദരിക്കുന്നു. ഓണം ഉത്സവവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണിത്. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. മകരം കുംഭമാസങ്ങളിൽ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായും ഓണക്കാലത്തെ നാടൻ വിനോദങ്ങളിലൊന്നായും കുമ്മാട്ടിക്കളി അവതരിപ്പിച്ചു പോരുന്നു. മുഖത്ത് മരം കൊണ്ടുള്ള മുഖം മൂടി ധരിച്ച് ശരീരത്തിൽ പുല്ല് ചുറ്റിക്കെട്ടിയ കുമ്മാട്ടിയിലെ കഥാപാത്രങ്ങൾ വീടുതോറും കയറിയിറങ്ങി രസകരമായ പ്രകടനം നടത്തുന്നു. കുമ്മാട്ടിപ്പുല്ലോ വാഴയിലയോ കൊണ്ട് ദേഹമാകെ മൂടി വലിയ മുഖംമൂടികൾ വെച്ചാണ് നർത്തകർ ഒരുങ്ങുക. കമുകിൻ പാളയിലോ മുരുക്കിലോ ആണ് മുഖംമൂടികൾ ഉണ്ടാക്കുക. ഈ മുഖം കൊണ്ടാണ് വേഷങ്ങളെ തിരിച്ചറിയുന്നത്. ശ്രീകൃഷ്ണൻ, മഹാബലി, നാരദൻ, ഹനുമാൻ എന്നിങ്ങനെ നീളുന്നു വേഷങ്ങൾ. ഓണവില്ലിനൊപ്പമാണ് പാട്ട്. പുരാതന

കഥാസന്ദർഭങ്ങളായിരിക്കും പാട്ടിലെ വിഷയങ്ങൾ. ഓരോ ചെറു സംഘങ്ങളായി ആട്ടവും പാട്ടുമായാണ് കുമ്മാട്ടികൾ വീടുതോറും കയറിയിറങ്ങുന്നത്. കുമ്മാട്ടിക്കളിക്ക് പ്രത്യേക നൃത്ത ചുവടുകളൊന്നും ഇല്ലാത്തതിനാൽ കാണികളും ചിലപ്പോൾ സംഘത്തിനൊപ്പം നൃത്തം ചെയ്യാൻ കൂടാറുണ്ട്. ഓണക്കാലത്ത് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന തനത് കലാരൂപങ്ങളിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് പുലികളി. ചിലയിടങ്ങളിൽ ഇത് കടുവാകളി എന്നും അറിയപ്പെടുന്നു. പുലിയുടെയോ കടുവയുടെയോ വേഷം കെട്ടിയ കലാകാരന്മാർ പ്രത്യേക താളത്തോടെ പുലിക്കളി കളിക്കുക. തൃശൂരിന്റെ പുലിക്കളിയാണ് ഇക്കാര്യത്തിൽ ഏറെ പ്രശസ്തവും പഴക്കവും ശാസ്ത്രീയവുമായത്. തൃശൂരിന്റെ പുലികളാണ് 200 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നത്. കടുവയുടേത് പോലെയുള്ള വരകൾ ശരീരത്തിൽ വരച്ച് കടുവയുടെ മുഖം മൂടിയുമണിഞ്ഞ് വാദ്യമേളക്കാർക്കൊപ്പം നൃത്തം ചെയ്യുന്നവരാണ് പുലികളിക്കാർ. പ്രത്യേക പരിശീലനം ഇത് അവതരിപ്പിക്കാൻ ആവശ്യമാണ്. കടും മഞ്ഞ നിറങ്ങളും കറുപ്പും ചായങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുക. മാസങ്ങളുടെ അധ്വാനമാണ് ഓരോ പുലിക്കളി സംഘത്തിനുമുള്ളത്. ശരീരത്തിലെ രോമങ്ങളാകെ കളഞ്ഞാണ് ചായം തേപ്പ് നടത്തുന്നത്. പുലിയുടെ മുഖമുണ്ടാക്കുന്നതും അല്പം അധ്വാനം വേണ്ട പണി തന്നെയാണ്. 4ാം ഓണത്തിനാണ് തൃശൂരിൽ പുലിക്കളി നടക്കുക. ഓണനാളുകളിൽ തൃശൂർക്കാരന്റെ ഹൃദയതാളം പുലിക്കൊട്ടാണ്. 70 വർഷം മുൻപ് തോട്ടുങ്കൽ രാമൻകുട്ടി ആശാൻ ചിട്ടപ്പെടുത്തിയതാണ് പുലിമേളം എന്ന ഈ പ്രത്യേക താളക്കൊട്ട്. അവരുടെ മാത്രമാണ് ഈ കൊട്ട് എന്നവർ അവകാശപ്പെടുന്നു. മറ്റൊരു മേളക്കൊട്ടിനോടും സാമ്യമില്ലാത്ത ഈ അസുര താളത്തിനൊപ്പിച്ചാണ് കിലുങ്ങുന്ന അരമണികളും കെട്ടി പുലികൾ അന്ന് നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. തൃശൂരിൽ പഠാണി മുസ്ലിങ്ങളുടെ പഞ്ചയെടുക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഘോഷയാത്രയിലാണ് പുലിക്കളി ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് ഒരു ഐതിഹ്യം. ഓണക്കാലത്ത് തെക്കൻ ജില്ലകളിൽ ഉണങ്ങിയ വാഴയിലകൾ കെട്ടി പാളയിൽ പുലിമുഖവുമായി കടുവകളിയും നടത്താറുണ്ട്. ഇവർക്കൊപ്പം വേട്ടക്കാരന്റെ വേഷവും സംഘത്തിലുണ്ടാകും. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്തമാണ് തിരുവാതിരക്കളി. ഹൈന്ദവരുടെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കുന്ന ഈ നൃത്തം വനിതകൾ ചെറിയ സംഘങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. കേരള തനിമയുടെ ഒരു അടയാളം കൂടിയാണ് തിരുവാതിരക്കളി. മലയാളിയുടെ ഏത് ആഘോഷത്തിനും ഒരു വർണ്ണപ്പകിട്ടായി തിരുവാതിര കടന്നു വരാറുണ്ട്. ഓണമായാലും വിഷുവായാലും തിരുവാതിരക്കാലമായാലും ഈ കലാരൂപത്തെ എന്നും മലയാളി നെഞ്ചേറ്റി വരുന്നു. മലയാളിയുടെ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന വേഷവിധാനവും താളവും ഈണവും തന്നെയാണ് ഈ കലാരൂപത്തിന്റെ പ്രത്യേകത. പൊതുവെ ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വീടുകളിലും ശിവക്ഷേത്രങ്ങളിലും പാർവതി പ്രാധാന്യമുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും ശിവപാർവതിമാരെ സ്തുതിച്ചു പാടിക്കൊണ്ട് സ്ത്രീകൾ ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട്. ഗണപതി സ്തുതിയോടെയും സരസ്വതി വന്ദനത്തോടെയും ആണ് സാധാരണഗതിയിൽ തിരുവാതിരപ്പാട്ടുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് പ്രധാനമായും ശിവപാർവതി സ്തുതിച്ചും ചില പുരാണ കഥകളൊക്കെ പാടിക്കൊണ്ടാണ് ഈ നൃത്തം ചെയ്യുന്നത്. കൈകുട്ടിക്കളി, കുമ്മികളി എന്നൊക്കെയും ഈ കലാരൂപത്തെ അറിയപ്പെടാറുണ്ട്. ഓണക്കാലത്താണ് തിരുവാതിരക്കളി സ്ത്രീകളുടെ കൂട്ടായ്മയായി നാടെങ്ങും അവതരിപ്പിക്കുക. ഓണാഘോഷങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത ഇനം കൂടിയായി മാറിയിരിക്കുന്നു തിരുവാതിരക്കളി. സ്ത്രീകൾ പാട്ടുപാടി കൈകൊട്ടിക്കൊണ്ടാണ് തിരുവാതിര കളിക്കുക. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും നിന്നാണ് കളി. നിലവിളക്കിന് സമീപത്തായി അഷ്ടമംഗല്യവും നിറപറയും കിണ്ടിയിൽ വെള്ളവും വയ്ക്കും. സെറ്റുമുണ്ടോ സെറ്റ് സാരിയോ ആണ് സാധാരണ വേഷം. തലയിൽ മുല്ലപ്പൂവും ദശപുഷ്പവും ചൂടുന്ന പതിവുമുണ്ട്. ശിവനെയും വിഷ്ണുവിനെയും സ്തുതിക്കുന്ന പാട്ടുകളും നാടൻ കളിപ്പാട്ടുകളും കഥകളി പദങ്ങളുമെല്ലാം പിന്നണിയിൽ പാട്ടുകാർ പാടും. അതേറ്റുപാടി സ്ത്രീകൾ വൃത്തത്തിൽ നീങ്ങി കൈകൊട്ടിക്കളിക്കും. പാട്ടിന്റെ താളത്തിനും വേഗത്തിനുമനുസരിച്ച് കളിയുടെ വേഗവും കൂടും. ഇടയ്ക്കിടെ കുമ്മിയടിയും ഉണ്ടാകും. ലാസ്യ പ്രധാനമായ ഭാവമാണ് തിരുവാതിരക്കളിയുടെ പ്രത്യേകത. ഓണക്കാലത്ത് വ്യാപകമായി സംഘടിപ്പിക്കപ്പെടുമെങ്കിലും ഒരു അനുഷ്ഠാനമെന്ന രീതിയിൽ ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് യഥാർത്ഥ ആഘോഷം. ധനുമാസത്തിൽ ശുക്ലപക്ഷത്തിലെ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിനത്തിലാണ് ഹൈന്ദവാചാര പ്രകാരം പരമശിവന്റെ ജന്മദിനം. സതീദേവി പാർവതിയായി അവതരിച്ച ശേഷം പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ തപസ്സനുഷ്ഠിച്ചെന്നും തുടർന്ന് ശിവൻ

0: പാർവതിയെ വരിക്കാൻ സമ്മതിച്ചതുമാണ് തിരുവാതിരയുടെ ഐതിഹ്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓണാഘോഷങ്ങൾക്ക് ആവേശത്തിന്റെ പൂരപ്പൊലിമ നൽകുന്ന തനത് ജലോത്സവമാണ് വള്ളംകളി. നാടിന്റെ കൂട്ടായ്മയും കായികക്ഷമതയും ഒന്നിക്കുന്ന ഈ ദൃശ്യവിരുന്നിൽ വഞ്ചിപ്പാട്ടിന്റെ ആവേശമായ ഈണത്തിനൊപ്പം നൂറോളം തുഴച്ചിലുകാർ ഒരേ മനസ്സോടെ താളത്തിൽ തുഴയെറിയുമ്പോൾ കായലോളങ്ങളിൽ ആവേശം അലതല്ലുന്നു. ജലത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ചുണ്ടൻ വള്ളങ്ങളും മറ്റ് വൈവിധ്യമാർന്ന വഞ്ചികളും അണിനിരക്കുന്ന ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളിയും പമ്പാനദിയിലെ ആചാര പെരുമ നിറഞ്ഞ ആറന്മുള ഉത്രട്ടാദി വള്ളംകളിയുമൊക്കെ മലയാളിയുടെ മായാത്ത പാരമ്പര്യത്തിന്റെ തെളിവുകളാണ്. ഒരൊറ്റ മനസ്സോടെ ലക്ഷ്യത്തിലേക്ക് തുഴയുന്ന ഈ ഒത്തൊരുമ തന്നെയാണ് ഓണം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. നമ്മുടെ നാടൻ ഓണക്കളികളും കലാരൂപങ്ങളും എല്ലാം പ്രായഭേദമന്യേ ഏവരെയും ആവേശത്തിലാക്കുന്ന ഒന്നാണ്. പാട്ടിന്റെ താളം നിലയ്ക്കുമ്പോൾ കസേര പിടിച്ചെടുക്കാൻ ഓടുന്ന കസേരകളിയും കണ്ണുകെട്ടി കളം വരച്ച് സുന്ദരിക്ക് പൊട്ടുകുത്തലും വടത്തിന്റെ അറ്റത്ത് സർവശക്തിയുമെടുത്ത് മുറുക്കിപ്പിടിച്ച് ഐലസ വിളിച്ച് വടം വലിക്കുന്നതുമൊക്കെ ഓണാഘോഷത്തിന് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല. മത്സരബുദ്ധിയേക്കാൾ ഉപരി ചിരിയും തമാശയും സ്നേഹവും നിറയുന്ന ഈ കൊച്ചു കൊച്ചു കളികളാണ് നമ്മുടെ ഓണാഘോഷത്തെ നിറമുള്ളതാക്കി മാറ്റുന്നത്. പഴമയുടെ തനിമ ചോർന്നു പോകാതെ പുലിക്കളിയും തിരുവാതിരയും വള്ളംകളിയും ഒക്കെ നെഞ്ചിലേറ്റുന്ന ഓരോ മലയാളിയും ഈ ആഘോഷത്തിലൂടെ വീണ്ടെടുക്കുന്നത് സ്വന്തം സംസ്കാരത്തിന്റെ വേരുകളാണ്. ഓണക്കളികളും ഓണകലാരൂപങ്ങളും അതുകൊണ്ട് തന്നെ വെറും വിനോദം മാത്രമല്ല, നമ്മുടെ മണ്ണിന്റെ സംസ്കാരവും പാരമ്പര്യവും തലമുറകളിലേക്ക് കൈമാറിയ ഓർമ്മകളാണ്. കാലം മാറുമ്പോൾ ചിലത് മറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവയെ ഓർക്കുകയും അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ പാരമ്പര്യം ജീവിക്കുന്നത്. ആ ഓർമ്മകൾക്ക് നിറം മങ്ങാതിരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഓൾവേസ് വിത്ത് യു വെറെവർ യു ആർ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

നിങ്ങൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം അണിയറ പറയുന്ന വിശേഷങ്ങൾ കേൾക്കാം. ഈ ഓണക്കാലത്ത് ഓണാഘോഷത്തിന് പിന്നിലെ വിശേഷങ്ങളുമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം അണിയറയിലെ ഓണം.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നാളിതുവരെ ഞങ്ങൾ നടത്തിയ യാത്രകളുടെ സംഗ്രഹമാണ് സുന്ദര സഞ്ചാരത്തിലൂടെ ശ്രോതാക്കളുമായി പങ്കിടുന്നത്. മാനസികോല്ലാസം എന്നതിലുപരി അറിവ് തേടിയുള്ള യാത്രകളാണ് വിനോദസഞ്ചാരം. ഐസ് കട്ടയിൽ ആദ്യമായി തൊടുന്ന കുട്ടിയുടെ അത്ഭുതാവേശമാണ് ഓരോ യാത്രകളും. അറിവിൻ്റെ ആഹ്ലാദത്തിൻ്റെ പുത്തൻ കൂട്ടുകെട്ടിൻ്റെ രുചിക്കൂട്ടിൻ്റെ വാതായനം തുറക്കുന്ന വിനോദസഞ്ചാരം നെഞ്ചിലേറ്റി തൃപ്തിയുടെ സർഗാത്മകതയിലേക്കുള്ള സഞ്ചാരം നടത്തുന്നവരാണ് ഞങ്ങൾ. ഓരോ യാത്രകളും എന്തെങ്കിലും പുത്തൻ അറിവുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നു എന്നതാണ് വാസ്തവം. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകത്തിലെ കുടക് ജില്ലയിൽ നടത്തിയ യാത്രകളുടെ വിശദാംശങ്ങളാണ് പ്രിയ ശ്രോതാക്കളുമായി പങ്കിട്ടുവരുന്നത്. കുടകിൻ്റെ ചരിത്രവും കാലാവസ്ഥയും പറഞ്ഞത് സ്മൃതിപഥത്തിൽ ഉണ്ടാകും എന്ന് കരുതുന്നു. വർഷത്തിൽ ഉടനീളവും സമ ശീതോഷ്ണാവസ്ഥയുള്ള ഇവിടെ കാപ്പിയും ഏലവും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളും കൃഷി ചെയ്തു വരുന്നു. ദക്ഷിണേന്ത്യക്കാകെ തെളിനീര് നൽകുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരി സന്ദർശിച്ച കാര്യം പറഞ്ഞിരുന്നു. കുണ്ടലി എന്ന ചെറുകുളവും തലക്കാവേരി ക്ഷേത്രവും അവിടുത്തെ 3 ആരാധനമൂർത്തികളായ ശിവന്റെയും വിഘ്നേശ്വരൻ്റെയും കാവേരി അമ്മയുടെയും കാര്യം പറഞ്ഞിരുന്നത് ഓർക്കുമല്ലോ. ക്ഷേത്ര പരിസരത്തെ പനിനീർത്തോട്ടത്തിൻ്റെ ലാവണ്യ ദർശനവും പറഞ്ഞവയിൽ പെടുന്നു. ബൈലക്കൂപ്പയിലെ തിബറ്റൻ ബുദ്ധമത കേന്ദ്രമായ സുവർണക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അവിടുത്തെ അന്തേവാസികളുടെ ജീവിത രീതിയും പഠന പ്രക്രിയയും പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദരസഞ്ചാരം അവസാനിപ്പിച്ചത്. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. കൂടുതൽ കുടക് വിശേഷങ്ങളിലേക്ക് കടക്കാം. പുല്ലുകളും പൂച്ചെടികളും കൊണ്ട് സമ്പന്നമായ സുവർണ ക്ഷേത്ര പരിസരം നിശബ്ദവും വർണ്ണ ശബളവുമായി വിളങ്ങി നിൽക്കുന്നു. ഞങ്ങളെത്തുമ്പോൾ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സാവധാനം ഓരോ ഭാഗങ്ങളും പ്രതിഷ്ഠകളും ആരാധനയോടെ നടന്ന് കാണാൻ കഴിഞ്ഞു. ക്ഷേത്രഗോപുരം പോലെ തന്നെ മികച്ചതായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഉൾവശവും. തണുപ്പിൻ്റെ ആവരണവുമായി പ്രാർത്ഥനാ ഹാൾ നമ്മെ ക്ഷണിക്കുകയാണോ എന്ന് തോന്നും. അത്രമേൽ

ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രാന്തരീക്ഷം നമ്മളുടെ ഉള്ളിൽ ചെലുത്തുന്ന സ്വാധീനം എത്രയെന്ന് പറയാനാകില്ല. ശാന്തം, ഗംഭീരം. ദിവസവും രാവിലെയും വൈകുന്നേരവും സന്യാസിമാർ ഒത്തുചേർന്ന് പരമ്പരാഗത സംഗീത ഉപകരണങ്ങളായ വലിയ ഡ്രമ്മുകളുടെയും കൊമ്പുകളുടെയും അകമ്പടിയോടെ നടത്തുന്ന പ്രാർത്ഥനകളും മന്ത്രോച്ചാരണങ്ങളും സുവർണക്ഷേത്രത്തിൻ്റെ സവിശേഷ ആചാര അനുഷ്ഠാനങ്ങളാണ്. ഞങ്ങളെത്തുമ്പോൾ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തുന്ന സന്ദർശകർക്കും ഈ പ്രാർത്ഥനാ ഹാളിൽ പ്രവേശിച്ച് ശാന്തമായിരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യാം എന്നറിഞ്ഞതിനാൽ ഞങ്ങളും ഹാളിൽ പ്രവേശിച്ച് ധ്യാന നിമഗ്നരായിരുന്നു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരാവരണം ഹൃദയത്തിൽ പതിച്ചതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നത് സത്യം മാത്രം. ഈ സമയം ക്ഷേത്രത്തിൻ്റെ വരാന്തയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വലിയ ചേങ്ങല പോലെയുള്ള വാദ്യോപകരണത്തിൽ കൊട്ടുവടി പോലെയുള്ള ഒരു ഉപകരണം കൊണ്ട് താളം മുഴക്കുന്നുണ്ടായിരുന്നു. അതികഠിനമായ ശബ്ദമാണ് ആ ഉപകരണത്തിൽ നിന്ന് ഉയരുന്നത്. നഗ്ന പാതരായി മാത്രമേ നമുക്ക് പ്രാർത്ഥനാ ഹാളിൽ പ്രവേശിക്കുവാൻ അനുവാദമുള്ളൂ. പ്രാർത്ഥനാ ഹാളിനുള്ളിൽ സ്വർണം പൂശിയ മൂന്ന് വലിയ പ്രതിമകൾ കാണാം. ഈ മൊണാസ്ട്രിയിലെ ആരാധനാ വിഗ്രഹങ്ങളാണിവ മൂന്നും. ഏകദേശം 60 ഉയരമുള്ള പ്രതിമയുടെ ദർശനം തന്നെ ആശ്ചര്യജനകം. ഒത്ത നടുവിൽ ശ്രീബുദ്ധ ഭഗവാനും ഇടതുവശത്ത് പത്മസംഭവ ഗുരുവായ റിംബോചേയും വലതുവശത്ത് ദീർഘായുസിൻ്റെ ദേവനായ അമിതായുസും ആണ് ഉള്ളത്. പ്രഥമ ദർശനം തന്നെ നമ്മുടെ മനസ്സിനെ നിർമ്മലീകരിക്കുമെന്നതിൽ സംശയം. നിശബ്ദവും ശാന്തവുമായ ആത്മീയ അന്തരീക്ഷം സമ്മാനിക്കുന്ന അസുലഭ നിർവൃതി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം ആനന്ദദായകമാണ്. ഈ പ്രതിഷ്ഠകളെ വലം വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് മനസ്സിലെ അശുഭ ചിന്തകൾ ഇല്ലാതാക്കുമെന്നാണ് ബുദ്ധമത വിശ്വാസികൾ കരുതുന്നത്. പ്രാർത്ഥനാലയം അമ്പരപ്പിക്കും വിധം സമാനതകളില്ലാത്തതാണ്. ഹാളിൻ്റെ ഇരുവശത്തും വളരെ കമനീയമായി അടുക്കി വച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളാണ്. അതിലെ ഭാഷ എന്താണെന്ന് കൃത്യമായി ബോധ്യം ഇല്ലാത്തതിനാൽ ഞങ്ങൾ ഗ്രന്ഥങ്ങളുടെ ഭംഗി നോക്കി നടന്നാണ് വിഗ്രഹത്തിന് സമീപം എത്തിച്ചേർന്നത്. ഇനിയൊരു ഇടവേള. ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സുന്ദരസഞ്ചാരം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. കുടക് ജില്ലയിലെ ബൈലാകൂപ്പയിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധവിഹാരമായ നംട്രോളിംഗ് മൊണാസ്ട്രി സന്ദർശിക്കുന്ന വിവരങ്ങളാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശാന്തിയുടെ വിളനിലമായ ഈ വിഹാരത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച അസുലഭവും സമാനതകളില്ലാത്തതുമായ ആത്മീയ ആനന്ദ നിർവൃതി പറഞ്ഞിരുന്നു. 60 അടി ഉയരമുള്ള സ്വർണം പൂശിയ 3 വിഗ്രഹങ്ങളാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. ഞങ്ങളെത്തുമ്പോൾ പരമ്പരാഗത വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ പ്രാർത്ഥന ആരംഭിച്ചിരുന്നു. അതീവ ശ്രദ്ധയോടെ ഹാളിന് ഇരുവശവും അടുക്കി വച്ചിരിക്കുന്ന പുണ്യഗ്രന്ഥങ്ങൾ കണ്ടുകണ്ടാണ് ഞങ്ങൾ വിഗ്രഹത്തിന് സമീപം എത്തിയതെന്ന കാര്യം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ സുവർണക്ഷേത്ര വിശേഷങ്ങളിലേക്ക് കടക്കാം. ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി തറയിൽ കമ്പിളി വിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളെ അത്ഭുതപരതന്ത്രരാക്കിയത് അവിടെ സമർപ്പിച്ചിരിക്കുന്ന നേർച്ച വസ്തുക്കളായിരുന്നു. ഫലമൂലാദികൾക്കും ധാന്യങ്ങൾക്കുമൊപ്പം കൊക്കക്കോളയും മദ്യവും നിവേദിച്ചിരിക്കുന്നതിൽ അമ്പരക്കാത്തവർ ചുരുങ്ങും. ആശ്രമാന്തരീക്ഷത്തിന് ഉതകാത്ത നേർച്ച വസ്തുക്കൾ കണ്ടവർ പരസ്പരം കണ്ണുകൊണ്ട് അത്ഭുതവും നീരസവും പ്രകടിപ്പിച്ചു. അവിടുത്തെ ശാന്തമായ തണുത്ത അന്തരീക്ഷത്തിൽ എത്ര സമയം വേണമെങ്കിലും സമയം ചെലവഴിക്കാമെങ്കിലും ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. സുവർണക്ഷേത്രത്തിന് പുറത്തും ധാരാളം കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള മണിച്ചക്രങ്ങൾ

സവിശേഷപ്പെട്ടതാണ്. മണിച്ചക്രങ്ങൾ വലത് കൈകൊണ്ട് അനുകൂല ദിശയിൽ കറക്കി പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ്. ഈ ചക്രങ്ങൾ കറക്കുമ്പോൾ ഓം മണിപത്മേ ഹും എന്ന മന്ത്രം ഉരുവിടുന്നത് പോസിറ്റീവ് എനർജി ലഭിക്കാൻ കാരണമാകുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വരുന്ന ടിബറ്റൻ പുതുവത്സരമായ ലോസാറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം. ഉത്സവത്തോടനുബന്ധിച്ച് ബുദ്ധ സന്യാസിമാർ പ്രത്യേക തരം മുഖമ്മൂടികൾ ധരിച്ച് നടത്തുന്ന പരമ്പരാഗത ലാമ നൃത്തം കാണാനും ഉത്സവാഘോഷത്തിൽ പങ്കെടുക്കുവാനുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ എത്താറുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തികച്ചും സമാധാനപരവും ശാന്തവുമായ അന്തരീക്ഷം കാത്തുസൂക്ഷിക്കുന്ന ഈ വിഹാരത്തിൽ പ്രവേശിക്കുന്നവർ ചെരുപ്പുകൾ പുറത്ത് സൂക്ഷിക്കേണ്ടതും പൂർണ്ണമായും നിശബ്ദത പാലിക്കേണ്ടതുമാണ്. ശാന്തവും ആധ്യാത്മികവുമായ സമാനതകളില്ലാത്ത അന്തരീക്ഷത്തിൻ്റെ സായുജ്യം അനുഭവിച്ചവർ എന്ന നിലയിൽ ഞങ്ങൾ സംതൃപ്തരാണ്. ടിബറ്റൻ സംസ്കാരവും ബുദ്ധമത തത്വങ്ങളും ഇന്ത്യയിൽ സജീവമായി നിലനിർത്തുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കുന്ന കുശാൽ നഗറിലെ ഈ ബുദ്ധവികാരം ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടതാണ്. സുവർണക്ഷേത്ര പരിസരത്ത് തന്നെ സഞ്ചാരികൾക്കായി കഫേകളും ഹോട്ടലുകളും ടിബറ്റൻ കരകൗശല വസ്തുക്കളും പരമ്പരാഗത വസ്ത്രങ്ങളും വിൽക്കുന്ന കടകളും സജ്ജമാക്കിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് സമാധാനപരമായി വന്ന് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയായതോടെ നംസ്ട്രോളിംഗ് മൊണാസ്ട്രിയോട് വിടചൊല്ലി കാവേരി നിസർഗധാമ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം എന്ന യാത്രാ വിവരണ പരിപാടി അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. നാളിതുവരെ പ്രിയ ശ്രോതാക്കൾ നൽകിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8848585785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8848585785. കുടക് ജില്ലയിലെ ബുദ്ധമത ആത്മീയ കേന്ദ്രമായ സുവർണ ക്ഷേത്ര സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കിട്ടുവരുന്നത്. 60 അടി ഉയരവും സ്വർണം പൂശിയവുമായ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ശാന്തമായിരുന്ന് കണ്ണടയ്ക്കുമ്പോൾ ലഭിക്കുന്ന ആത്മീയാനന്ദവും നിർവൃതിയും പറഞ്ഞത് ഓർക്കുമല്ലോ. അവിടെ നേർച്ചയായി നൽകുന്ന മദ്യത്തെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. കഫേറ്റീരിയയും പരമ്പരാഗത ടിബറ്റൻ കൗതുക വസ്തുക്കളുടെ വിൽപ്പനശാലയും സന്ദർശിക്കുകയുണ്ടായി. നടത്തയും ശാന്തമായ അന്തരീക്ഷവും ഞങ്ങൾക്ക് വിശപ്പും ദാഹവും സമ്മാനിച്ചിരുന്നു. കഫേറ്റീരിയയിൽ നിന്നും ചെറു പലഹാരവും പഴച്ചാറും കഴിച്ച് ഷുത്തടക്കി നേരെ നിസർഗധാമയിലേക്ക്. കുടക് ജില്ലയിലെ കുശാൽ നഗറിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന കാവേരി നിസർഗധാമ എന്ന വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്കാണ് യാത്ര തിരിച്ചത്. കുടകിലെത്തുന്ന എല്ലാവിധം സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുവാൻ കഴിവുള്ള മനോഹര പ്രദേശമാണ് വൈലക്കൂപ്പയ്ക്കും മടിക്കേരിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നിസർഗധാമയിൽ എത്തിച്ചേരാൻ മടിക്കേരിയിൽ നിന്ന് 28 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതിയാകും. നിസർഗധാമയിലേക്കുള്ള യാത്രയും അതിഗംഭീരമായിരുന്നു. ഇരുവശത്തും വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന വൻമരങ്ങൾ, അവയിലേക്ക് പടർന്നു കയറി പൂവിട്ട് നിൽക്കുന്ന വള്ളിച്ചെടികൾ, അവയിൽ നിന്ന് തേനുണ്ണാനെത്തുന്ന ചിത്രശലഭങ്ങൾ, നിറശോഭയുടെ ഉദാത്ത മാതൃകയായ ശലഭങ്ങളുടെ നേർക്കാഴ്ച ഉത്സാഹവും ആവേശവും നിറഞ്ഞതായിരുന്നു. മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് പറന്ന് രസിക്കുന്ന പക്ഷികൾ, ഇടയ്ക്ക് പാതയ്ക്കരികിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ അപാരത, യാത്രയിൽ ഉടനീളം വാഹനത്തിലേക്ക് തണുപ്പിൻ്റെ സുഖവുമായി കടന്നു വരുന്ന ഇളങ്കാറ്റിൻ്റെ സ്പർശം, പാതയ്ക്ക് ഇരുവശത്തേക്കും കണ്ണെടുക്കാതെ നോക്കിയിരിക്കാൻ തോന്നും. പച്ചപ്പിൻ്റെ അയ്യരി കളിയെന്നൊക്കെ പറയാം.

0: കാവേരി നദിയിൽ പ്രകൃതിദത്തമായി രൂപപ്പെട്ട 64 ഏക്കർ വിസ്തൃതിയുള്ള ഒരു തുരുത്താണ് നിസർഗധാമ എന്ന ഈ ചെറുദ്വീപ്. കർണാടകയിലെ വനം വകുപ്പ് ഏറ്റെടുത്ത് മേൽനോട്ടം വഹിക്കുന്ന നിസർഗധാമ എന്ന ദ്വീപ് ഇപ്പോഴൊരു വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നിരിക്കും. സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒട്ടേറെ വിനോദോപാധികൾ ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നു. കാവേരി നദിക്ക് കുറുകെ കെട്ടി ഉയർത്തിയിരിക്കുന്ന മുള കൊണ്ടുള്ള തൂക്കുപാലത്തിലൂടെയാണ് ഈ ദ്വീപിലേക്ക് പ്രവേശിക്കേണ്ടത്. പ്രവേശന കവാടമായ ഈ തൂക്കുപാലം തന്നെ ഏറെ കൗതുകവും സന്തോഷവും സമ്മാനിക്കാൻ കഴിയും വിധം സുന്ദരവും ആകർഷകവുമാണ്. ഈ തുരത്തിലെ തന്നെ പ്രകൃതി വിഭവമായ മുള കൊണ്ടുള്ള പാലം നിർമ്മാണം ചേതുഹരം എന്നല്ലാതെ എന്തു പറയാൻ. പ്രവേശ കവാടത്തിന് അടുത്തു തന്നെയുള്ള ചെറു വിൽപ്പനശാലയിൽ നിന്നും വാങ്ങാവുന്ന മത്സ്യങ്ങൾക്കുള്ള ആഹാരം പാലത്തിൽ നിന്ന് നദിയിലേക്ക് നിക്ഷേപിച്ച് മത്സ്യങ്ങളെ ഊട്ടാവുന്നതാണ്. മത്സ്യ ഊട്ടിനായി ധാരാളം പേർ പാലത്തിന് മുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് കാണാം. വിശിഷ്യ കൊച്ചുകുട്ടികൾ വളരെ കൗതുകത്തോടെയും ഏറെ ആശ്ചര്യത്തോടെയുമാണ് മത്സ്യങ്ങൾക്ക് തീറ്റ നൽകുന്നത്. ആഹാരം താഴേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സ്വന്തമാക്കാൻ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വാ തുറന്ന് ചാടുന്ന മീനുകൾ തന്നെയാണ് സഞ്ചാരികളുടെയും കുട്ടികളുടെയും ആവേശത്തിന് ആധാരം. പാലം കടന്നാൽ വിശാലമായ വെളിമ്പ്രദേശമായി ആളുകൾ നടന്ന് നടന്ന് തെളിമയാർന്ന വഴിയിലൂടെ നമുക്ക് ദ്വീപിൻ്റെ ഉൾഭാഗത്തേക്ക് നടക്കാം. നടപ്പാതയുടെ ഇരുവശവും സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന ചില്ലിമുളം കൂട്ടങ്ങളാണ് നമ്മെ വരവേൽക്കുന്നത്. ഇത്രമേൽ മുളകളുടെ സമൃദ്ധി ആദ്യമായി കാണുന്ന നമുക്ക് സന്തോഷത്തേക്കാൾ കൂടുതൽ അത്ഭുതമാണ് ഉണ്ടാകുന്നത്. ആകാശം തൊടാൻ മത്സരിക്കുന്നത് പോലെയാണ് മുളം കൂട്ടങ്ങൾ വളർന്ന് പന്തലിച്ചങ്ങനെ നിൽക്കുന്നത്. മുളകളുടെ സുവർണ ശോഭയും ഇലകളുടെ ഹരിത നിറവും നമ്മെ ആനന്ദത്തിൽ ആറാടി. ഇന്നത്തെ സുന്ദര സഞ്ചാരം ഇവിടെ പൂർണ്ണമാണ്. അടുത്ത ആഴ്ച കുടകിലെ നിസർഗധാമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങളോട് വിട ചൊല്ലുന്നു അവതാരകൻ ടി സദാശിവൻ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്. You're listening an entertainment world. Radio Santhunam 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓരോ പാട്ടും മനോഹരമാണ്, അവ നമുക്കായി പങ്കുവെക്കുന്ന കഥകളും അതിമനോഹരമാണ്. ശ്രുതി ഉയർത്തിയും താഴ്ത്തിയും താളത്തോട് അലിഞ്ഞു ചേർന്നും ലയമാധുര്യമായി അതിനൊപ്പം നാം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകളിലേക്ക് പകർന്ന നാടൻ പാട്ടുകൾ മുതൽ പോപ്പ് സംഗീതം വരെ, അതിൻ്റെ എത്രയെത്ര ശാഖകളാണ് നാം ദിവസവും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ നേരിയ ചലനം പോലും അതിനെ ഉൾക്കൊള്ളുന്നു. നാം എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുന്നോളം പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച സംഗീത മാന്ത്രികൻ AR റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കി ഒരടയാളം രേഖപ്പെടുത്തിയിട്ടുള്ള സംഗീത സംവിധായകനും ഗായകനുമൊക്കെയാണ് ശ്രീ എ ആർ റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിൻ്റെ യാത്ര. കർണാടക സംഗീതം, പാശ്ചാത്യ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതം, ഖവാലി ശൈലി എന്നിവയിൽ പ്രാവീണ്യമുള്ള റഹ്മാൻ ഇവയുടെയും മറ്റ് വിഭാഗങ്ങളുടെയും ഘടകങ്ങൾ സംയോജിപ്പിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും വ്യത്യസ്ത സംഗീത ശൈലികളിൽ നിന്നുള്ള ഉപകരണങ്ങൾ ഒരു ഇംപ്രവൈസേഷണൽ ശൈലിയിൽ രൂപപ്പെടുത്തിയതിലൂടെയുമാണ് ശ്രദ്ധേയനായത്.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീതത്തിൽ അനവധി വിസ്മയങ്ങൾ സൃഷ്ടിച്ച AR റഹ്മാൻ എന്ന സംഗീതജ്ഞന്റെ വിശേഷങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 1990s തുടക്കത്തിൽ തന്റെ ഇൻഹൗസ് സ്റ്റുഡിയോ ആയ പഞ്ചതൻ റെക്കോർഡിങ്ങിലൂടെയാണ് റഹ്മാന്റെ സിനിമാ സ്കോറിംഗ് ജീവിതം ആരംഭിച്ചത്. ഒരു ശരാശരി സ്വീകരണ മുറിയുടെ വലിപ്പം മാത്രമുള്ള ഒരു ചെറിയ വീട്ടു സ്റ്റുഡിയോ. എന്നാൽ കാലം കടന്നു പോകവെ AR റഹ്മാന്റെ സംഗീത സൃഷ്ടികൾ ലോകം മുഴുവനും വളർന്നു, ഒപ്പം പഞ്ചതനും. ശരിക്കുമുള്ള സൃഷ്ടി മുഴുവൻ നടക്കുന്ന സ്ഥലം എന്നാണ് പഞ്ചതന്റെ ഒരു വിശേഷണം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ എ ആർ റഹ്മാന്റെ ഗാനങ്ങളിലൂടെയും ഗാനവിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. എ ആർ ആർ എന്ന മൂന്നക്ഷരം സംഗീതം എന്ന മൂന്നക്ഷരത്തോട് ചേർത്ത് വെച്ചപ്പോൾ സംഭവിച്ചത് അത്ഭുതങ്ങളാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വയ്യാത്ത ഒന്നായി ആ അത്ഭുതങ്ങൾ മാറി. കാലദേശ ഭാഷാ ഭേദമന്യേ അവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 1997 ഇന്ത്യയുടെ 50-ാം സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വന്ദേമാതരം എന്ന ആൽബം ഇന്നും നമ്മുടെ ഹൃദയത്തെ പുളകം കൊള്ളിക്കുന്നു.

കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ സംഗീത മാന്ത്രികൻ അല്ലാ രഖാ റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1967 January 6 തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം. മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ RK ശേഖറിന്റെ മകനാണ് അദ്ദേഹം. തന്റെ 9 വയസ്സിലാണ് പിതാവ് മരണപ്പെടുന്നത്. 4 വയസ്സിൽ പിയാനോ പഠനം ആരംഭിച്ച അദ്ദേഹം പിതാവിന്റെ മരണശേഷം ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത രംഗത്ത് സജീവമായി. സ്കൂൾ പഠനം ഉപേക്ഷിച്ചെങ്കിലും പിന്നീട് ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൽ ബിരുദം നേടി. സംഗീതത്തിലെ പുതുമകൾ കൊണ്ടും സാങ്കേതിക വിദ്യയുടെ മികച്ച ഉപയോഗം കൊണ്ടും റഹ്മാൻ ഇന്ത്യൻ സിനിമയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടു.

ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീതജ്ഞൻ AR റഹ്മാന്റെ ഗാനങ്ങളും വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. സിനിമകളിൽ സംഗീത സംവിധായകനായി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നതിനു മുൻപ് പരസ്യ ജിംഗിളുകൾ സൃഷ്ടിച്ചിരുന്നു. 1991 ചലച്ചിത്ര സംവിധായകൻ മണിരത്നത്തെ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. അവരുടെ ആദ്യ പ്രോജക്റ്റ് തമിഴ് ചിത്രമായ റോജയായിരുന്നു. പിന്നീട് ഹിന്ദി ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് ഈ ചിത്രം മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. റഹ്മാന്റെ ആദ്യ ചലച്ചിത്ര ശബ്ദ ട്രാക്ക് ഹിറ്റായി മാറുകയും മികച്ച സംഗീത സംവിധാനത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും സൗത്ത് ഫിലിം ഫെയർ അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ AR റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 1990s തലമുറയുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംഗീതം ഏതെങ്കിലും വിധത്തിൽ എന്നേക്കുമായി അടയാളം വീഴ്ത്തിയ സന്ദർഭങ്ങൾ അനേകം പേരുടെ ജീവിതത്തിലുണ്ട്. വെറും ഒരു പാട്ടുകാരനോ സംഗീത സംവിധായകനോ മാത്രമായിരുന്നില്ല അദ്ദേഹം, മറിച്ച് ദേശീയ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ പ്രതീക്ഷയുടെ വെളിച്ചം നൽകി. അനേകം ആശയങ്ങളാൽ വേർതിരിക്കപ്പെട്ട ഒരു നാടിനെ അവ ഒന്നിച്ചു കൊണ്ടുവന്നു. നിരവധി ആദരവും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. തന്റെ സംഗീത ജീവിതത്തിൽ ഓസ്കാർ ഉൾപ്പെടെയുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 6 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 2 അക്കാദമിക് അവാർഡുകൾ, 2 ഗ്രാമി അവാർഡുകൾ, 1 ബാഫ്റ്റ അവാർഡ്, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ഫിലിംഫെയർ, സൗത്ത് ഫിലിംഫെയർ അവാർഡുകൾ, അങ്ങനെ പോകുന്നു ആ അംഗീകാരങ്ങൾ. 2010 രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആസ്വദിച്ച ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ AR എന്ന വാക്ക് എത്രമാത്രം ആഴത്തിൽ കൊത്തിവെക്കപ്പെട്ടു. ഇനിയും അതങ്ങനെ തന്നെ തുടരട്ടെ. ഇനിയും അദ്ദേഹത്തിന്റെ സൃഷ്ടി വൈഭവത്തിനായി നമുക്ക് കാത്തിരിക്കാം.

സ്നേഹ മൽഹാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എത്താം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇറ്റ്സ് ബൈ ഫ്രം ശ്രീലക്ഷ്മി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നിങ്ങൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം അണിയറ പറയുന്ന വിശേഷങ്ങൾ കേൾക്കാം. ഈ ഓണക്കാലത്ത് ഓണാഘോഷത്തിന് പിന്നിലെ വിശേഷങ്ങളുമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം. അണിയറയിലെ ഓണം മറക്കാതെ കേൾക്കാം. ഓഗസ്റ്റ് 25 ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 പുനഃപ്രക്ഷേപണം. ഓഗസ്റ്റ് 27 അവിട്ട ദിനത്തിൽ രാത്രി 8 അണിയറയിലെ ഓണം.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മുഖാതുരത ഉണർത്തുന്ന ഓണവിശേഷങ്ങളും ഓർമ്മകളും പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു ഉത്രാടപ്പൂനിലാവ്. വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, കെ ജി അജിത് കുമാർ. കേൾക്കാം ഉത്രാടദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: from Google Play Store or App Store and enjoy your favorite programs and music.
1: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന US ഇറാൻ യുദ്ധത്തിൽ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്ത US സൈനികരുടെ എണ്ണം 770 കടന്നതായി പെന്റഗൺ അറിയിച്ചു. പെന്റഗൺ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 18 സൈനികർ കൊല്ലപ്പെടുകയും 756 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം 6 മാസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് സൈനികരുടെ മരണവും പരിക്കും സംബന്ധിച്ച പുതിയ കണക്കുകൾ പുറത്തുവന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിക്കേറ്റ സൈനികരുടെ പട്ടികയിൽ പെന്റഗൺ നിരവധി പേരെ ഉൾപ്പെടുത്തിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. US കാനഡയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പരാജയപ്പെട്ടതോടെ കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 50% താരിഫ് പ്രാബല്യത്തിൽ വന്നു. നടപടിക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് കാനഡ മുന്നറിയിപ്പ് നൽകി. വാഷിംഗ്ടണിൽ ചർച്ചകൾ നടത്തിയിരുന്ന കനേഡിയൻ സംഘത്തോട് തിരിച്ചുപോകാൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നിർദ്ദേശം നൽകി. അവസാന നിമിഷം US പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചത് അംഗീകരിക്കാനാകാത്തതാണെന്ന് കാർണി പറഞ്ഞു. പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നത് ഫെഡറൽ കുടിയേറ്റ നിയമത്തിന് എതിരാണെന്ന് ന്യൂയോർക്ക് സദേൺ ഡിസ്ട്രിക്ട് ജഡ്ജി ജീനറ്റ് എ വർഗാസ് വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാൻ, ബ്രസീൽ, യമൻ തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ പൌരന്മാർക്ക് പൊതുസഹായം ആവശ്യമായി വന്നേക്കാമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസകൾ തടഞ്ഞത്. ഈ വിലക്ക് നിയമവിരുദ്ധവും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ അധികാര പരിധിക്ക് പുറത്തുള്ളതുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് ലോകമെമ്പാടുമുള്ള പ്രവാസി കേരളീയർക്കായി ഏർപ്പെടുത്തിയിരുന്ന ID കാർഡുകളുടെയും നോർക്ക കെയർ പ്ലസ് ഇൻഷുറൻസ് പദ്ധതികളുടെയും സംസ്ഥാന സർക്കാരിന്റെ മറ്റ് പ്രവാസി ക്ഷേമ പദ്ധതികളെയും കുറിച്ച് പ്രചാരണത്തിനും ഖത്തറിലെ മലയാളികളെ അതിന്റെ ഗുണഭോക്താക്കളാക്കാനും ICBF ഇൻഷുറൻസ് സ്കീമിൽ അംഗമാക്കാനും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവാസി വെൽഫെയർ സംഘടിപ്പിച്ച നോർക്ക ക്യാമ്പയിൻ സമാപിച്ചു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്തു. ICBF വൈസ് പ്രസിഡന്റ് റഷീദ് അഹമ്മദ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ക്യാമ്പയിൻ കാലയളവിൽ ICBF ഇൻഷുറൻസ് സ്കീമിൽ ചേർന്നവരുടെ രേഖകൾ ചടങ്ങിൽ വെച്ച് കൈമാറി. നോർക്ക ഹെൽപ് ഡെസ്കിൽ സേവനം ചെയ്ത വോളണ്ടിയർമാരെ ആദരിച്ചു. ക്യാമ്പയിൻ കാലയളവിൽ അംഗത്വമെടുത്തവരുടെ നോർക്ക കാർഡുകളുടെ വിതരണവും നടന്നു. ചൈനയിൽ നടന്ന ലോക ഹ്യൂമനോയിഡ് റോബോട്ട് മത്സരത്തിൽ ബീജിംഗ് ഹ്യൂമനോയിഡ് റോബോട്ട് ഇന്നോവേഷൻ സെന്റർ വികസിപ്പിച്ച ചൈനീസ് നിർമ്മിത ടിയാങ്കോങ് അൾട്ര എന്ന റോബോട്ട് 400 മീറ്റർ ഓട്ടം 38 മിനിറ്റ് 16 സെക്കൻഡിൽ പൂർത്തിയാക്കി മനുഷ്യന്റെ ലോക റെക്കോർഡ് തകർത്തു. ദക്ഷിണാഫ്രിക്കൻ അത്ലറ്റ് വെയ്ഡ് വാൻ നീകർക്ക് 2016 റിയോ ഒളിമ്പിക്സിൽ സ്ഥാപിച്ച 43 മിനിറ്റ് 3 സെക്കൻഡ് എന്ന റെക്കോർഡാണ് ഈ റോബോട്ട് മറികടന്നത്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ചരിത്രവും പൈതൃകവും വിശ്വാസവും ആരാധനാ പാരമ്പര്യങ്ങളും സമഗ്രമായി പ്രതിപാദിക്കുന്ന എ ഫെയ്ത്ത് ജേർണി മൈൽ സ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച് എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്തു. വടക്കേ അമേരിക്ക യൂറോപ്പ് ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം മാർ പൌലോസ് എപ്പിസ്കോപ്പ ഡാളസ് ഫാമേഴ്സ് ബ്രാഞ്ച് മാർത്തോമ പള്ളിയിൽ 2026 ഓഗസ്റ്റ് 23 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഗ്രന്ഥം ഔദ്യോഗികമായി പ്രകാശനം ചെയ്തു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: Your dream, your moment. Your station, Radio Santhuna, 90.4 FM. Stay tuned.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം.

മറക്കാതെ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ബഹാദുരതയുണർത്തുന്ന ഓണവിശേഷങ്ങളും ഓർമ്മകളും പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു ഉത്രാടപ്പൂനിലാവ്. വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, കെ ജി അജിത് കുമാർ. കേൾക്കാം ഉത്രാടദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: നിങ്ങൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം അണിയറ പറയുന്ന വിശേഷങ്ങൾ കേൾക്കാം. ഈ ഓണക്കാലത്ത് ഓണാഘോഷത്തിന് പിന്നിലെ വിശേഷങ്ങളുമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം. അണിയറയിലെ ഓണം മറക്കാതെ കേൾക്കാം. ഓഗസ്റ്റ് 25 ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 പുനഃപ്രക്ഷേപണം. ഓഗസ്റ്റ് 27 അവിട്ട ദിനത്തിൽ രാത്രി 8 അണിയറയിലെ ഓണം.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
1: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നിങ്ങൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം അണിയറ പറയുന്ന വിശേഷങ്ങൾ കേൾക്കാം. ഈ ഓണക്കാലത്ത് ഓണാഘോഷത്തിന് പിന്നിലെ വിശേഷങ്ങളുമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം അണിയറയിലെ ഓണം. മറക്കാതെ കേൾക്കാം ഓഗസ്റ്റ് 25 ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ട ദിനത്തിൽ രാത്രി 8 അണിയറയിലെ ഓണം.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.